പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

കടലിൽ കായം കലക്കുക എന്ന് പറയും. കടൽ വെള്ളത്തിന് ഒന്നും സംഭവിക്കില്ല. ചില മനുഷ്യരുണ്ട്, വിഷം പോലെയാണ്. നഞ്ചെന്തിന് നാഴിയെന്നും ചോദിക്കും. വിഷം ഒരു തുള്ളി മതിയാകും മരണത്തിന്. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുകയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന കുടുംബങ്ങളിലും സംഘങ്ങളിലും വിഷം കലക്കുന്ന ചില വിഷ സംഭരണികളുണ്ട്. ഇവരുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രം മതി ഒരു കൂട്ടായ്മയെ തന്നെ നശിപ്പിക്കാൻ, സമയം പാഴാക്കാൻ. അനാവശ്യ ചർച്ചകളിലേക്ക് വലിച്ചിഴച്ച് വിഷം കലക്കി

വിഷപൂരിതമാക്കി സ്വന്തം വ്യക്തിത്വത്തെ ആനന്ദിപ്പിക്കുന്ന വൈകൃത സ്വഭാവത്തിന് ഉടമകളാണവർ. ഇവരുടെ അഭിപ്രായത്തെ ഒരു വിഡ്ഢിയുടെ ജൽപ്പനമായി കരുതാം. അമ്പിളിമാമനെ നോക്കി നായ്ക്കൾ ഓരിയിടുമ്പോൾ അമ്പിളിമാമൻ എത്ര ശോഭയോടെ പ്രകാശിക്കുന്നു. അമ്പിളിമാമൻ പ്രതികരിക്കുന്നില്ല. പാവം നായ ക്രമേണ ഓരിയിടൽ നിർത്തും. പലതരം ഓരിയിടലിനോടും അമ്പിളിമാവനായി പ്രതികരിക്കാം. നിശബ്ദത ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ മധുസൂദനൻ നായരുടെ കവിത ഗംഗ, ആലപിക്കുന്നത് കുഞ്ഞികൃഷ്ണൻ പരിയാരം. തുടർന്ന് ചരിത്രപഥം, ഭജനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 പ്രത്യേക സന്ദേശഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരു കസേര. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വി. മധുസൂദനൻ നായരുടെ കവിത ഗംഗ. ആലപിക്കുന്നു കുഞ്ഞികൃഷ്ണൻ പരിയാരം.

വറ നിറയ്ക്കുന്ന വൈശ്രവണനുണ്ട്. ഭക്തന്റെ വീർപ്പും വിയർപ്പും പൊലിപ്പിച്ചു ഭുക്തിക്കൊരുങ്ങുന്ന ഭൂതഗണമുണ്ട്. ചെറ്റും മറയ്ക്കാത്ത നാണത്തിനാൽ ബ്രഹ്മവിദ്യക്ക് ഭാഷ്യം ചമയ്ക്കുവോരുണ്ട്.

0: വി മധുസൂദനൻ നായരുടെ ഗംഗ എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് കുഞ്ഞികൃഷ്ണൻ പരിയാരം. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാവുന്നു.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളെ ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
4: ഇന്ന് ജൂൺ 27. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 27 വർഷത്തിലെ 178 ദിനമാണ്. ജൂൺ 27 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1954 ലോകത്തിലെ ആദ്യത്തെ അണുശക്തി നിലയം മോസ്കോക്ക് സമീപം ഓബ്നിൻസ്കിൽ പ്രവർത്തനം ആരംഭിച്ചു. 1967 ലോകത്തെ ആദ്യ ATM ലണ്ടനിലെ എൻഫീൽഡിൽ സ്ഥാപിച്ചു. 1977 ഫ്രാൻസ് അതിന്റെ കോളനിയായിരുന്ന ജിബൌട്ടിക്ക് സ്വാതന്ത്ര്യം നൽകി. ബംഗാളി ഭാഷയിലെ കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്ന ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ജന്മദിനം ജൂൺ 27.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: മനസ്സിന്റെയും ആത്മാവിന്റെയും വിപുലതയാണ് യഥാർത്ഥത്തിൽ സംസ്കാരം എന്നത് ജവഹർലാൽ നെഹ്റു.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് ആദ്യമായി പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിലെ ത്യാഗചക്ര എന്നറിയപ്പെടുന്ന ബലിചക്രത്തിലാണ് പേരുകൾ ആലേഖനം ചെയ്തത്. 5 കരസേന ഉദ്യോഗസ്ഥരുടെയും 1 വ്യോമസേന ഉദ്യോഗസ്ഥന്റെയും പേരുകളാണ് വെളിപ്പെടുത്തിയത്. 2025 രാഷ്ട്രസേവനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഇവരുടെ പേരുകൾ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് പുറത്തുവിടാൻ വൈകിയതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ്. വടക്കൻ വെനസ്വേലയെ വിറപ്പിച്ച് ബുധനാഴ്ച ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 4,300 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി തെരച്ചിൽ തുടരുകയാണ്. 50,000+ പേരെ കാണാതായി. അതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനയായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിക്കപ്പെട്ടതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും ട്രസ്റ്റി അനിൽ മിശ്രയും രാജിവെച്ചതായി റിപ്പോർട്ട്. എന്നാൽ രാജിയെക്കുറിച്ച് അറിവില്ലെന്ന് വിശ്വഹിന്ദു പരിഷത്ത് പ്രതികരിച്ചു. കേസിൽ 9 പേരെ പ്രതി ചേർത്തെന്നും 8 പേരെ അറസ്റ്റ് ചെയ്തെന്നും അയോധ്യ പോലീസ് അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ മറവിൽ സ്പിരിറ്റിൽ ഫ്ളേവർ ചേർത്ത് വിൽക്കാനുള്ള മദ്യക്കമ്പനിയുടെ അപേക്ഷയ്ക്കും ഇടതു സർക്കാർ അംഗീകാരം നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഇത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് അന്ന് എക്സൈസ് കമ്മീഷണർ എസ് അനന്തകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിട്ടും പരിഗണിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബക്കാഡി കമ്പനിയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് വിൽപ്പനാനുമതി നൽകണമെന്ന് കാണിച്ച് 2016 മുതൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണ നടപടികൾ 1 വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യത്ത് ഇതുവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 6 കോടി പേർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം ജൂൺ 24 ആരംഭിച്ച SIR നടപടികൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ബീഹാറും ബംഗാളും കേരളവും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ SIR നടപടികൾ സുപ്രീംകോടതിയിലും ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിൽ നിന്ന് തടയാൻ പരമോന്നത നീതിപീഠവും തയ്യാറായിരുന്നില്ല. സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡുകൾക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHS വിഭാഗത്തിലേക്ക് തരം മാറ്റാനുള്ള അപേക്ഷകൾ 17 വരെ ഓൺലൈനായി സ്വീകരിക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ത്രിദിന സന്ദർശനത്തിനായി അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി 1 മുതൽ 3 വരെയാകും സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുകയാണ് ലക്ഷ്യം. കൊൽക്കത്തയിലെ തരാത്തലയിൽ നിർമ്മാണത്തിലിരുന്ന ഗോഡൌണിന്റെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15 18 പേർ ചികിത്സയിലാണ്. കരസേനാംഗങ്ങളും ദേശീയ ദുരന്ത നിവാരണ സേനയും 3 തിരച്ചിൽ തുടരുകയാണ്. അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞക്കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് റേഷൻ വിഹിതം നൽകാനുള്ള ഭക്ഷ്യഭദ്രതാ നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയത് കഴിഞ്ഞ വർഷം. ഒരാളും രണ്ടാളും മാത്രമുള്ള കാർഡിന് 35 ധാന്യം കൊടുക്കുന്നത് ദുരുപയോഗത്തിനും ക്രമക്കേടിനും കാരണമാകുമെന്ന് വിലയിരുത്തിയായിരുന്നു അത്. സംസ്ഥാനത്ത് 5.94 മഞ്ഞക്കാർഡുകാരാണ് ഉള്ളത്. അതിൽ 500,000 കാർഡിലും ഒരംഗം മാത്രമാണ് ഉള്ളത്. മഞ്ഞക്കാർഡുകാർക്കുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറക്കാൻ ഭക്ഷ്യഭദ്രതാ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് പ്രതിഷേധമറിയിക്കാൻ കേരളം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ നടന്ന ഭൂമി ഇടപാടുകളെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു. വിവാദ ഭൂമി ഇടപാടുകളെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കി. കൂടുതൽ വീര്യമേറിയതും അപകടകരവുമായ പുതിയ രാസലഹരി വസ്തുക്കളുടെ വ്യാപനം ആശങ്കാജനകമായ തോതിലെത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് കുറ്റകൃത്യ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. 2026 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്ത് 33.1 പേർ മയക്കുമരുന്ന് ഉപയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി CMEDP വായ്പാ പരിധി 5 രൂപയാക്കി ഉയർത്തുമെന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം പദ്ധതിയുടെ പരമാവധി വായ്പാ പരിധി നിലവിലെ 2 നിന്ന് 5 രൂപയായി ഉയർത്തി. തുടർച്ചയായ ഇടിവിനുശേഷം സംസ്ഥാനത്ത് സ്വർണവിലയിൽ തിരിച്ചുകയറ്റം. തുടർച്ചയായി 3 വില ഇടിഞ്ഞതിനു ശേഷം വെള്ളിയാഴ്ച പവന് 1040 വർദ്ധിച്ചു. ഇതോടെ പവൻവില 1,04,680 എത്തി. ജൂൺ അവസാനിക്കുമ്പോഴും രാജ്യത്ത് കാലവർഷം ശക്തമായിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് രാജ്യത്തെ വാർഷിക മഴയുടെ 70% കൊണ്ടുവരുന്നത്. 28 ലക്ഷം രൂപയോളം വരുന്ന ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാണ് ഈ മഴ. മഴ കുറയുന്നത് കാർഷിക വിപണിയിൽ മാത്രമല്ല ഓഹരി വിപണിയിലും ഗ്രാമങ്ങളിലെ ആളുകളുടെ ഉപഭോഗത്തിലും ഉൽപ്പന്ന വിപണിയിലുമെല്ലാം പ്രതിഫലിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏകദേശം 45,000 രൂപയാണ് ഗ്രാമീണ മേഖലയിലെ വായ്പകൾ. കൃഷി മോശമായാൽ ഈ വായ്പകൾ കിട്ടാക്കടത്തിലേക്ക് നീങ്ങാം. അത് ബാങ്കിംഗ് മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. താമരശ്ശേരിയിൽ നിന്ന് വ്യാഴാഴ്ച കാണാതായ പ്രായപൂർത്തിയാവാത്ത 3 വിദ്യാർത്ഥികളെ വയനാട് ചിത്രഗിരി ഭാഗത്ത് വെച്ച് കണ്ടെത്തി. 15 വൈകിട്ട് 6:30 ഒപ്പമുണ്ടായിരുന്ന 17 15 4.5 നീണ്ട തെരച്ചിലിനൊടുവിൽ വനമേഖലയോട് ചേർന്ന കാപ്പിത്തോട്ട പരിസരത്ത് വെച്ച് രാത്രി 11 ശേഷവുമാണ് കണ്ടെത്തിയത്. ഈ വർഷത്തെ കീം റാങ്ക് പട്ടികയും കോടതി കയറാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. CBSE 12 പരീക്ഷയിൽ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ച ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഫലം വൈകിയതോടെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ അവസരം നിഷേധിക്കപ്പെട്ടതാണ് കാരണം. വിലങ്ങാട് വനത്തിനുള്ളിൽ കുടുങ്ങിയ 3 യുവാക്കളെ 4 ശേഷം പുറത്തെത്തിച്ചു. ഈ അധ്യയന വർഷം ഹയർ സെക്കൻഡറി പാദ

0: ലഹരിക്കെതിരെ ഒരുമിക്കാൻ പദ്ധതി നടപ്പാക്കും. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:45 ആലപ്പുഴ കാർമൽ ഹാളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മട്ടന്നൂർ തലശ്ശേരി റോഡിലെ കെട്ടിടത്തിൽ മലിനജലം കെട്ടിക്കിടക്കാൻ ഇടയായ സംഭവത്തിൽ കെട്ടിട ഉടമകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്ത് അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ ഇതുവരെ 1720 പേർ മടങ്ങിയെത്തി. 21 മുതൽ 26 വരെ 5 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് 92 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ചെന്നൈയിലെ സാംസ്കാരിക സംഘടനയായ ആശ്രയം ഏർപ്പെടുത്തിയ ആശ്രയം പി ലക്ഷ്മിക്കുട്ടി ടീച്ചർ സാഹിത്യ പുരസ്കാരത്തിന് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനം അർഹനായി. നവമലയാളി ഓൺലൈൻ പ്രസിദ്ധീകരണത്തിന്റെ 8th നവമലയാളി പുരസ്കാരം സാമൂഹിക പ്രവർത്തകനും ചിന്തകനുമായ ഡോക്ടർ എം പി പരമേശ്വരന്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ശതാബ്ദി പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ജി എൻ പണിക്കർക്ക് നൽകും. സായുധ സംഘർഷങ്ങൾക്കിടെ സ്കൂളുകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നവരെ ശിക്ഷിക്കണമെന്ന് UN രക്ഷാസമിതിയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വെച്ച് ചരക്കുകപ്പൽ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളുടെ സുരക്ഷയ്ക്കായി നാവിക അകമ്പടി നൽകുന്നത് UN മാരിടൈം ഏജൻസിയായ IMO നിർത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രഞ്ച് പടയോട്ടം തുടരുന്നു. ഐ ഗ്രൂപ്പ് മത്സരത്തിൽ നോർവേയെ തോൽപ്പിച്ച ഫ്രാൻസ് ഗ്രൂപ്പ് ജേതാക്കളായി. ലോകകപ്പ് ഗ്രൂപ്പ് ഡിയിലെ നിർണായക മത്സരത്തിൽ US 2-3 തകർത്ത് തുർക്കി. 2020 ക്രിക്കറ്റിലെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യക്കെതിരെ അയർലൻഡ്സിന് 34 ചരിത്ര വിജയം. അയർലൻഡ്സിനോട് ഇന്ത്യയുടെ ആദ്യ തോൽവിയാണ് ഇത്. 2020 ക്രിക്കറ്റിൽ 2023 ശേഷം ഇന്ത്യയുടെ ആദ്യ തോൽവിയും. ഏഷ്യൻ കപ്പ് വോളിബോൾ സെമിഫൈനലിൽ ഇന്ത്യക്ക് ഇന്തോനേഷ്യ എതിരാളികൾ. ഇന്ന് രാത്രി 7 മത്സരം. US ഓപ്പൺ ബാഡ്മിന്റണിൽ അട്ടിമറി ജയവുമായി ഇന്ത്യയുടെ റോണക് ചൗഹാൻ ക്വാർട്ടറിൽ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ചബിൾ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ചബിൾ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: വിളിക്കുമ്പോൾ എപ്പോഴും എന്ന് തുടങ്ങുന്ന ഗാനം ശകുന്തള രവീന്ദ്രന്റെ വരികൾക്ക് ഹരീഷ് നമ്പ്യാരാണ് ഈണം പകർന്നത്. ആലപിച്ചത് ജ്യോത്സ്ന രാധാകൃഷ്ണൻ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. BSSEയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്രപ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16 ആയി. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 1 ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 ന് താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യപകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിൻ ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഉസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20-32 ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4 സ്കോർ ചെയ്തത്. 21 അസ്ഗാർഡിന്റെ വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 25 4 സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടുമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ സെഷെൽസ് യാത്രാർത്ഥം അദ്യ പ്രാതഃ പ്രതിഷ്ഠതി. സെഷെൽസ് ദേശസ്യ സ്വർണ ജയന്തി രാഷ്ട്രീയ ദിവസ സമാരോഹി സഹ വിശിഷ്ടാതിഥിരൂപേണ ഉപസ്ഥിതഃ ഭവിഷ്യതി. പഞ്ചദശോത്തര ദ്വിസഹസ്രതമ വർഷാത് അനന്തരം ഇയം തസ്യ പ്രഥമാ സെഷെൽസ് ദേശീയ യാത്രാ ഭവിഷ്യതി. വിദേശ മന്ത്രാലയേന സൂചിതം യത് ഭാരതീയ സശസ്ത്ര സേനായാഃ ഏകം ദലം ഭാരതീയ നൌസേനായാഃ നൌപോത യുഗലം ച അസ്മിൻ ഉത്സവേ സഹഭാഗം കരിഷ്യന്തി. യാത്രാകാലേ പ്രധാനമന്ത്രി ദ്വിപക്ഷീയ സഹയോഗസ്യ സർവേഷാം പക്ഷാണാം സമീക്ഷാം കർത്തും പരസ്പരഹിതസ്യ ക്ഷേത്രീയേഷു അന്താരാഷ്ട്രീയേഷു ച വിഷയേഷു സവിസ്തര വിചാരണാർത്ഥം സെഷെൽസ് ദേശസ്യ രാഷ്ട്രപതിനാ ഡോക്ടർ പാട്രിക് ഹർമിനി ഇത്യനേന സഹ സംവാദം കരിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത് ഷാഹ അദ്യ ഗുജറാത്തി ഭാരത് ടാക്സീതി സഹകാരിതാധൃത് ഭാടകയാന സേവായാഃ ശുഭാരംഭം കരിഷ്യതി. സഹകാരിതാക്ഷേത്രസ്യ വരിഷ്ഠാധികാരിണഃ വിഭിന്നാനാം സംസ്ഥാനാനാം പ്രതിനിധയഃ ഭാരത് ടാക്സി സംബദ്ധാഃ ചതുസ്സഹസ്രാധികാഃ സാരഥീതി ചാലകാഃ ച അസ്മിൻ കാര്യക്രമേ സഹഭാഗം കരിഷ്യന്തി. ആദൌ അഹമ്മദാബാദ് സൂരത് വഡോദരേത്യാദിഷു ഗുജറാത്തസ്യ ചതുർദശസു ജനപദേഷു അസ്യാഃ സേവായാഃ ആരംഭഃ ഭവിഷ്യതി. ആഗാമി മാസപര്യന്തം രാജ്യേ സർവത്ര സേവാവിസ്താരസ്യ യോജനാ അസ്തി. ഗൃഹമന്ത്രി അമിത്ഷാഹ ഗതവാസരെ മാദകദ്രവ്യാണി വിരുദ്ധ്യ സംയുക്ത സംഘർഷായ ആഹൂതവാൻ. സഹ അവദത് യത് മാദകദ്രവ്യാണാം പ്രകോപഃ രാഷ്ട്രീയ സുരക്ഷായൈ സാമാജിക സ്ഥിരതായൈ ആർത്ഥിക ഹിതായ യൂനാം ദേശസ്യ ച ഭവിഷ്യായ ഭയം ജനയതി. സഹ ആധ്യാത്മിക നേത്രീൻ യൂനഃ മാതൃശക്തിം ച അസ്യ സംഘർഷസ്യ കൃതേ ഏകസ്മിൻ മഞ്ചേ ആഗത്യ കാര്യം കർത്തും ആഗ്രഹീതവാൻ. ശ്രീ ഷാഹ നവദില്യാം മാദകദ്രവ്യ വിഷയക സംയോജന കേന്ദ്രസ്യ ദശമ ശീർഷസ്തരീയ സഭാം സംബോധയൻ ഏവം അഭ്യഭാഷത.
3: मादक पदार्थों की समस्या केवल कानून व्यवस्था और सार्वजनिक स्वास्थ्य का मुद्दा नहीं है, नार्को टेररिज्म इको सिस्टम भी बन चुकी है. तो हमारी देश की आंतरिक सुरक्षा के लिए, हमारे देश के अर्थतंत्र की सुरक्षा के लिए और हमारे देश की युवा पीढ़ी के भविष्य के लिए ये हमारे लिए बहुत जरूरी है कि हम इस पर संपूर्ण विजय प्राप्त करें.
2: ഉത്തരപ്രദേശാരക്ഷിബലിന ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രന്യാസസ്യ ദാനരാശി വഞ്ചനാ പ്രകരണേ പ്രഥമസൂചനാ പ്രതിവേദനാധാരേണ അഷ്ടോ ജനാഃ നിഗടിതാഃ. ഇദം താവത് പ്രാഥമികം പ്രതിവേദനം മുഖ്യമന്ത്രിണഃ യോഗിനഃ ആദിത്യനാഥസ്യ നിർദ്ദേശേന വിശേഷ നിരീക്ഷണ ദലസ്യ അനുശംസാനന്തരം പഞ്ജീകൃതം ആസീത്. ഇദം പ്രകരണം ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രന്യാസേന പ്രാപ്താനാം ഉപഹാരാണാം ദാനാനാം ച വഞ്ചനാ സംബദ്ധാരോപാണാം പ്രകാശനാനന്തരം സമ്മുഖം ആഗതം. ന്യാസസ്യ അനുരോധേന മുഖ്യമന്ത്രിണ യോഗിന ആദിത്യനാഥേന ഏകസ്യ വിശിഷ്ട നിരീക്ഷണദലസ്യ സംഘടനായ ആദേശ പ്രദത്തഃ. ഭാരതീയർത്തു വിജ്ഞാന വിഭാഗേന അനുമിതം യത് സോമവാസരം യാവത് ദില്ലി പഞ്ചാബ് ഹരിയാണ ചണ്ഡീഗഡ് പൂർവീയോത്തരപ്രദേശ രാജസ്ഥാന മധ്യപ്രദേശ മഹാരാഷ്ട്രോത്തരാഖണ്ഡേഷു ലക്ഷദ്വീപസ്യ കതിപയക്ഷേത്രേഷു ച തടിപ്പാതസ്യ സംഭാവന അസ്തി. കൊൽക്കത്ത ദുർഘടനായാം आहतानां संख्या एधित्वा षोडश संजाता अस्ति। तत्र व्रणितानां उपचारः SSKM चिकित्सालये प्रवर्तते इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ കോഴ്സുകളായ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ആൻഡ് സപ്ലൈ ചെയിൻ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് പ്രവേശനം തുടങ്ങി. 1.5 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകളിലേക്ക് SSLC, +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7994499314. നിർമ്മലഗിരി കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇക്കണോമിക്സ്, മാത്സ്, BBA ബിരുദ കോഴ്സുകളിൽ SSC, ST വിഭാഗങ്ങളിലും കൊമേഴ്സ്, ഹിസ്റ്ററി, മലയാളം കോഴ്സുകളിൽ SSC വിഭാഗത്തിലും BCA, ST വിഭാഗത്തിലും സീറ്റൊഴിവുണ്ട്. യോഗ്യരായവർ ഈ മാസം 29 വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷിക്കണം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2025-26 അധ്യയന വർഷം ഉന്നത വിജയം നേടിയവർക്ക് നൽകി വരുന്ന കേഷ് അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2 എന്നിവയ്ക്ക് മുഴുവൻ A+ നേടിയവർക്കും HDC ആൻഡ് BM, JDC സഹകരണം ഐച്ഛിക വിഷയമായി പഠിച്ച ബിരുദവും ബിരുദാനന്തര ബിരുദവും, BTech, MTech, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, MBBS, BDS, BAMS, BHMS, BVSC എന്നീ കോഴ്സുകൾക്കും അവയുടെ ബിരുദാനന്തര ബിരുദത്തിനും മറ്റെല്ലാ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കും സംസ്ഥാന തലത്തിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കും നൽകി വരുന്നതാണ് വിദ്യാഭ്യാസ കേഷ് അവാർഡ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയവർക്കും കേന്ദ്ര ബോർഡുകൾ നടത്തുന്ന സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് ലഭിച്ചവർക്കും സ്പോർട്സ് ഗെയിംസ് മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ 1-2 സ്ഥാനങ്ങൾ നേടുകയോ ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുകയോ ചെയ്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കും കേഷ് അവാർഡ് നൽകും. സേവനത്തിലിരിക്കെ മരിച്ച ജീവനക്കാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്കും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 30 ജൂലൈ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270830. മറ്റൊരു നമ്പർ 9947025612. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. ചെറുപ്പുഴ ഗ്രാമപഞ്ചായത്ത് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 29 രാവിലെ 10:30 കലക്ട്രേറ്റിൽ. PSC നിശ്ചയിച്ച യോഗ്യതയുള്ളവർ 11 മണിക്ക് എത്തണം. കൃഷിവകുപ്പിന്റെ ആശ്രയ പദ്ധതി പ്രകാരം പിണറായി കാർഷിക കർമ്മസേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കർഷക സേവന കേന്ദ്രത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നു. അപേക്ഷകരുടെ പ്രായം 18-45 ഇടയിൽ. വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി അഭിമുഖത്തിന് പിണറായി കൃഷിഭവന്റെ സമീപമുള്ള ആശ്രയ കേന്ദ്രത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തണം. നടുവിൽ ഗ്രാമപഞ്ചായത്തിലെ വനിതാ ഫെസിലിറ്റേറ്റർ, കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൈക്കോളജി ബിരുദം, ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 30 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷകൾ ഓഫീസിൽ ലഭിക്കണം. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് ജൂനിയറിൽ ഒഴിവുണ്ട്. കൂടിക്കാഴ്ച 6 ജൂലൈ ഉച്ചയ്ക്ക് 2:30. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രൊജക്ട് പ്രകാരം കീഴ്പള്ളി CHC ഈവനിങ് OP ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 11 കലക്ട്രേറ്റിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490024551111. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. പേരാവൂർ തിരുവോണപ്പുറം വയോജന വിശ്രമ കേന്ദ്രം സംഘടിപ്പിക്കുന്ന സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് രാവിലെ 9:30 മുതൽ വയോജന വിശ്രമ കേന്ദ്രത്തിൽ നടക്കും. മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനോത്സവവും കളഭാഭിഷേകവും ഇന്ന് നടക്കും. തന്ത്രി അഴകം മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 11 മണിക്ക് കളഭപൂജയും കളഭാഭിഷേകവും നടക്കും. തിരുവാതിര അക്ഷരശ്ലോകം, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് 5 മണിക്ക് ഭജൻ സന്ധ്യ, 6:30 തായമ്പക, 7:30 തിടമ്പ് നൃത്തം എന്നിവയും ഉണ്ടാകും. കല്ലിക്കണ്ടി തച്ചോളിക്കണ്ടി ശാക്തേയ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ വാർഷികം ഇന്നും നാളെയുമായി നടക്കും. ഇന്ന് വൈകിട്ട് 500,000 ദീപസമർപ്പണം, രാത്രി 7 മണിക്ക് നൃത്തസന്ധ്യ, നാളെ രാവിലെ പൂജാതി കർമ്മങ്ങൾ, 10:30 ആധ്യാത്മിക പ്രഭാഷണം എന്നിവയും ഉണ്ടാകും. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഹെലൻ കെല്ലർ അനുസ്മരണവും കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സമ്മേളനവും ഇന്നും നാളെയും കോഴിക്കോട് SK പൊറ്റക്കാട് ഹാളിൽ നടക്കും. ജില്ലാ ഭരണകൂടം, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഉണർവ് 2026 എന്ന പേരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ശുചിത്വവും പൊതുജനാരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പരിപാടി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെയാണ് ശുചീകരണ യജ്ഞം നടക്കുക. കലക്ട്രേറ്റ് ആംഫി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
5: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
4: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
5: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
4: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
5: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
6: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
8: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
9: എല്ലാവർക്കും നമസ്കാരം.
10: നമസ്കാരം.
9: സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെയും ശാക്തീകരണത്തിന്റെയും പുരാതന കാലം മുതലുള്ള കാൽപ്പനിക സ്വഭാവമുള്ള ഒരു പ്രക്രിയയായി സ്വയംവരത്തെ കണക്കാക്കാം. സ്വയംവരം എന്ന പദം കൊണ്ടാരംഭിക്കുന്ന ചുരുക്കം ചില പ്രണയഗാനങ്ങളെങ്കിലും മലയാള ചലച്ചിത്രങ്ങളിലുണ്ട്. അത്തരം ചില ഗാനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് യാമിനി എന്ന 1973 എം എസ് ജോസഫും ജോയും ചേർന്ന് നിർമ്മിച്ച എം കൃഷ്ണൻ നായരാണ് സംവിധായകൻ. കഥ തിരക്കഥ സംഭാഷണം തയ്യാറാക്കിയ കാനം ഇ ജെ തന്നെയാണ് ഗാനരചയിതാവും. ഗോപാലകൃഷ്ണൻ എന്ന മധുവിൽ നിന്നും ഇന്ദിര എന്ന ജയഭാരതിയെ അകറ്റുന്നത് ഇന്ദിരയുടെ അച്ഛനായ മാധവൻ നായർ എന്ന കൊട്ടാരക്കര തന്നെയാണ്. നാട്ടിലെ ധനാഢ്യനായ ഗോവിന്ദക്കുറുപ്പ് എന്ന പി കെ എബ്രഹാമിനെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കുന്ന മാധവൻ നായർ ദുരന്തങ്ങളുടെ ഒരു നീണ്ട പരമ്പരയ്ക്ക് തിരികൊളുത്തുകയാണ് ചെയ്തത്. ഗോപാലകൃഷ്ണനും ഇന്ദിരയും ചേർന്നുള്ള പ്രേമരംഗത്തിന് മാറ്റുകൂട്ടുന്ന ആ യേശുദാസ് ഗാനത്തിന് ഈണം നൽകിയത് എം കെ അർജുനനാണ്.

ഐ വി ശശി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഉത്സവം. ആലപ്പി അഷ്റഫ് ആണ് 1975 രാമചന്ദ്രൻ നിർമ്മിച്ച ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത്. കെ പി ഉമ്മർ, വിൻസെൻ്റ്, രാഘവൻ, സോമൻ, സുകുമാരൻ, ശങ്കരാടി, ശ്രീവിദ്യ, റാണിചന്ദ്ര തുടങ്ങിയ വലിയൊരു താരനിരയുള്ള ചിത്രം. ഹോട്ടൽ കച്ചവടം നടത്തുന്ന രാഘവൻ എന്ന ഗോപിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു സുമതി എന്ന ശ്രീവിദ്യ എങ്കിലും അവൾ ആ ഗ്രാമത്തിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വന്ന എഞ്ചിനീയറായ ബാബു എന്ന വിൻസെൻറ്റിൽ അനുരക്തയാകുന്നു. എങ്കിലും കാര്യമറിയാതെ സുമതിയെ സ്വപ്നം കണ്ടിരിക്കുന്ന ഗോപി ആലപിക്കുന്ന യേശുദാസ് ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ രചനയും എ ടി ഉമ്മറിൻ്റെ സംഗീതവും.

0: 2003 പുറത്തിറങ്ങിയ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു ക്രോണിക് ബാച്ചലർ. ഫാസിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ കഥാസംഭാഷണവും സംവിധാനവും നിർവഹിച്ചത് സിദ്ദിഖാണ്. സത്യപ്രതാപൻ എന്ന മമ്മൂട്ടിയും കുരുവിള എന്ന ഇന്നസെൻറ്റും അവിവാഹിതരായി സ്വസ്ഥമായി ജീവിക്കുന്ന അവസരത്തിലാണ് സത്യപ്രതാപൻ്റെ താന്തോന്നിയായ ബന്ധു ശ്രീകുമാർ എന്ന മുകേഷ് അദ്ദേഹത്തോടൊപ്പം താമസിക്കുവാൻ വരുന്നത്. അയാൾ സത്യപ്രതാപൻ്റെ അനുജത്തി സന്ധ്യ എന്ന ഭാവനയിൽ അനുരക്തനാകുന്നു. ഭാമ എന്ന രംഭയാകട്ടെ സത്യപ്രതാപൻ്റെ ബ്രഹ്മചര്യത്തെ ഉലയ്ക്കാനും ശ്രമിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും സ്പഷ്ടമാക്കുന്ന ഒരു ഗാനം പി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടുന്നു. സ്വയംവരം എന്ന വാക്കിലാരംഭിക്കുന്ന ഈ ഗാനം ഖരഹര പ്രിയ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ദീപക് ദേവ്.
1: സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകൽ

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി ഇബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
2: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ യുകെ പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
4: യുകെ അഗ്രിമെന്റ് ഇസ് എ ടെംപ്ലേറ്റ് വിച്ച് ഇസ് വെരി കോംപ്രിഹെൻസീവ്. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ടാരിഫ്സ് ആൻഡ് റൂൾസ് ഓഫ് ഒറിജിൻ, ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ട്രേഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇറ്റ്സ് അബൌട്ട് കൊളാബറേഷൻസ് ഇൻ ടെക്നോളജി, ഇൻ എഡ്യൂക്കേഷൻ, കൾച്ചർ, ദി ആർട്സ്. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
1: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു.

മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിനു നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 പോയിന്റുമായി നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദെ, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായന വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദേശ് ഒരു ഹിന്ദുസ്ഥാനി രാഗം എന്ന ടി പത്മനാഭന്റെ കഥ അവതരിപ്പിക്കുന്നു പ്രിയ വിവി.
1: തുമ്പക്കാടുകൾക്ക് മുകളിൽ മഞ്ഞ ശലഭങ്ങൾ നൃത്തം വെക്കുന്നത് നോക്കി അയാൾ വരാന്തയിലിരുന്നു. ഇതുവരെ നനുത്ത ഒരു ചാറൽ മഴയായിരുന്നു. മഴ നിന്നപ്പോൾ ഇളം വെയിലായി. വെയിലിൽ ശലഭങ്ങൾ എങ്ങുനിന്നോ വന്നു. ചെറുപ്പക്കാരി ഏതാനും പുസ്തകങ്ങളും ഒരു ഫയലുമായി ഗേറ്റ് കടന്നു വന്നു. അവർ അതിനു മുമ്പും അവിടെ വന്നിരുന്നു. അയാളുടെ കഥകളെക്കുറിച്ച് അയാളുമായി സംസാരിക്കാനും നോട്ടുകൾ കുറിച്ചെടുക്കാനുമായി. ചെറുപ്പക്കാരി അയാളുടെ കഥകളെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പരിചയപ്പെടലിന് ശേഷം അയാൾ അവരെ വിളിച്ചിരുന്നത് എൻ്റെ കുട്ടി എന്നായിരുന്നു. വന്ന ഉടനെ ചെറുപ്പക്കാരി തെല്ലൊരു പരിഭ്രമത്തോടെ ചോദിച്ചു, എൻ്റെ എഴുത്ത് കിട്ടിയിരുന്നില്ലേ? എല്ലാം വിസ്തരിച്ചെഴുതിയിരുന്നു. എൻ്റെ സംശയങ്ങളും വിശദീകരണങ്ങളുമൊക്കെ. അയാൾ ഒന്നും പറയാതെ എന്തോ ഓർമ്മിച്ചു കൊണ്ടെന്ന പോലെ നിന്നപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറായി. ഇനി ചില ചെറിയ ടച്ചപ്പുകൾ വേണം. അതിനുശേഷം ഗൈഡിനെ. അയാൾ അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ ആലോചിക്കുകയായിരുന്നു. എങ്ങനെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഇവിടെ വരുന്ന മറ്റ് ഗവേഷകരിൽ നിന്ന് ഈ പെൺകുട്ടി വ്യത്യസ്തയായി? എങ്ങനെ എൻ്റെ പരുക്കൻ പെരുമാറ്റം ഇവരെ ഒരിക്കലും മടുപ്പിച്ചില്ല? എങ്ങനെ എൻ്റെ എതിർ ചോദ്യങ്ങളെ ഒരു പുഞ്ചിരിയോടെ എപ്പോഴും അവർക്ക് നേരിടാൻ കഴിഞ്ഞു? എങ്ങനെ മറ്റാരും ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ പുതിയ ഒരു

0: തികച്ചും അവരുടേതു മാത്രമായ ഒരു. പിന്നീട് അയാൾ പറഞ്ഞു, എഴുത്ത് കിട്ടിയിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഈയിടെയായി എനിക്ക് മറവിയുടെ, എന്നാലും സാരമില്ല, പ്രത്യേകിച്ചൊന്നും എനിക്ക് തയ്യാറെടുക്കേണ്ടതായിട്ടില്ലല്ലോ. വീട്ടിലയാൾ തനിച്ചായിരുന്നു, അതുകൊണ്ട് അയാൾ തന്നെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. ചെറുപ്പക്കാരി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ നിവർത്തി ഏതാനും പേജുകൾ മറിച്ചതിന് ശേഷം ചിന്താദീനയായി പറഞ്ഞു, ഒരു കഥയില്ലേ, അച്ഛനും അമ്മയും വളരെ സുന്ദരന്മാരായിരിക്കെ അവരുടെ കറുത്ത ഒരു കുട്ടിയായി ജനിച്ചുപോയി എന്ന കാരണത്താൽ ആർക്കും വേണ്ടാതെ സ്വന്തം കൊച്ചനുജന്റെ സ്നേഹം പോലും ലഭിക്കാതെ വീട്ടിനരികിലെ തടാകത്തിൻ്റെ കരയിൽ മരക്കൂട്ടത്തിൽ ഏകാഗിയായി ചെന്നിരുന്ന് തന്നെക്കുറിച്ചു തന്നെ ആലോചിച്ചുകൊണ്ട് തന്നെ രക്ഷിക്കാനായി ഏഴു കടലുകളുടെ അപ്പുറത്തു നിന്ന് കുതിരപ്പുറത്ത് കയറി വരുന്ന സുന്ദരനായ രാജകുമാരനെ സ്വപ്നം കണ്ടുകൊണ്ട് അയാൾ പൊടുന്നനെ ചെറുപ്പക്കാരിയെ വിലക്കി. അയാളും അപ്പോൾ ആ കറുത്ത പെൺകുട്ടിയെ ഓർക്കുകയായിരുന്നു. ഉരുൾക്കിടിലത്തിലൂടെ അയാളും കാലത്തിലൂടെ പുറകോട്ട് പോവുകയായിരുന്നു. വർഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഗാധമായ തടാകം, തടാകത്തിൻ്റെ കരയിലെ നിബിഡമായ കാടുകൾ, കാട്ടിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് തടാകത്തിൻ്റെ കരയിലെത്തുന്ന അച്ഛനും അമ്മയ്ക്കും അനുജനും ഒന്നും വേണ്ടാത്ത വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി സ്വന്തം ശരീരത്തിലേക്കു തന്നെ നോക്കി അത്ഭുതപ്പെടുന്ന തടാകത്തിലെ ഇളം ചൂടുവെള്ളത്തിൽ മുക്കാലും മുങ്ങിക്കിടന്ന് ഭാവിയെക്കുറിച്ച് കിനാവ് കാണുന്ന സ്നേഹത്തിനു വേണ്ടി സദാ അയാൾ അടിമുടി വിറച്ചു. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അതൊക്കെ. പിന്നീട് മനസ്സ് ശാന്തമായപ്പോൾ അയാൾ പതുക്കെ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു, കേൾക്കട്ടെ, ആ കഥ നിങ്ങൾക്കിഷ്ടമായോ? ചെറുപ്പക്കാരി അത്ഭുതത്തോടെ പറഞ്ഞു, ഇഷ്ടമായെന്നു? എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കഥയല്ലേ അത്? ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന, താലോലിക്കുന്ന എൻ്റെ സ്വന്തം. പിന്നീട് കുറേ നേരത്തേക്ക് രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. രണ്ടുപേരും ആലോചിക്കുകയായിരുന്നു. ഒടുവിൽ ഒരു നിശ്വാസത്തോടെ ചെറുപ്പക്കാരി പറഞ്ഞു, ആ കഥ എന്നിലുളവാക്കിയ അനുഭൂതികളൊക്കെ ഞാൻ എൻ്റെ തിസീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വർജീനിയ വുൾഫ് ചെയ്തതുപോലെ വാക്കുകൾ കൊണ്ട് അഭൗമമായ സംഗീതത്തിൻ്റെ പാറ്റേണുകൾ സൃഷ്ടിക്കാമെന്ന്. അയാൾ പിന്നീട് പതുക്കെ പതുക്കെ അവരുടെ വാക്കുകളിൽ നിന്ന് അകന്നുപോയി. തിരമാലകളുടെ സാന്ദ്രമായ ശബ്ദവും സൂര്യൻ്റെ നിറഞ്ഞ വെളിച്ചവും മാത്രമുള്ള ഒരു ലോകത്തായിരുന്നു അയാൾ. അയാൾ തനിച്ചായിരുന്നില്ല താനും. അയാളുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. സ്വന്തം ജീവിതത്തെ സന്തോഷത്തോടെ തന്നെ ഒടുവിൽ കടലിൽ അവസാനിപ്പിച്ച അയാൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ കണ്ടു ചെറുപ്പക്കാരി അയാളെ ഉറ്റുനോക്കുകയായിരുന്നു. ചെറുപ്പക്കാരി പിന്നീട് ഖേദത്തോടും നിരാശയോടും കൂടി പറഞ്ഞു, പക്ഷേ എൻ്റെ ഗൈഡ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. ആ കഥയുടെ അർത്ഥം ഞാൻ കണ്ടതുപോലെയൊന്നുമല്ല അത്. അയാൾ പെട്ടെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു, അർത്ഥമോ? കഥയുടെ അർത്ഥമോ? എന്തർത്ഥം? അയാളുടെ ഭാവത്തിൽ പൊടുന്നനെയുണ്ടായ മാറ്റം ചെറുപ്പക്കാരിയെ ഭയപ്പെടുത്തി. ഏറെ നേരം ഒന്നും പറയാതെ ഇരുന്ന ശേഷം അയാൾ ചോദിച്ചു, സംഗീതത്തിൽ താല്പര്യമുണ്ടോ? അങ്ങനെയൊരു ചോദ്യം അയാളിൽ നിന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ മടിച്ചുകൊണ്ട് പറഞ്ഞു, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാൽ കേൾക്കുന്നത് ഇഷ്ടമാണ് വളരെ. അയാൾ തന്നോടെന്ന പോലെ പറഞ്ഞു, ഞാനും പഠിച്ചിട്ടൊന്നുമില്ല. കുറേ നേരം എന്തോ ഓർത്തിരുന്ന ശേഷം അയാൾ ഒരു രാഗം മൂളാൻ തുടങ്ങി. അയാൾക്കിഷ്ടപ്പെട്ട ഒരു ടുംരിയുടെ വരികൾ മനസ്സിൽ സന്തോഷത്തോടെ ചിറകു വിടർത്തുകയായിരുന്നു. വർഷഋതു അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി വരികയായി. പ്രിയപ്പെട്ടവളെ നീ എന്നാരംഭിക്കുന്ന ടുംരിയായിരുന്നു. പക്ഷെ അയാൾ വരികൾ പാടുന്നുണ്ടായിരുന്നില്ല, വെറുതെ മൂളുക മാത്രം ചെയ്തു. പക്ഷേ അത് രാഗത്തിൻ്റെ ശുദ്ധമായ ആലാപനമായിരുന്നു. അയാളുടെ ആത്മാവിൻ്റെ അഗാധതയിൽ നിന്നാരംഭിച്ച് ശബ്ദത്തിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും ആവാഹിച്ചുകൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞൊഴുകിയ അയാൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഉയരങ്ങളിൽ നിന്ന് ശബ്ദം ക്രമേണ താഴോട്ട് വന്ന് ഒരു ഘട്ടത്തിൽ തീർത്തും ഇല്ലാതായി. അയാൾ കണ്ണടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ദേശ്, ഒരു ഹിന്ദുസ്ഥാനി രാഗം. പിന്നീട് കണ്ണു തുറന്നപ്പോൾ അയാൾ കണ്ടു ചെറുപ്പക്കാരി കരയുകയായിരുന്നു. അയാൾ ചോദിച്ചു, എൻ്റെ ആലാപനം ഇഷ്ടമായില്ലേ? ചെറുപ്പക്കാരിക്കും ആദ്യം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് കണ്ണു തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇഷ്ടമായില്ലെന്നോ? അയാൾ ചിരിക്കാൻ തുടങ്ങി. എന്നാൽ എൻ്റെ കുട്ടി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരൂ. ആദ്യം ആ ചോദ്യത്തിൻ്റെ പൊരുൾ ചെറുപ്പക്കാരിക്ക് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായപ്പോൾ അവരും ഉള്ളുകുളിർക്കെ ചിരിച്ചു. കുറേ കഴിഞ്ഞ് ചെറുപ്പക്കാരി അയാളോട് വിട പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നിരുന്ന ഫയൽ ബഹുമാനപൂർവം അയാളുടെ നേരെ നീട്ടി, ഇത് സൗകര്യം പോലെ നോക്കി, എന്നിട്ട് വേണം എനിക്ക് ഫൈനലായി. അയാളപ്പോൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു, വേണ്ട, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ എഴുതിയിട്ടുള്ളത്, അതും മതി. ഞാനത് വായിച്ച് അതിലെന്തെങ്കിലും ഇല്ല ഇല്ല, എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. ചെറുപ്പക്കാരി പിന്നീട് നിർബന്ധിച്ചില്ല. അവർ അവിടെ നിന്ന് പോയതിനു ശേഷവും വർഷ ഋതു അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ഇതാ വന്നിരിക്കുന്നു. പ്രിയേ നീ എന്നാരംഭിക്കുന്ന ടുംരി അയാൾ വളരെ നേരം മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരുന്നു.
1: ഇപ്പോൾ കേട്ടത് ദേശ് ഒരു ഹിന്ദുസ്ഥാനി രാഗം എന്ന ടി പത്മനാഭന്റെ കഥ. അവതരിപ്പിച്ചത് പ്രിയ വിവി.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമദലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

പാടാൻ വന്നു ഞാൻ, പക്ഷേ വേണ്ട വേണ്ടെന്നോ സർവം സഹേ നീ സഗദ്ഗദം ചൊൽവൂ. വർഷത്തെ വസന്തത്തെ ഉൽക്കടനിദാഹാഗ്നി പുഷ്പത്തെ എന്നിൽ നിന്നു ഞാൻ വിളിച്ചുണർത്തവേ, മന്നവർ മനുഷ്യരും മന്ത്രിച്ചു.

ദൂതിയായിടും ശൈത്യം ശരത് ശിശിര ഹേമന്തങ്ങൾ അവൾ തൻ ഫണത്രയം നാദത്തിൻ മായാജാലപിൻശികയാൽ

ഞ്ഞേറി നെഞ്ചില മാണിക്യപ്പൊൻകനി കൊത്തുവാനെത്തും മൃതി തൻ പ്രിയദൂതിയായിടും ശൈത്യം ശരത് ശിശിര ഹേമന്തങ്ങൾ അവൾ തൻ പണത്രയം.

മന്നവർ മനുഷ്യരും നന്ദിച്ചു താൻസൻ താങ്കൾക്ക് ഇന്ദ്രജാലമോ മന്ത്രവാദമോ രാഗാലാപം. മന്നവർ മനുഷ്യരും നന്ദിച്ചു താൻസൻ താങ്കൾക്ക് ഇന്ദ്രജാലമോ മന്ത്രവാദമോ രാഗാലാപം.

ഇന്ദ്രശാപത്തിൻ വർണ്ണസരസിൽ സ്നാനം ചെയ്വോർ അന്തരീക്ഷത്തിൻ അന്തരശ്രുക്കൾ കാൺമീലല്ലോ. ഇന്ദ്രശാപത്തിൻ വർണ്ണസരസിൽ സ്നാനം ചെയ്വോർ അന്തരീക്ഷത്തിൻ അന്തരശ്രുക്കൾ കാൺമീലല്ലോ. ഇരുളിലൊരു തുള്ളി

ദീപ്തിതൻ മൃദംബു സമ്പദ്ധമായി മുളപൊട്ടും മണിവിത്തുപോൽ കണ്ടേൻ. ഊതി ഊതിയ ക്രിസാനുവിൽ നിന്നൊരായിരം ജ്വാലകൾ ശതതലമായി

ചേറിലല്ലോ ചന്താരിവിടെ വെൺചന്ദ്രികാചാരുതയോലും മാർബിൾ തൊട്ടിയിലല്ലോ പൂത്തു. ചേറിലല്ലോ ചന്താരിവിടെ വെൺചന്ദ്രികാചാരുതയോലും

പ്രേമസ്മൃതിഗന്ധത്തെ പാടിയൊരു നാളുറക്കിയ വാത്സല്യക്കുളിരിനെ ആമുകളോദ്യാനം വിട്ടാമായ നഗരം വിട്ട് ആര്

അവസ്പന്ദം ഹാ വർഷബിന്ദുക്കളായി തൊട്ടമാത്രതൻ പുളകോദ്ഗമം തൂമിന്നലായി വത്സലഭാവസ്പന്ദം ഹാ വർഷബിന്ദുക്കളായി നൂറു ചാലുകളാർന്നൊരു കുളിർപ്രവാഹമായി ഹാരിയം നവജീവനാനന്ദ ലഹരിയായി ഗംഗയിൽ യമുനയിൽ വളർവീശുകളുടെ സംഗീതമായി നഗ്നസൈകത തലങ്ങളിൽ കറുകനാളങ്ങളായി മുകുളങ്ങളായി സർഗപുളകപ്പൊടിപ്പോലും

കിന്നരസുരസിദ്ധ സുഹൃദ്ദായകരൊത്തു വിളാറിൻ തടത്തിലെ കൽപ്പതാരുവിൻ ചോട്ടിൽ മേഘരാഗം ഞാൻ ഇന്നും പാടാറുണ്ടെന്നാൽ മഴമേഘമില്ല അതിൻ മധുരാർദ്രതയില്ല വിണ്ണിൽ.

0: പക്ഷേ
1: വേണ്ട വേണ്ടെന്നോ തർവം സഹേ, നീ സഗദ്ഗതം ചൊൽവൂ. പ്രേമരൂപിണി എന്തീ വിരക്തി, കറവറ്റ കാമധേനുവോ മേലേ മേയുമക്കരിമേഘം.

0: എസ്കേ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ച കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഡൽഹിയിൽ രണ്ട് ദിവസമായി നടന്ന ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയായി. വിപണി ലഭ്യത, ഡിജിറ്റൽ വ്യാപാരം, തീരുവ ഇതര പ്രതിസന്ധികൾ എന്നിവയിൽ ചർച്ച നടന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കരാർ എന്ന് ഒപ്പിടുമെന്ന് വ്യക്തമാക്കിയില്ല. US വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീറും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും തമ്മിലായിരുന്നു ചർച്ച. കരാറിലേക്ക് അടുക്കുകയാണെന്ന് US ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ബെഥനി പൌലോസ് മോറിസൺ അറിയിച്ചു. പശ്ചിമേഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അമേരിക്കയുടെ

0: തോൽവി പ്രഖ്യാപനമാണെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖേർ കാലിബാഫ്. ഇറാനെതിരെയുള്ള US സൈനിക നടപടി ശാശ്വതമായി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് യുദ്ധാധികാരം കോൺഗ്രസിൽ നിക്ഷിപ്തമാക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. 100 സെനറ്റിൽ ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 48 50 വോട്ടിനാണ് പ്രമേയം അംഗീകരിച്ചത്. ഗാസയിലെ പലസ്തീൻ കുട്ടികളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് വംശഹത്യയിൽ കലാശിച്ചെന്നും അത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും UN സ്വതന്ത്ര കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഉത്തരകൊറിയൻ നാവികസേനയെ ആണവായുധ സമ്പന്നമാക്കാനും വൻ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ച് ചെയർമാൻ കിം ജോങ് ഉൻ. 2025 പുറത്തിറക്കിയ 5,000 ടൺ ക്ലാസിലുള്ള ചോ ഹ്യോൻ യുദ്ധക്കപ്പലിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലാണ് പ്രഖ്യാപനം. ഹോർമസ് കടലിടുക്കിലൂടെ തിങ്കളാഴ്ച മാത്രം 1.9 കോടി വീപ്പ എണ്ണ കടന്നുപോയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇത് റെക്കോർഡാണെന്നും പറഞ്ഞു. പാഠ്യപദ്ധതിയിലും സ്കൂൾ നടത്തിപ്പിലുമുള്ള കേന്ദ്ര സർക്കാർ സമ്മർദ്ദം പരിശോധിക്കാൻ മന്ത്രിതല ഉപസമിതി ചേർന്നു. ആദ്യ യോഗത്തിൽ LDF സർക്കാർ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകളും അനുബന്ധ രേഖകളും ചർച്ച ചെയ്തതൊഴിച്ചാൽ മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാനത്തിനാവില്ലെന്ന് ധാരണാപത്രത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനാനുമതി UDFന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയത് മുൻ സർക്കാരാണെന്നും UDFന്റെ മദ്യനയം രാഷ്ട്രീയ തീരുമാനമാണെന്നും കരട് തയ്യാറാക്കി എല്ലാ കക്ഷികളുമായും സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ജന്മദിനാശംസകൾ നേർന്ന് നേതാക്കൾ. സമഗ്ര വികസനത്തിനായുള്ള രാഷ്ട്രപതിയുടെ സംഭാവനകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ധൈര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ജനസേവനത്തിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും യാത്രയാണ് രാഷ്ട്രപതിയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി ഇക്കൊല്ലം ജനുവരിയിൽ രൂപവത്കരിച്ച വിദഗ്ധ സമിതിയിലേക്ക് കേരളം നിർദ്ദേശിച്ച വിദഗ്ധനെ ഏകപക്ഷീയമായി നീക്കി കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള തുടർ നടപടികൾ അനുസരിച്ചുണ്ടാക്കിയ സമിതിയിൽ നിന്നാണ് കേരള പ്രതിനിധി TK ശിവരാജനെ കേന്ദ്ര അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി നീക്കിയത്. കേന്ദ്ര ജലകമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയറാണ് ശിവരാമൻ.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: യോഗ എല്ലാവരെയും ബന്ധിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേമത്തിനും ഐക്യത്തിനുമായി രാജ്യവും ലോകവും യോഗയിലൂടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾ അവസാനിക്കുന്നതിനും തന്ത്രപരമായ ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ US ഇറാനും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ സ്വിറ്റ്സർലാൻഡിൽ പൂർത്തിയായി. കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടിയിലെ അഞ്ചു മേത്യു ആണ് മരിച്ചത്. നാവിക കരുത്താകാൻ 3 യുദ്ധക്കപ്പലുകൾ: INS ധുനഗിരി, INS സംശോധക്, INS അഗ്രേ എന്നീ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഈ യുദ്ധക്കപ്പലുകൾ. കേരളത്തിൽ 5 വേരുറപ്പിച്ച അവയവ കച്ചവട മാഫിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാധാരണക്കാരെ ചൂഷണം ചെയ്ത് വൻ ലാഭമുണ്ടാക്കിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. സംഘത്തിന്റെ അനധികൃത സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ നടപടി തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ജലവിഭവ സെക്രട്ടറി കാന്താറാവുവിന് കേരള ജലവിഭവ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ കത്തയച്ചു. ഓണക്കാല ആവശ്യത്തിനായി ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ സംസ്ഥാനത്തിന് നിശ്ചിത നിരക്കിൽ പുഴുക്കലരി അനുവദിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് FCI കത്തയച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ സന്ദർശിച്ച് ഇക്കാര്യം അടക്കം ഉന്നയിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട മന്ത്രിതല ചർച്ച ഈ ആഴ്ച നടക്കും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും US വ്യാപാര പ്രതിനിധി ജേമിസൺ ഗ്രീറും തമ്മിൽ ഡൽഹിയിൽ 2 ചർച്ച. ആംബുലൻസ് സേവനത്തിന്റെയും ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന്റെയും മറവിൽ മയക്കുമരുന്ന് വിറ്റാൽ കർശന നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത അക്കാഡമിക് വർഷം

0: മുതൽ 3 മുതൽ 9 വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതിയിൽ യോഗ ഉൾപ്പെടുത്തുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞു. ഹരിയാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഹരിയാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവ നടത്തുന്ന എല്ലാ പരീക്ഷകളിലും യോഗയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വർധന. ജൂണിൽ പ്രതിദിനം 26.6 ലക്ഷം വീപ്പ അസംസ്കൃത എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. മെയ്യിൽ ഇത് 19.1 ലക്ഷം വീപ്പയായിരുന്നു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയെ കേന്ദ്ര സർക്കാർ 3 വർഷത്തേക്ക് പുനർനിയമിച്ചു. 2018 ഒക്ടോബർ 10 ആദ്യം ചുമതലയേറ്റത്. 2023 ജൂലൈ 1 പുനർനിയമിച്ചതിൻ്റെ കാലാവധി 2026 ജൂൺ 30 അവസാനിക്കാനിരിക്കെയാണ് വീണ്ടും നിയമനമുണ്ടായത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പേരിലുള്ള കേസുകളിൽ സർക്കാരിൻ്റെ നിലപാട് നിർണായകമാകും. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 2016 നൽകിയ പരാതിയിൽ 124 ഇടപാടുകളിലാണ് അന്വേഷണം. താരസംഘടനയായ അമ്മയിൽ ജനറൽ ബോഡി യോഗത്തിലെ തർക്കങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കുമൊടുവിൽ കൂട്ടരാജി. പ്രസിഡന്റ് ശ്വേതമേനനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമടക്കം 17 അംഗ ഭരണസമിതിയിലെ എല്ലാവരും രാജിവെച്ചു. അധികാരമേറ്റ 1 വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ് ഭരണസമിതിയുടെ പടിയിറക്കം. പിന്നീട് താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപവൽക്കരിച്ചു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: 96 വർഷം നീണ്ട ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ അർജന്റീനയുടെ ഇതിഹാസ താരം ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരനെന്ന റെക്കോർഡ് സ്വന്തമാക്കി. തന്റെ 6ാം ലോകകപ്പിൽ തിങ്കളാഴ്ച രാത്രി ഓസ്ട്രിയക്കെതിരെ 2 ഗോൾ നേടിയതോടെ മെസ്സിയുടെ പേരിൽ ഗോളുകളുടെ എണ്ണം 18 ലയണൽ മെസ്സി ആദ്യം പെനാൽറ്റി പാഴാക്കുകയും പിന്നീട് 2 ഗോൾ നേടുകയും ചെയ്ത മത്സരത്തിൽ അർജന്റീന ഓസ്ട്രിയയെ 2-0 പരാജയപ്പെടുത്തി. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലെ ടെർമിനലിൽ ഞായറാഴ്ച രാത്രിയുണ്ടായ വൻ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാരുൾപ്പെടെ 13 പേർ മരിച്ചു. 66 പേർക്ക് പരിക്കേറ്റു. ബർസാൻ വാതക വിതരണ കേന്ദ്രത്തിലാണ് സ്ഫോടനമുണ്ടായതെന്ന് ഖത്തർ എനർജി അറിയിച്ചു. തർക്കവിഷയങ്ങൾ പരിഹരിച്ച് 60 ദിവസത്തിനിടെ അന്തിമ സമാധാന കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ സ്വിറ്റ്സർലൻഡിൽ നടന്ന ദ്വിദിന ചർച്ചയ്ക്ക് ശേഷം US ഇറാനും അംഗീകരിച്ചു. മധ്യസ്ഥരായ പാകിസ്ഥാനും ഖത്തറുമാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സ്വിസ് നഗരമായ ബെർജൻ സ്റ്റോക്കിൽ നടന്ന ലേക് ലൊസാൻ ഉച്ചകോടിയിലാണ് തീരുമാനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തു നിന്നും കെയർ സ്റ്റാമർ രാജിവെച്ചു. രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് വഴുതി വീണ ബ്രിട്ടനിൽ 10 വർഷത്തിനിടെ രാജിവെക്കുന്ന 6ാം പ്രധാനമന്ത്രിയാണ് 63-കാരനായ സ്റ്റാമർ. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലെ അലിഗഞ്ചിൽ ആനിമേഷൻ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്ന 3-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 15 പേർക്ക് ദാരുണാന്ത്യം. പരിശീലന കേന്ദ്രത്തിലെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന വിദ്യാർത്ഥികളാണ് മരിച്ചവരിലേറെയും. 7 പേർക്ക് പരിക്കേറ്റു. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് ഉത്തരവിറക്കിയതിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. അധികാരമേറ്റ് 1 മാസം പിന്നിടുമ്പോഴേക്കും മദ്യനയത്തിൽ UDFൽ തർക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശമാണ് തർക്കത്തിൽ കലാശിച്ചത്. കരിമണൽ ഖനനാനുമതിയുടെ വിഷയത്തിലും വിവാദം കനത്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശങ്ങളും എക്സൈസ് മന്ത്രി M ലിജുവിന്റെ അതൃപ്തിയുമൊക്കെ മദ്യവിവാദത്തിന് വീര്യം കൂട്ടുന്നു. തൃണമൂൽ കോൺഗ്രസിന് പുതിയ ദേശീയ പ്രവർത്തക സമിതി രൂപവൽക്കരിച്ച് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത തൃണമൂൽ വിഭാഗം. മമതയെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയ യോഗം പുതിയ ഭാരവാഹികളടങ്ങിയ 30-അംഗ സമിതിയെ തെരഞ്ഞെടുത്തു. 20 ദിവസത്തെ ഹ്രസ്വ ഹജ്ജ് തീർത്ഥാടന പാക്കേജ് നിലനിർത്തി 2027 ഹജ്ജ് നയം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയെന്ന് പുതിയ നയം പുറത്തിറക്കിക്കൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ജൂലൈ 20 വരെ അപേക്ഷിക്കാം.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: ജനപ്രതിനിധികൾക്ക് നിയമത്തിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സത്യപ്രതിജ്ഞ

0: ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി. ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ വേണമെന്നാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ടിലും പഞ്ചായത്ത് രാജ് ആക്ടിലും പറയുന്നത്. ഭരണഘടനയിലും ഇതാണ് പറയുന്നത്. ദൈവം എന്നത് വിവിധ പേരുകൊണ്ട് വിപുലീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വിദേശ സംഭാവന ചട്ടം കേന്ദ്ര സർക്കാർ കടുപ്പിച്ചതോടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ സർക്കാരിന്റെ നേരിട്ടുള്ള സെൻസറിംഗ് വരുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. സംഭാവന സ്വീകരിക്കുന്ന സന്നദ്ധ സ്ഥാപനമോ ഭാരവാഹികളോ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പ്രസിദ്ധീകരണം നടത്തിയെങ്കിൽ അറിയിക്കണമെന്നാണ് പുതിയ ചട്ടം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണെന്നും പൗരത്വം തെളിയിക്കാനുള്ള തിരിച്ചറിയൽ രേഖയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ ദിവസ് ആചരണത്തോടനുബന്ധിച്ച് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര യാത്രകൾക്കായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരർക്ക് നൽകി വരുന്ന യാത്രാരേഖയാണ് പാസ്പോർട്ട്. ബിശ്വനാഥ് സിൻഹയെ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ മാസം 30 നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ദേശീയപാതകളിലെ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമായി അനധികൃത പാർക്കിംഗും കയ്യേറ്റത്തിനുമെതിരെ ദേശീയപാത അതോറിറ്റി രാജ്യവ്യാപകമായി നടപടി ആരംഭിച്ചു. രാജ്യത്ത് അനധികൃത പാർക്കിംഗ് പതിവാക്കിയ 595 കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിക്കുകയാണെന്ന് അതോറിറ്റി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസുകാർക്കെതിരെ ജാതി പരാമർശം നടത്തിയെന്ന പരാതിയിൽ റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു പഞ്ചാബ് പട്ടികജാതി കമ്മീഷന് മുൻപാകെ നേരിട്ട് ഹാജരായി മാപ്പ് അപേക്ഷിച്ചു. ജില്ലാ ജഡ്ജിയായി വിരമിച്ച എൻ ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ശുപാർശ ഗവർണർക്ക് നൽകും. ലോകായുക്ത സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി എൻ അനിൽകുമാറിനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കേരള ഹൈക്കോടതിയിൽ 4 സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാർ, 12 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാർ, 24 ഗവൺമെന്റ് പ്ലീഡർമാർ എന്നിവരുടെ നിയമനവും മന്ത്രിസഭ അംഗീകരിച്ചു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ഒരാൾക്ക് ജാമ്യം ലഭിച്ചു. കേസിലെ 9 പ്രതി കടകംപള്ളി മധുമുക്ക് പുണർദം ഹൌസിൽ ഹരീഷ് കുമാറിനാണ് ജാമ്യം ലഭിച്ചത്. ഇരിട്ടി വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരി കല്ലറയിലെ ദുരൂഹത ഒഴിഞ്ഞു. പള്ളിയുടെ രേഖകളിലുള്ള 2 മൃതദേഹമാണ് 38 നമ്പർ കല്ലറയിൽ ഉള്ളതെന്ന് തുറന്നുള്ള പരിശോധനയിൽ വ്യക്തമായി. ശാസ്ത്രീയമായി വ്യക്തത വരുത്താൻ ഇരു മൃതദേഹാവശിഷ്ടങ്ങളുടെയും സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ചു. കണ്ണൂർ സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലേക്കും സെന്ററുകളിലേക്കും താൽക്കാലിക അധ്യാപക നിയമനങ്ങൾക്ക് ഏകീകൃത രൂപമില്ലെന്ന് റിപ്പോർട്ടുകൾ. ചില തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്താൻ തയ്യാറെടുക്കുമ്പോൾ മറ്റു ചിലതിൽ ദിവസവേതനാടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. പഠന വകുപ്പുകളിലും സെന്ററുകളിലും വ്യത്യസ്ത വേതന വ്യവസ്ഥയിലാണ് നിയമനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എലിപ്പനി എന്ന് വിളിക്കുന്ന ലെപ്റ്റോസ്പൈറോസിസ് സംസ്ഥാനത്ത് സ്ഥിര സാന്നിധ്യമുള്ള ഏറ്റവും അപകടകാരിയായ പകർച്ചവ്യാധിയായി മാറിയെന്ന് റിപ്പോർട്ടുകൾ. വർഷാവർഷം രോഗികളുടെ എണ്ണം കൂടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ തെരുവുനായ ശല്യം തടയാൻ നിർദ്ദേശം, ചുറ്റുമതിൽ നിർബന്ധം. പൊതു ഇടങ്ങളിലെ തെരുവുനായ ആക്രമണം തടയാൻ സുപ്രീംകോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എഥനോൾ കലർത്തിയ E20 ഇന്ധനം വാഹനങ്ങൾക്ക് സുരക്ഷിതമാണെന്നും ഇൻഷുറൻസ് പരിരക്ഷയോ ക്ലെയിമുകളോ അസാധുവാകില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ പെട്രോൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുമെന്നും ക്ലെയിമുകൾ നഷ്ടപ്പെടുമെന്നും സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും പ്രചാരണം തുടങ്ങിയതോടെയാണ് വിശദീകരണം.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിൽ കർശന വ്യവസ്ഥകളടങ്ങിയ ഭേദഗതികളുമായി കേന്ദ്രം. മതപരിവർത്തന ശ്രമങ്ങൾക്ക് വിദേശ പണം ഉപയോഗിക്കരുത്. വാങ്ങുന്ന പണം വിനിയോഗിക്കുന്നതിൻ്റെ കൃത്യമായ ഉദ്ദേശം രേഖാമൂലം വ്യക്തമാക്കണം എന്നിവയുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഭേദഗതിയിൽ. സന്നദ്ധ സംഘടനകൾക്കുള്ള വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം FCRA 2011 ഭേദഗതി ചെയ്തുള്ള ഗസറ്റ് വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തിറക്കി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. പകരം നിയമിക്കപ്പെട്ട ഡോക്ടർ V മീനാക്ഷി ചുമതലയേറ്റത് പരിഗണിക്കാതെ സ്റ്റേ അനുവദിച്ചത് തെറ്റാണെന്ന് വിലയിരുത്തിയാണ്

0: ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവ്. പ്രശസ്ത നൃത്താധ്യാപികയും നർത്തകിയുമായ കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. നടൻ മമ്മൂട്ടി, എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവർ പത്മഭൂഷണം. ജസ്റ്റിസ് കെ ടി തോമസ്, പി നാരായണൻ എന്നിവർ പത്മവിഭൂഷണം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. മാനന്തവാടിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കത്തി നശിച്ചു. 42 തീർത്ഥാടകരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവരുടെ ലഗേജുകളും പാസ്പോർട്ട് തുടങ്ങിയ രേഖകളും കത്തിപ്പോകാതെ വീണ്ടെടുക്കാനായി. സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്കുള്ള ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന വരുത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. പി എസ് സി മുഖേനയുള്ള നേരിട്ടുള്ള നിയമനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന വരുത്തി 2026 മാർച്ച് 9 ഉത്തരവായിരുന്നു. കഴിഞ്ഞ വർഷം ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ വേണ്ടി ഇല്ലാത്ത കേടുപാടുകൾ റിപ്പോർട്ടിൽ ഉണ്ടാക്കിയതായി സൂചന. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചു. രാജ്യസഭ കാലാവധി അവസാനിച്ചതോടെ കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചത്. രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. ഓപ്പറേഷൻ തുഫാനിലൂടെ ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിനിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും പാർട്ടി മുഖപത്രത്തിലും സമസ്ത മുഖപത്രത്തിലും എഴുതിയ ലേഖനത്തിലാണ് പരാമർശം. തടസ്സമില്ലാതെ നടക്കാൻ കഴിയുക എന്നത് മൗലികാവകാശമാണെന്നും നടപ്പാതിയിൽ കൊമേഴ്സ്യൽ കിയോസ്ക് അനുവദിക്കാനാകില്ലെന്നും ഹൈക്കോടതി. എറണാകുളം നഗരത്തിലെ ക്വീൻസ് വാക്വേയിൽ വാണിജ്യ കിയോസ്കുകൾ സ്ഥാപിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ നിരീക്ഷണം.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനകളായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിച്ചെന്ന ആരോപണത്തിൽ ഒടുവിൽ കേസെടുത്ത് അയോധ്യ പോലീസ്. വി എച്ച് പി ഉപാധ്യക്ഷനായ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായിയുടെ സഹായി ടിന്നു യാദവ്, അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, അവിനാശ് ശുക്ല, മനീഷ് യാദവ് ഉൾപ്പെടെ 8 ആളുകളുടെ പേരിലാണ് കേസ്. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശകളെ തുടർന്നാണ് നടപടി. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഗാർഹികേതര എൽ പി ജി വിതരണത്തിന് ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് മുൻപുണ്ടായിരുന്ന പോലെ വിതരണം പുനഃസ്ഥാപിച്ചു. കാര്യക്ഷമമായ ആസൂത്രണവും വിതരണ മാനേജ്മെന്റും സുഗമമാക്കുന്നതിനായി വാണിജ്യ വ്യവസായ എൽ പി ജി ഉപഭോക്താക്കളെ സംബന്ധിച്ച സമഗ്ര വിവരശേഖരം തുടർന്നും സൂക്ഷിക്കാൻ എണ്ണക്കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കില്ല. മദ്യനയം UDFന്റെ തീരുമാനത്തിന് വിധേയമായി നടപ്പാക്കൂവെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തൽക്കാലം അത് അടഞ്ഞ അധ്യായമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവില്പനയ്ക്കെതിരെ രംഗത്ത് വന്ന വി എം സുധീരനാണ് പാർട്ടിയിൽ ഇനി ചർച്ച വേണ്ടെന്നും നികുതി നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ബുധനാഴ്ചയുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ 188 പേർ മരിച്ചു. 1520 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഭൂകമ്പമാപിനിയിൽ 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പമാണ് മേഖലയിൽ ഉണ്ടായത്. പിന്നാലെ 20-ലേറെ തുടർ ചലനങ്ങളും ഉണ്ടായി. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് കീഴിലുള്ള മഞ്ഞക്കാട് കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും 7 കിലോ അരി വീതം നൽകുന്നത് പരിഗണനയിൽ. ഒരു കുടുംബത്തിന് 35 കിലോ അരിയെന്ന നിലവിലെ ഘടന മാറ്റിയാവും ഇത്. വലിയ ദരിദ്ര കുടുംബങ്ങൾക്ക് പദ്ധതി കൂടുതൽ ഗുണകരമാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട പരമാവധി അരി 35 കിലോഗ്രാമായി പരിമിതപ്പെടുത്തും. പാസ്പോർട്ടിനും അനുബന്ധ യാത്രാരേഖകൾക്കും ഈടാക്കുന്ന ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ കൂട്ടി. പുതുക്കിയ നിരക്കുകൾ അടുത്തമാസം 1 പ്രാബല്യത്തിൽ വരും. 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കി നൽകുന്നതിനുമുള്ള ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 ആക്കി. തൽക്കാൽ സേവനത്തിന് 5000 രൂപ നൽകണം. നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികളെ ഭീകരരായി മുദ്രകുത്തുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാർ തങ്ങളുടെ അവകാശങ്ങളും നീതിപൂർവമായ പരീക്ഷാ നടത്തിപ്പും സുരക്ഷിതമായ ഭാവിയും ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ ഭീകരവാദികളെന്ന് വിളിക്കുന്ന നിലയിലേക്ക് താഴ്ന്നെന്നും രാഹുൽ വിമർശിച്ചു. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ച സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അതേസമയം ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിത ബുദ്ധി ക്ലൗഡ് പശ്ചാത്തല സൗകര്യ വികസനത്തിന് $1,300 കോടി കൂടി നിക്ഷേപിക്കാൻ ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോൺ. ഡിസംബറിൽ പ്രഖ്യാപിച്ച $3,500 കോടി പുറമെയാണിതെന്ന് ആമസോൺ CEO ആൻഡി ജാസി വ്യക്തമാക്കി. ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിക്ഷേപം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ ഇടത് സർക്കാർ നൽകിയ ലൈഫ് ഭവന പദ്ധതിയെപ്പറ്റി ബജറ്റിലെ മൗനത്തിൽ ആശങ്കയെന്ന റിപ്പോർട്ടുകൾ. ലൈഫ് ഉപേക്ഷിക്കില്ലെന്നും തിരുത്തലുകൾ ഉണ്ടാകുമെന്നാണ് അടുത്തിടെ മന്ത്രി KM ഷാജി പറഞ്ഞത്. ബജറ്റിൽ ലൈഫ് എന്ന വാക്കില്ല. മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക ഭവന പദ്ധതി നൽകുമെന്നാണ് പ്രഖ്യാപനം. ഇതോടെ ഈ 2 വിഭാഗവും ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ഒഴിവാകും. സംസ്ഥാനത്ത് മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇതിനു പിന്നിൽ മദ്യക്കമ്പനികളുടെ കച്ചവട താൽപര്യം കൂടി ഉണ്ടെന്ന വിമർശനവും ഉണ്ട്. കോടിക്കണക്കിന് ടൺ അസംസ്കൃത എണ്ണയുമായി 3 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു. ഇന്ത്യൻ പതാക വഹിച്ച ദേശ് വൈഭവ്, ദേശ് വിഭോർ, സന്മാർ ഹെറാൾഡ് എന്നീ കപ്പലുകളാണ് കടലിടുക്ക് കടന്നത്. 86,000 കോടിയിലധികം ടൺ അസംസ്കൃത എണ്ണയും 94 ജീവനക്കാരുമാണ് കപ്പലിൽ ഉള്ളത്. 2 മുതിർന്ന വ്യക്തികൾ തമ്മിലുള്ള ദീർഘകാലത്തെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ വിവാഹ വാഗ്ദാനം പാലിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. തീവണ്ടികളിലെ ടിക്കറ്റില്ലാ യാത്രയ്ക്ക് റെയിൽവേ വൻ പിഴത്തുക ഈടാക്കി തുടങ്ങി. ഇനി ജനറൽ കോച്ചിൽ ടിക്കറ്റില്ലാതെ പിടിക്കപ്പെട്ടാൽ അടയ്ക്കേണ്ടുന്ന ചുരുങ്ങിയ ദൂരത്തിനുള്ള തുക 570 രൂപയാണ്. നിലവിൽ ഇത് 320 രൂപയായിരുന്നു. ജൻവിശ്വാസ് 2026 നിയമപ്രകാരം ടിക്കറ്റില്ലാ യാത്രയ്ക്കുള്ള കുറഞ്ഞ പിഴത്തുക 250 രൂപയിൽ നിന്ന് 500 രൂപയാക്കി ഉയർത്തിയതോടെയാണ് ഈ വർധന വന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ മേൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം ലിങ്ക് വ്യാജമാണെന്ന് മിൽമ അറിയിച്ചു. ലിങ്ക് ക്ലിക്കു ചെയ്ത് വിവരം നൽകിയ വ്യക്തികൾക്ക് അക്കൗണ്ടിലെ പണം നഷ്ടപ്പെട്ടതായി മിൽമയ്ക്ക് പരാതി ലഭിച്ചിരുന്നു. തട്ടിപ്പ് സന്ദേശവും ലിങ്കും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മിൽമ അറിയിച്ചു. പോലീസിൽ പരാതി നൽകി. അടുത്ത മാസം മുതൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 69 പ്രതിവാര അന്താരാഷ്ട്ര സർവീസുകളുണ്ടാകും. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് നിർത്തിവെച്ച ഭൂരിഭാഗം സർവീസുകളും പുനരാരംഭിക്കുന്നതോടെയാണ് സർവീസുകൾ വർദ്ധിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, റിയാദ്, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ July 3 മുതൽ പുനരാരംഭിക്കും. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്ന PF പെൻഷൻ വെട്ടിക്കുറച്ച EPFOയുടെ നടപടി ഹൈക്കോടതി തടഞ്ഞു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് 2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിച്ച ഒരു കൂട്ടം പെൻഷൻകാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ഇടക്കാല ഉത്തരവ്. കവി, നിരൂപകൻ, വിവർത്തകൻ, ബഹുഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ കവി പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 2022 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നീക്കിയില്ലെങ്കിൽ നരേന്ദ്രമോദി ചരിത്രത്തിൽ ഏറ്റവും കഴിവുകെട്ട പ്രധാനമന്ത്രിയായി മാറുമെന്ന് ക്രോക്കോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. പരീക്ഷാക്രമക്കേടുകളിൽ പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ ആരംഭിച്ച സമരത്തിന്റെ 2ാം ദിനത്തിലാണ് ദീപ്കെ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. ചെന്നൈക്ക് സമീപം തിരുവള്ളൂരിലെ മത്സ്യ സംസ്കരണ ഫാക്ടറിയിൽ നിന്ന് ചോർന്ന അമോണിയ വാതകം ശ്വസിച്ച് 7 സ്ത്രീകൾ മരിച്ചു. ശ്വാസതടസ്സം, കണ്ണെരിച്ചൽ തുടങ്ങിയ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 60-ൽ അധികം തൊഴിലാളികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എവറസ്റ്റ് കൊടുമുഴയുടെ ബേസ് ക്യാമ്പിൽ എത്തി കണ്ണൂർ ജില്ലക്കാരായ 3 പേർ, എടക്കാട്ടെ ജിജേഷ്, അമ്പായത്ത്, തലശ്ശേരി സ്വദേശികളായ ഹരീഷ് അഹമ്മദ്, MMK റിയാസ് എന്നിവരാണ് സമുദ്രനിരപ്പിൽ നിന്ന് 5,364 മീറ്റർ ഉയരത്തിലുള്ള എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ കാലുകുത്തിയത്. May 29 തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട സംഘം ബാംഗ്ലൂരുവിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വിമാനമാർഗമാണ് എത്തിയത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനയ്ക്ക് ഇറാനിൽ പ്രവേശനാനുമതി കിട്ടിയെന്ന യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ അവകാശവാദം ഇറാൻ തള്ളി. യു എസ് ബോംബിട്ട ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഒരു സന്ദർശനവും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബാഖേയി പറഞ്ഞു. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമസ് കടലിടുക്കിനുമേലുള്ള നിയന്ത്രണം തുടരുമെന്ന് സൂചിപ്പിച്ച് ഇറാൻ. ഹോർമസ് കടലിടുക്ക് ഇനി ഒരിക്കലും യുദ്ധപൂർവ്വ സാഹചര്യത്തിലേക്ക് മടങ്ങില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഇത് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിയന്ത്രണത്തിലായിരിക്കും. യു എസുമായുള്ള ചർച്ചകളിൽ ഇറാനിയൻ സംഘത്തെ നയിക്കുന്ന പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖേർ ഖാലിബാഫ് പറഞ്ഞു. നീലേശ്വരം മുക്കോണിമുക്കിൽ അതിവേഗത്തിൽ മണ്ണുമായി വന്ന ടിപ്പർ ലോറി ബസ് കാത്തുനിന്നവരുടെ മുകളിലേക്ക് മറിഞ്ഞ് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയടക്കം 3 പേർ മരിച്ചു. കടലാവിള കാർമൽ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി നീലേശ്വരം പ്രീതഭവനിൽ പാർത്ഥിബ്, കെ എസ് ആർ ടി സി പുനലൂർ ഡിപ്പോയിലെ മെക്കാനിക്ക്, നീലേശ്വരം അനഘഭവനത്തിൽ അജയനാചാരി, പാരലൽ കോളേജ് അധ്യാപകൻ കുടവട്ടൂർ മാരൂർ ലക്ഷ്മി കോട്ടേജിൽ ഹരിലാൽ എന്നിവരാണ് മരിച്ചത്.
2: ഇടക്കാല സമാധാന കരാർ അന്തിമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ച ഇറാനും യു എസും ചൊവ്വാഴ്ചയോടെ പുനരാരംഭിച്ചേക്കുമെന്ന് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ അറിയിച്ചു. സംസ്ഥാനത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന മയക്കുമരുന്ന് കേസുകളുടെ ജില്ല തിരിച്ചുള്ള കണക്ക് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. ഹൈക്കോടതി ഭരണവിഭാഗത്തോടാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷ വിലയിരുത്തുന്നതിനുള്ള വിദഗ്ധ സമിതിയിലേക്ക് കേരളത്തിന്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിയാണ് കേരളത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സമിതി അംഗമായിരുന്ന ടി ആർ ശിവരാജിനെ ഏകപക്ഷീയമായി മാറ്റിയതിൽ സംസ്ഥാനം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇരിട്ടി നഗരത്തിലെ ഗതാഗതം പരിഷ്കരിക്കാനുള്ള നടപടികൾ നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും പോലീസും തുടങ്ങി. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ പാർക്കിംഗ് മേഖല നിശ്ചയിക്കുന്നതിനും നിലവിലുള്ള സംവിധാനം മാറ്റുന്നതിനും മറ്റുമായി നഗരസഭ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വ്യാപാരികൾ, മോട്ടോർ ട്രേഡ് യൂണിയൻ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സംഘം സംയുക്ത പരിശോധന നടത്തി. ജില്ലയിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഭൂനികുതി അടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകം. നിരവധി ഭൂവുടമകളുടെ ഭൂമി ഒന്നായി ചേർന്ന് ഡിജിറ്റൽ സർവേ നടത്തിയപ്പോഴാണ് വ്യക്തിഗത സർവേ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് നികുതി സ്വീകരിക്കാത്തത്. തലശ്ശേരി നഗരസഭയിൽ 12-വയസ്സുകാരന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് കൊളശ്ശേരി നഗരാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ കുട്ടിക്കാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനെ 3-0 പരാജയപ്പെടുത്തി സി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലെത്തി. മറ്റൊരു മത്സരത്തിൽ ഹെയ്ത്തിയെ 4-2 മൊറോക്കോ പരാജയപ്പെടുത്തി. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ആദ്യമായി നോക്കൌട്ടിൽ. ചെക്ക് റിപ്പബ്ലിക്കിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ആതിഥേയരായ മെക്സിക്കോയും നോക്കൌട്ടിലെത്തി. ഏഷ്യൻ കപ്പ് വോളിബോളിൽ തുടരെ 5-ാം ജയം നേടി ഇന്ത്യ. അവസാന പൂൾ എ മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഇന്ത്യ ഏകപക്ഷീയമായ പോരാട്ടത്തിൽ കീഴടക്കി. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
4: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രതീക്ഷയും സൗഹൃദവും നമ്മെ സ്പർശിക്കുന്നു. ജീവിതം എത്ര ചെറുതാണെങ്കിലും അതിനെ മനോഹരമാക്കാൻ കഴിയുമെന്ന് ഈ സിനിമ പറയുന്നുണ്ട്. സാധാരണ കുടുംബ ചിത്രമോ പ്രണയ ചിത്രമോ മാത്രമായിരുന്നില്ല, മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയും അതേസമയം അതിന്റെ മഹത്വവും പറയാൻ ശ്രമിച്ച ചിത്രമായിരുന്നു ഇത്.

പെരുമ്പാവൂർജി രവീന്ദ്രനാഥിന്റെ ഈണങ്ങളും യൂസഫ് അലി കേച്ചേരിയുടെ കവിതാസ്പർശമുള്ള വരികളും ചേർന്നപ്പോൾ ചിത്രശലഭത്തിലെ ഗാനങ്ങൾ കാലം കഴിഞ്ഞിട്ടും ഓർമ്മയിൽ നിലനിൽക്കുന്നു. ചിത്രത്തിലെ ഭൂരിഭാഗം ഗാനങ്ങളും യേശുദാസ് ആലപിച്ചു എന്ന പ്രത്യേകതയുമുണ്ട്. കെ ബി മധു ജീവിതത്തെ ആഘോഷിക്കുന്ന ഒരു കഥാപാത്രത്തിലൂടെ പ്രതീക്ഷയുടെ സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിരുന്നു ശ്രമിച്ചത്. ഇനി കേൾക്കാം ചിത്രത്തിലെ ഏറ്റവും ജനപ്രിയമായ ഗാനങ്ങളിലൊന്ന്. പാടാത്ത പാട്ടിന്റെ കേൾക്കാത്ത നാദമാണു നീ എന്ന വരികൾ മലയാള സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. പ്രണയത്തിന്റെയും സ്വപ്നങ്ങളുടെയും സുന്ദരമായ ഭാവങ്ങൾ ഈ ഗാനത്തിൽ നിറഞ്ഞൊഴുകുന്നു. ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസാണ്.

ജയറാമിന്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൊന്നായി ഈ ചിത്രത്തിലെ നായകവേഷം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഹാസ്യവും സങ്കടവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ജയറാമിന്റെ അഭിനയ മികവ് ഈ ചിത്രത്തിൽ പ്രകടമായിരുന്നു. ഇനി ഭക്തിരസത്തിന്റെ സ്പർശവുമായി ചിത്രത്തിലെ മറ്റൊരു മനോഹര ഗാനം നന്ദകുമാരന് എന്നാരംഭിക്കുന്നു. സംഗീതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ സമ്മാനിക്കുന്ന ചിത്രശലഭത്തിലെ ഈ ഗാനം ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും മനോഹരമായ ആവിഷ്കാരമാണ്. അതേ ഗാനത്തിന്റെ മറ്റൊരു അവതരണവും ചിത്രത്തിലുണ്ട്. ആലപിക്കുന്നു ഭാവന രാധാകൃഷ്ണൻ.

ഈ ഗാനം സുദീപ് കുമാറും ആലപിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഗാനങ്ങൾക്ക് നൽകിയ ഈണങ്ങൾ കഥയുടെ വികാര ലോകത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. യൂസഫ് അലി കേച്ചേരിയുടെ കവിതാ സൗന്ദര്യമുള്ള വരികൾ ഗാനങ്ങൾക്ക് കൂടുതൽ മെഴിവേകി. പ്രത്യേകിച്ച് പാടാത്ത പാട്ടിന്റെ എന്ന ഗാനം ഇന്നും മലയാള സംഗീതാസ്വാദകരുടെ പ്രിയ ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം നേടുന്നുണ്ട്. ചിത്രീകരണ വേളയിൽ തന്നെ സിനിമയുടെ കഥയും പ്രമേയവും യൂണിറ്റ് അംഗങ്ങളെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു എന്ന് പിന്നീട് പല അഭിമുഖങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതം എത്ര അനിശ്ചിതമാണെങ്കിലും ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കണമെന്ന സന്ദേശമാണ് ചിത്രത്തിന്റെ കാതൽ. വാണിജ്യപരമായി വലിയ വിജയമില്ലെങ്കിലും ടെലിവിഷൻ പ്രദർശനങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും ചിത്രശലഭം പിന്നീട് നിരവധി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടി. ഇന്നും മലയാള സിനിമയിലെ ജീവിത ദർശനം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഈ സിനിമയെ ഓർത്തെടുക്കാറുണ്ട്. ഇനി ചിത്രശലഭത്തിന്റെ സംഗീത ലോകത്തിൽ നിന്ന് മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം.

0: മരണാസനായ ഒരു രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഹൃദയബന്ധമാണ് കഥയുടെ പ്രധാന തന്തു. ഡോക്ടർ സന്ദീപായി ബിജു മേനോൻ, ദേവനായി ജയറാം, ഡോക്ടർ രവീന്ദ്രനായി ദേവൻ, ദീപയായി ജോമോൾ, മരിയായി സുകുമാരി, ബക്കർ പരപ്പനങ്ങാടിയായി കലാഭവൻ മണി, മാടമ്പ കുഞ്ഞിക്കുട്ടൻ എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ കഥ ഋഷികേഷ് മുഖർജിയാണ്, തിരക്കഥാ സംഭാഷണം ടി എ റസാക്കാണ് നിർവഹിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതമൊരുക്കിയത് രാജാമണിയാണ്. ജീവിതത്തെ ആഘോഷിക്കാൻ പഠിപ്പിക്കുന്ന ചിത്രശലഭം എന്ന സിനിമയിൽ ഗാനങ്ങൾ കഥയുടെ ആത്മാവിനൊപ്പം സഞ്ചരിക്കുന്നു. ഓരോ ഗാനവും കഥാപാത്രങ്ങളുടെ വികാരങ്ങൾക്ക് കൂടുതൽ ആഴം നൽകുന്നു. ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് ചിത്രശലഭം എന്ന സിനിമയെയും അതിലെ മനോഹര ഗാനങ്ങളെയുമാണ്. ജീവിതത്തെ സ്നേഹിക്കാനും ഓരോ നിമിഷവും വിലമതിക്കാനും ഓർമ്മിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീതവും സന്ദേശവും എന്നും മനസ്സിലുണ്ടാവട്ടെ. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ ചന്ദ്രലേഖ മല്ലിശ്ശേരി, നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
3: 9447-371-836,
2: 8078-502-836.
4: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 താരസ്വരം, 10 വളയം, ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 പ്രത്യേക സന്ദേശഗാന പരിപാടി, 2 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 വായനാ വസന്തം, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, 8 ആഴ്ച വൃത്താന്തം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 ചാരു കസേര, 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് ആദ്യമായി പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിലെ ത്യാഗചക്ര എന്നറിയപ്പെടുന്ന ബലിചക്രത്തിലാണ് പേരുകൾ ആലേഖനം ചെയ്തത്. 5 കരസേന ഉദ്യോഗസ്ഥരുടെയും 1 വ്യോമസേന ഉദ്യോഗസ്ഥന്റെയും പേരുകളാണ് വെളിപ്പെടുത്തിയത്. 2025 രാഷ്ട്രസേവനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഇവരുടെ പേരുകൾ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് പുറത്തുവിടാൻ വൈകിയതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ്. വടക്കൻ വെനസ്വേലയെ വിറപ്പിച്ച് ബുധനാഴ്ച ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 4,300 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി തെരച്ചിൽ തുടരുകയാണ്. 50,000+ പേരെ കാണാതായി. അതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനയായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിക്കപ്പെട്ടതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായും ട്രസ്റ്റി അനിൽ മിശ്രയും രാജിവെച്ചതായി റിപ്പോർട്ട്. എന്നാൽ രാജിയെക്കുറിച്ച് അറിവില്ലെന്ന് വിശ്വഹിന്ദു പരിഷത്ത് പ്രതികരിച്ചു. കേസിൽ 9 പേരെ പ്രതി ചേർത്തെന്നും 8 പേരെ അറസ്റ്റ് ചെയ്തെന്നും അയോധ്യ പോലീസ് അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ മറവിൽ സ്പിരിറ്റിൽ ഫ്ലേവർ ചേർത്ത് വിൽക്കാനുള്ള മദ്യക്കമ്പനിയുടെ അപേക്ഷയ്ക്കും ഇടതു സർക്കാർ അംഗീകാരം നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഇത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് അന്ന് എക്സൈസ് കമ്മീഷണർ എസ് അനന്തകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിട്ടും പരിഗണിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബക്കാഡി കമ്പനിയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് വിൽപ്പനാനുമതി നൽകണമെന്ന് കാണിച്ച് 2016 മുതൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണ നടപടികൾ 1 വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യത്ത് ഇതുവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 6 കോടി പേർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം ജൂൺ 24 ആരംഭിച്ച SIR നടപടികൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ബീഹാറും ബംഗാളും കേരളവും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ SIR നടപടികൾ സുപ്രീംകോടതിയിലും ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിൽ നിന്ന് തടയാൻ പരമോന്നത നീതിപീഠവും തയ്യാറായിരുന്നില്ല. സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡുകൾക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHS വിഭാഗത്തിലേക്ക് തരം മാറ്റാനുള്ള അപേക്ഷകൾ 17 വരെ ഓൺലൈനായി സ്വീകരിക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ത്രിദിന സന്ദർശനത്തിനായി അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി 1 മുതൽ 3 വരെയാകും സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുകയാണ് ലക്ഷ്യം. കൊൽക്കത്തയിലെ തരാത്തലയിൽ നിർമ്മാണത്തിലിരുന്ന ഗോഡൌണിന്റെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15 18 പേർ ചികിത്സയിലാണ്. കരസേനാംഗങ്ങളും ദേശീയ ദുരന്ത നിവാരണ സേനയും 3rd ദിവസവും തിരച്ചിൽ തുടരുകയാണ്. അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞക്കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് റേഷൻ വിഹിതം നൽകാനുള്ള ഭക്ഷ്യഭദ്രതാ നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയത് കഴിഞ്ഞ വർഷം. ഒരാളും രണ്ടാളും മാത്രമുള്ള കാർഡിന് 35 കിലോ ധാന്യം കൊടുക്കുന്നത് ദുരുപയോഗത്തിനും ക്രമക്കേടിനും കാരണമാകുമെന്ന് വിലയിരുത്തിയായിരുന്നു അത്. സംസ്ഥാനത്ത് 5.94 ലക്ഷം മഞ്ഞക്കാർഡുകാരാണ് ഉള്ളത്. അതിൽ 500,000+ കാർഡിലും 1 അംഗം മാത്രമാണ് ഉള്ളത്. മഞ്ഞക്കാർഡുകാർക്കുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറക്കാൻ ഭക്ഷ്യഭദ്രതാ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് പ്രതിഷേധമറിയിക്കാൻ കേരളം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ നടന്ന ഭൂമി ഇടപാടുകളെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു. വിവാദ ഭൂമി ഇടപാടുകളെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കി. കൂടുതൽ വീര്യമേറിയതും അപകടകരവുമായ പുതിയ രാസലഹരി വസ്തുക്കളുടെ വ്യാപനം ആശങ്കാജനകമായ തോതിലെത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് കുറ്റകൃത്യ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. 2026 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്ത് 33.1 കോടി പേർ മയക്കുമരുന്ന് ഉപയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി CMEDP വായ്പാ പരിധി 5 കോടി രൂപയാക്കി ഉയർത്തുമെന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം പദ്ധതിയുടെ പരമാവധി വായ്പാ പരിധി നിലവിലെ 2 കോടിയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തി. തുടർച്ചയായ ഇടിവിന് ശേഷം സംസ്ഥാനത്ത് സ്വർണവിലയിൽ തിരിച്ചുകയറ്റം. തുടർച്ചയായി 3 ദിവസം വില ഇടിഞ്ഞതിനു ശേഷം വെള്ളിയാഴ്ച പവന് 1040 രൂപ വർദ്ധിച്ചു. ഇതോടെ പവൻ വില 1,04,680 രൂപയിൽ എത്തി. ജൂൺ അവസാനിക്കുമ്പോഴും രാജ്യത്ത് കാലവർഷം ശക്തമായിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് രാജ്യത്തെ വാർഷിക മഴയുടെ 70% കൊണ്ടുവരുന്നത്. 28 ലക്ഷം കോടി രൂപയോളം വരുന്ന ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാണ് ഈ മഴ. മഴ കുറയുന്നത് കാർഷിക വിപണിയിൽ മാത്രമല്ല ഓഹരി വിപണിയിലും ഗ്രാമങ്ങളിലെ ആളുകളുടെ ഉപഭോഗത്തിലും ഉൽപ്പന്ന വിപണിയിലുമെല്ലാം പ്രതിഫലിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏകദേശം 45,000 കോടി രൂപയാണ് ഗ്രാമീണ മേഖലയിലെ വായ്പകൾ. കൃഷി മോശമായാൽ ഈ വായ്പകൾ കിട്ടാക്കടത്തിലേക്ക് നീങ്ങാം. അത് ബാങ്കിംഗ് മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. താമരശ്ശേരിയിൽ നിന്ന് വ്യാഴാഴ്ച കാണാതായ പ്രായപൂർത്തിയാവാത്ത 3 വിദ്യാർത്ഥികളെ വയനാട് ചിത്രഗിരി ഭാഗത്ത് വെച്ച് കണ്ടെത്തി. 15-കാരനെ വൈകിട്ട് 6:30 ഒപ്പമുണ്ടായിരുന്ന 17-കാരനെയും 15-കാരിയെയും 4.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ വനമേഖലയോട് ചേർന്ന കാപ്പിത്തോട്ട പരിസരത്ത് വെച്ച് രാത്രി 11 മണിക്ക് ശേഷവുമാണ് കണ്ടെത്തിയത്. ഈ വർഷത്തെ കീം റാങ്ക് പട്ടികയും കോടതി കയറാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. CBSE 12-ാം ക്ലാസ് പരീക്ഷയിൽ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ച ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഫലം വൈകിയതോടെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ അവസരം നിഷേധിക്കപ്പെട്ടതാണ് കാരണം. വിലങ്ങാട് വനത്തിനുള്ളിൽ കുടുങ്ങിയ 3 യുവാക്കളെ 4 മണിക്കൂറിന് ശേഷം പുറത്തെത്തിച്ചു. ഈ അധ്യയന വർഷം ഹയർ സെക്കൻഡറി പാദവാർഷിക പരീക്ഷയ്ക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചോദ്യക്കടലാസ് തയ്യാറാക്കി നൽകും. അക്കാദമിക ഗുണനിലവാരം ഉറപ്പാക്കാനും മൂല്യനിർണയം സുതാര്യമാക്കാനുമാണ് ഇത്. ഇതുവരെ 10-ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലെ ചോദ്യക്കടലാസ് മാത്രമേ വകുപ്പ് തലത്തിൽ തയ്യാറാക്കി നൽകിയിരുന്നുള്ളൂ. മൃഗസംരക്ഷണ വകുപ്പിൽ ഫീൽഡ് ജീവനക്കാരുടെ കുറവ് പ്രതിരോധ കുത്തിവയ്പ്പിനെ ബാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ. സർക്കാർ ഓഫീസുകളിൽ വൈദ്യുതി പാഴാക്കുന്ന പ്രവണതയുണ്ടെന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ദേശീയ വൈദ്യുത സുരക്ഷാ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കാൻ ആഭ്യന്തര വകുപ്പും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് തൂഫാൻ ലഹരിക്കെതിരെ ഒരുമിക്കാൻ പദ്ധതി നടപ്പാക്കും. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:45 ആലപ്പുഴ കാർമൽ ഹാളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മട്ടന്നൂർ തലശ്ശേരി റോഡിലെ കെട്ടിടത്തിൽ മലിനജലം കെട്ടിക്കിടക്കാൻ ഇടയായ സംഭവത്തിൽ കെട്ടിട ഉടമകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്ത് അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ ഇതുവരെ 1,720 പേർ മടങ്ങിയെത്തി. 21 മുതൽ 26 വരെ 5 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് 92 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ചെന്നൈയിലെ സാംസ്കാരിക സംഘടനയായ ആശ്രയം ഏർപ്പെടുത്തിയ ആശ്രയം പി ലക്ഷ്മിക്കുട്ടി ടീച്ചർ സാഹിത്യ പുരസ്കാരത്തിന് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനം അർഹനായി. നവമലയാളി ഓൺലൈൻ പ്രസിദ്ധീകരണത്തിന്റെ 8-ാമത് നവമലയാളി പുരസ്കാരം സാമൂഹിക പ്രവർത്തകനും ചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരന്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ശതാബ്ദി പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ GN പണിക്കർക്ക് നൽകും. സായുധ സംഘർഷങ്ങൾക്കിടെ സ്കൂളുകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നവരെ ശിക്ഷിക്കണമെന്ന് UN രക്ഷാസമിതിയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വെച്ച് ചരക്കു കപ്പൽ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളുടെ സുരക്ഷയ്ക്കായി നാവിക അകമ്പടി നൽകുന്നത് യു എൻ മാരിടൈം ഏജൻസിയായ IMO നിർത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രഞ്ച് പടയോട്ടം തുടരുന്നു. ഐ ഗ്രൂപ്പ് മത്സരത്തിൽ നോർവേയെ തോൽപ്പിച്ച ഫ്രാൻസ് ഗ്രൂപ്പ് ജേതാക്കളായി. ലോകകപ്പ് ഗ്രൂപ്പ് ഡിയിലെ നിർണായക മത്സരത്തിൽ US രണ്ടിനെതിരെ 3 goals തകർത്ത് തുർക്കി. 2020 ക്രിക്കറ്റിലെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യക്കെതിരെ അയർലൻഡ്സിന് 34 runs ചരിത്ര വിജയം. അയർലൻഡ്സിനോട് ഇന്ത്യയുടെ ആദ്യ തോൽവിയാണ് ഇത്. 2020 ക്രിക്കറ്റിൽ 2023 ശേഷം ഇന്ത്യയുടെ ആദ്യ തോൽവിയും. ഏഷ്യൻ കപ്പ് വോളിബോൾ സെമിഫൈനലിൽ ഇന്ത്യക്ക് ഇന്തോനേഷ്യ എതിരാളികൾ. ഇന്ന് രാത്രി 7 മത്സരം. US ഓപ്പൺ ബാഡ്മിന്റണിൽ അട്ടിമറി ജയവുമായി ഇന്ത്യയുടെ റോണക് ചൗഹാൻ ക്വാർട്ടറിൽ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ചുബിൾ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ചുബിൾ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ കോമഡി വേഷങ്ങളിലൂടെ സുപരിചിതരായ കലാകാരന്മാർ കരിയറിൽ പെട്ടെന്ന് മാറ്റത്തിന്റെ പാതയിലൂടെ ബോധപൂർവമോ അല്ലാതെയോ സഞ്ചരിക്കുന്നത് പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവം നൽകാറുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിൽ ഒട്ടേറെ താരങ്ങൾ ഇത്തരത്തിൽ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. അങ്ങനെയൊരു താരത്തിന്റെ വിശേഷമാണ് ഇന്നത്തെ താരസ്വരത്തിൽ. മലയാള സിനിമകളിൽ ഹാസ്യകഥാപാത്രമായും സഹകഥാപാത്രങ്ങളായും പ്രത്യക്ഷപ്പെട്ട നടൻ പ്രകാശ് VG എന്ന വെട്ടുകിളി പ്രകാശിനെ കുറിച്ച് അറിയാം.
5: മോളെ പേടിച്ചോ? നന്നായി. അമ്മാരുടെ വിചാരം ഇതുകൊണ്ടൊക്കെ എന്റെ കുഞ്ഞിനെ പേടിപ്പിച്ചു കളയാമെന്ന.
6: ഇവർക്ക് എന്താ വേണ്ട? അപ്പൊ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ കുടിച്ചിട്ടില്ല എന്നുള്ള എന്റെ എല്ലാ തെളിവും എന്റെ കയ്യിലില്ല. ഹോസ്പിറ്റലിലെയും പോലീസ് സ്റ്റേഷനിലെ എല്ലാം.
5: ഞാൻ എന്റെ ജീവിതത്തിലെ സമാധാനം കളഞ്ഞു. എന്നിട്ട് അപ്പം പോകുന്നുള്ളൂ. നാളെ രാവിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാനുള്ളതല്ലേ? ഈ കല്ലുകൾ കൊണ്ട് ഇവിടുത്തെ ചില്ലകൾ തകർക്കാം. പക്ഷേ എന്റെ മോള് മുറുകെ പിടിക്കുന്ന ആ സത്യമുണ്ടല്ലോ, അതിനൊന്ന് തൊടാൻ പോലും പറ്റില്ല. ആ സത്യം എന്നും ഒരു കാവൽമാലാകയായി നിന്നോടൊപ്പം ഉണ്ടാവും.

0: നടനാകണം എന്ന മോഹത്തോടെ നാടകത്തിന്റെ ഭാഗമാകുകയും പിന്നീട് തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് സ്റ്റേജ് അഭിനയത്തിൽ ബിരുദം നേടുകയും ചെയ്ത പ്രകാശ് 1987 തീർത്ഥം എന്ന ചിത്രത്തിലൂടെ കുഞ്ഞൻ നമ്പൂതിരിയായി സിനിമയിലെത്തി. 1966 തൃശൂരിലെ അയ്യന്തോളിൽ ജനിച്ച പ്രകാശിനെ മലയാള സിനിമയ്ക്ക് കൂടുതൽ സുപരിചിതം വെട്ടുകിളി പ്രകാശ് എന്ന പേരിലൂടെയാണ്. എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലെ വെട്ടുകിളി എന്ന കഥാപാത്രമാണ് പ്രകാശിന് ഈ പേര് സമ്മാനിച്ചത്.
1: എങ്ങോട്ടാണോ ഈ പറക്കുന്നത്?
2: പറക്കാൻ എങ്ങനെയാ സാർ? അവന്മാരിന്ന് ഒരുങ്ങിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒന്നുകിൽ ഈ കോളേജിൽ ഇലക്ഷൻ, അല്ലെങ്കിൽ അവന്മാരുടെ മരണം. ഞങ്ങളും കുറെ രക്തം കണ്ടോ? ആ ഏറ് ജോൺ വർഗീസിന്റെ ഗുണ്ടകൾ എറിഞ്ഞതാ സാർ, അല്ലെങ്കിൽ ഇത്ര ഒച്ച കാലില്ല. ഓടോടുന്നു, ഒരു പ്രശ്നമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല.
1: അടി വരണോണ്ടപ്പൊന്ന് വെട്ടുകിളി പറക്കണ പോലെ പറക്കണോണ്ടല്ലോ.
2: അത് പിന്നെ ആവേശം കൂടി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പോലെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ അപ്പൊ പറക്കും. അതുകൊട്ടെ, എന്താ അടുത്ത പരിപാടി?
3: നിന്നെ കൂട്ടത്തിൽ കൂട്ടണമെന്ന് ആലോചിക്കട്ടെ ആദ്യം.
2: അയ്യോ ചതിക്കല്ലേ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്.
1: അല്ലിറാണി വരുന്നുണ്ട്. അല്ലിറാണി കയറ മുഴക്കിക്കൊണ്ട് എഴുതാനുണ്ടപ്പോ. ഏതോ ഒരു മന്ത്രിയുടെ എസ്കോർട്ട് വേണ്ടിയാ കരുതിയേ.
4: മന്ത്രിക്കല്ല എസ്കോർട്ട്, എനിക്ക് തന്നെയാ. എന്താ പൊന്നുമോനെ പിടിച്ചില്ലേ?
2: ഈ ശവം കൊണ്ടിരുന്ന വണ്ടിക്ക് എന്ന് മുതലാടാ എസ്കോർട്ട് വണ്ടി എന്ന് പറയാൻ
4: തുടങ്ങിയേ?
3: അവളെ ഒതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇലക്ഷൻ നിന്നുപോയില്ലേ?
1: അതെ.
3: അല്ലെങ്കിൽ രഞ്ജിത്ത്ലാൽ ആരാണെന്ന് അവിടെ വെച്ച് തന്നെ അവള് കണ്ടേനെ.
2: നീ ചെയർമാനായാലും ഇല്ലെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. പക്ഷെ കഷ്ടകാലത്തിന് എങ്ങാനും ജോൺ വർഗീസ് ജയിച്ച ആരതി മേനോൻ ഹൈ ടെൻഷൻ കമ്പി പോലെ ഈ കോളേജിനകത്ത് ഇരുന്ന് ഷൈൻ ചെയ്യും.
1: ഒരു പീരപ്പെണ്ണ് അങ്ങനെ ഷൈൻ ചെയ്താ നമ്മളെ കൈയും കെട്ടി നോക്കിയിരിക്കും.
2: പീരപ്പെണ്ണ് എന്ന് പറഞ്ഞ് നീ ആ കുട്ടിയെ കൊച്ചാക്കൊന്നും വേണ്ട. അവളൊരു എടുപ്പുള്ള പെണ്ണ് തന്നെയാ. നമ്മളൊന്നും എടുത്ത പൊങ്ങൂല മോനെ.
1: എടുപ്പുണ്ടാ മോനെ? എന്താ അവളുടെ മുമ്പിൽ രണ്ട് ആന നടക്കുന്നുണ്ട്.
2: നീ സൂക്ഷിച്ചു നോക്കിയിട്ടില്ലേ ദിലീപേ? അവളുടെ മുമ്പിൽ ശരിക്കും രണ്ട് ആന നടക്കുന്നുണ്ട്.
4: മെട്ടുകളി പോലെ ഞാൻ മെട്ടുകളി എവിടെയൊക്കെ തിരക്കി.
2: അതെന്തിനാ കുട്ടി എന്നെ തിരക്കുന്നത്?
4: വെറുതെ ഒന്ന് കാണാൻ.
2: അത് വേണ്ട, ഞാൻ കുട്ടിയുടെ ശത്രുപാളയത്തിലാണ്. എന്നെ സ്വാധീനിക്കാൻ വെറുതെ പ്രലോഭനങ്ങളുമായി പുറകെ വരരുതേ.
4: വെട്ടുകിളി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക.
2: എന്റെ പേര് വെട്ടുകിളി എന്നല്ല, മാമോദീസ മുഖ്യ പള്ളിയിലിട്ട പേരുണ്ട് ജോസഫ്, അത് വിളിച്ചാ മതി.
4: എനിക്ക് വെട്ടുകിളി എന്ന് വിളിക്കുന്നതാ ഇഷ്ടം, ഞാൻ അങ്ങനെ വിളിക്കും.
2: പഞ്ചാരവാക്ക് പറഞ്ഞു മയക്കി എന്റെ വോട്ട് സ്വാധീനിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. എന്റെ വോട്ട് രഞ്ജിത്ത് ലാലിന് തന്നെ.
4: എന്നങ്ങനെ തീരുമാനിച്ചാലോ?
2: ആ തീരുമാനമാണ്
4: എങ്കിൽ ജോസഫ് എന്ന ഈ വെട്ടുകിളി രഞ്ജിത്ത് ലാലിന് വോട്ട് ചെയ്യുന്നില്ല. ആരതി മേനോനാണ് പറയുന്നത്, ജോസഫ് ജോൺ വർഗീസിനെ വോട്ട് ചെയ്യൂ.
2: വോട്ട് ചെയ്യാം, പക്ഷെ എനിക്ക് എന്ത് തരും?
4: എന്ത് വേണം?
2: എന്ത് ചോദിച്ചാലും തരൂ.
4: എന്റെ ഹൃദയം പറിച്ചെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് തരും, അത് മതി.
2: അതെനിക്ക് വേണ്ട.
4: പിന്നെ ജോസഫിന് എന്ത് വേണം?
2: ഒരു ഉമ്മ തരും,
4: അത്രേ ഉള്ളോ? എല്ലാവരും ശ്രദ്ധിക്കുക, കേവലം ഒരു ഉമ്മ ഉണ്ട്. $10 million വിലയുള്ള ഒരു വോട്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റിന് ലഭിക്കുമെങ്കിൽ ഞാനിതാ ജോസഫിന് ഒരു ഉമ്മ സമ്മാനിക്കുന്നു.
5: നീ എന്തായി പറയുന്നേ?
4: വെയിറ്റ്, പക്ഷെ ഒരു കണ്ടീഷൻ, ജോസഫ് വാക്ക് മാറില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം.
2: ഓക്കേ, $10 million വിലയുള്ള ആ കിസ്സിനു വേണ്ടി ഞാൻ എന്റെ വോട്ട് കുട്ടിക്ക് സമ്മാനിക്കുന്നു.
4: ഇനി വാക്ക് മാറരുത്. വാക്ക് മാറിയാൽ വെട്ടുകിളി പിന്നെ ഈ കോളേജിൽ പറക്കില്ല, അറിയാലോ ആരതിയെ?
2: നീ ചൂടാവണ്ടോ? ഇപ്പൊ എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നീ പോലും നിന്നെ കോട്ട് ചെയ്യില്ല. ഇറ്റ് വാസ് എ വെർജിൻ കിസ്. ഈ കോളേജിന്റെ രോമാഞ്ചമായ ആരതി മേനോൻ ഇന്ന് നമ്മോട് വിട പറയുകയാണ്. ഇതുവരെ ഈ കോളേജ് ഭരിച്ചിരുന്ന അവർ ഇനി ഈ നഗരം ഭരിക്കും. വിവാഹ ജീവിതത്തിന്റെ വാതായനങ്ങൾ തുറന്ന് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചവർണക്കിളി പറന്നു പോവുകയാണ്. ഈ നഷ്ടം ഈ കോളേജിന്റെ മുഴുവൻ നഷ്ടമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒത്തുചേർന്ന ഈ മുഹൂർത്തത്തിൽ ആരതിയുടെ ആഗ്രഹപ്രകാരം വിഘടിച്ചു നിന്ന ജർമ്മനികൾ ഒന്നാവുകയാണ്. നമുക്ക് ഈ ബെർലിൻ മതിലുകൾ തകർക്കാം. ഇതുവരെ ശത്രുക്കളായി കഴിഞ്ഞിരുന്ന രഞ്ജിത്ത് ലാലും ആരതി മേനോനും ഇനി മുതൽ നല്ല സുഹൃത്തുക്കളായിരിക്കും.
0: തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന് അഭിനയം പഠിച്ചിരുന്ന സമയത്ത് പ്രകാശ് അടക്കമുള്ള വിദ്യാർത്ഥികൾ 1984 കാലിക്കറ്റ് സർവകലാശാല വൈക്കം മുഹമ്മദ് ബഷീറിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചപ്പോൾ അവിടെ ഒരു തിയേറ്റർ ഫെസ്റ്റ് നടത്തി. അതിൽ 3-4 നാടകങ്ങളിൽ പ്രധാന വേഷം ചെയ്തത് പ്രകാശായിരുന്നു. പ്രകാശിന്റെ ഫോട്ടോയും വാർത്തയും ചില മാസികകളിൽ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അതു കണ്ടിട്ടാണ് സംവിധായകൻ മോഹൻ 1987 തന്റെ തീർത്ഥം എന്ന ചിത്രത്തിലേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നത്.
5: പാർവതിക്ക് എന്നോടെങ്ങനെ ഹൃദയം കൊണ്ട് അടുക്കാൻ ഇഷ്ടമാണ്, ആണെങ്കിൽ യെസ് എന്ന് ടിക്കിയുമോ?
6: നോ നോ, അതെങ്ങനെയാടാ ഈ ഹൃദയം കൊണ്ടടുക്കുന്നേ? അങ്ങനെ ഒരു
7: എവിടുന്ന്
6: യവനി സാഹിത്യമൊക്കെ എവിടുന്ന് പഠിച്ചടേ?
7: ഊട്ടി പഠിച്ച പെണ്ണല്ലേ, ഇനി മലയാളം മനസ്സിലായില്ലെങ്കിലോ? ഞാൻ ഇംഗ്ലീഷിലാ കാച്ചേ, എങ്കിലാ പെണ്ണിന് ഒന്നും മനസ്സിലാകില്ല, നിന്റെ റൊമാൻസ് ഇവിടെ തീരും.
6: നീ എന്തിനാ ഇംഗ്ലീഷിൽ എഴുതിയത്? നിനക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് മാഷിന്റെ അടുത്ത് ചോദിക്കാം, അർത്ഥം ശരിയാണോ?
7: അർത്ഥമൊക്കെ ശരിയാ, ഇനിയിപ്പോ മാഷിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല.
6: പക്ഷേ അവള് വേറെ വല്ല പുസ്തകവുമാണ് നാളെ എടുക്കുന്നതെങ്കിലോ?
7: അതെ, പിതാവ് തിരുവായ കൊണ്ട് ഉണർത്തിക്കായിരുന്നാ മതി. ആ കുട്ടി നാളെ ആ പുസ്തകം തന്നെ എടുത്ത് വായിച്ചോളൂ.
6: ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. നാളെ പാർവതി എത്തുന്നു, എഴുത്ത് കാണുന്നു, പിന്നെ
7: നാളെ അറിയാം റൊമാൻസ് ആണോ അതോ വയലൻസ് ആണോ.
6: കല്ലുള്ള കയ്യിൽ നിന്ന് തൊട്ടാൽ റൊമാൻസ് അല്ലെങ്കിൽ വയലൻസ്. തൊട്ട് നോക്ക്. ആ
8: പിന്നെ നീ പറഞ്ഞ പുസ്തകം അവിടെ ഇല്ല. ഇല്ല,
7: ഓ ഞങ്ങള് കണ്ടു.
8: എന്താ
6: മാഷേ അവിടെ നിന്ന് ചമ്മി ചമ്മി ചമ്മി ചമ്മി ചമ്മുന്നത്?
8: ചമ്മിയെങ്കിലേ കണക്കായി പോയി. എന്താണ് വിചാരിച്ചെ ഞാൻ നിന്റെ കളിപ്പിള്ളയാണോ? വൈകുന്നേരം വന്നേരല്ല പഠിക്കാൻ നടക്കും.
6: അങ്ങനെ റഫറിയുടെ അകാരണമായ ഇടപെടൽ മൂലം ആരും ഗോളടിക്കാതെ കളി സമനിലയിൽ പിരിഞ്ഞു.
9: സിസ്റ്ററെ, അവനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, എല്ലാം ഞങ്ങളുടെ തെറ്റാ.
7: സോറി.
9: സത്യമായിട്ടും അവനൊരു പാവാണ്.
0: തീർത്ഥത്തിൽ അഭിനയിച്ചുകൊണ്ട് പ്രകാശ് സിനിമാ ലോകത്തേക്ക് കടന്നുവന്നു. തുടർന്ന് പിറവി, അപരാന്നം, ഇസബെല്ല, ക്ഷണക്കത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇടയ്ക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഓട്ടോ ഡ്രൈവറായും LIC ഏജന്റായും ജോലി നോക്കി.
6: നീ എന്നെ തെറ്റിദ്ധരിക്കരുതടാ, അകത്ത് നിറയെ പോലീസുകാരായിരുന്നു. നിന്നെ എങ്ങനെ അവരെ കണ്ട? അതാ ഞാൻ അങ്ങനെ ചെയ്തത്. നിനക്കറിയാലോ എന്നെ.
10: ആദ്യവർത്ത് നീ എന്നെ ചതിക്കാണ്. 50,000 രൂപ വിലയുള്ള അറവുമാണല്ലേ ഞാൻ. പക്ഷേ നീ എന്നെ ഒളിപ്പിക്കണ്ടായിരുന്നടാ, എനിക്ക് മതിയായി ജീവിതം. പേപ്പട്ടിയെ പോലെ എല്ലാവരും കൂട്ടി എന്നെ ഓടിക്കുക. മതിവേലു, പോലീസ് എന്നെ പിടിച്ചോട്ടെ.
6: പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് കച്ചവടം, പിടിക്കപ്പെട്ട 10 വർഷം വെളിച്ചം കാണില്ല നീ.
10: പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ, അവരുടെ കയ്യിൽ നിന്നും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു.
6: അത് എനിക്കും നിനക്കും മാത്രമല്ല അറിയൂ, പക്ഷെ പോലീസും നിയമം ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ.
10: അതുകൊണ്ടാ ഞാൻ പറയുന്നത്, പിടി കൊടുക്കുന്നതാ നല്ലത്. ഞാൻ കാരണം നീ നമ്മുടെ കൂട്ടുകാരും ഇടികൊണ്ട് ചാവണ്ടല്ലോ.
6: നീ അതൊന്നും ഓർക്കണ്ട, തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ഒരു ദിവസമൊക്കെ കലങ്ങി തെളിയും, അന്ന് നീ മടങ്ങി വന്നാ മതി.
10: നീയും
6: നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാകാവുന്നതൊക്കെ ഞാനും ചെയ്യാം. ചെല്ലടാ. ഞാനല്ലേ പറയുന്നത്, ചെല്ലടാ.
10: കള്ളക്കടത്ത് തൊണ്ടിയാന്ന് കരുതി കാറിൽ നിന്നെടുത്ത എനിക്ക് തെറ്റി. ഇനി ഇത് തിരിച്ചു കൊടുക്കാതെ വയ്യ. ഞാൻ മടങ്ങി വന്നില്ലേ, നീ അത് ചെയ്യണം. ഞാൻ കാരണം ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ശേഷക്രിയ മുടങ്ങരുത്.
6: ചേട്ടത്തി, ഇവിടെ ഒരു ഒരു ഗോപികയുണ്ടോ?
11: ഒരു ഗോപികയില്ല, രണ്ട് ഗോപികയില്ല.
6: അയ്യോ അയ്യോ ചേട്ടത്തി, അതെ ഞാനേ ഇവിടുത്തെ പെൺകുട്ടിയെ കാണാൻ കുറെ ദൂരേന്ന് വരേ.
11: ഓ എന്ത് മോളെയോ?
6: അല്ല, അത് ചെറിയൊരു ആലോചനയ്ക്കാ.
11: നിനക്കാ? അപ്പൊ വല്ല കാഴ്ച ബംഗ്ലാവിലോ സർക്കസിലോ നോക്കുന്നതല്ലേ നല്ലത്?
6: അയ്യോ ചേട്ടത്തി, അത് എനിക്കല്ല, എന്റെ കൂട്ടുകാരന് വേണ്ടിയാ.
11: ഓ അപ്പൊ താൻ ബ്രോക്കറാ?
6: അതെ.
11: പെണ്ണിനെ കാണിച്ചു തരാം, പക്ഷെ കല്യാണം നടന്നാൽ കമ്മീഷൻ 50-50. വരൂ മോളെ. ഈ പയ്യൻ നിന്നെ കാണാൻ വന്നതാ കൊറേ ദൂരെ.
12: നമസ്കാരം.
11: നല്ല മനുഷ്യൻ, തങ്കം പോലത്തെ മനുഷ്യൻ. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ പോയി ചായ ഇടാം.
13: എല്ലാം ഞാൻ കേട്ടു. വിവാഹത്തിന് സമയമാവുമ്പോ ഞാൻ അറിയിക്കാം. ബ്രോക്കർ അന്ന് വന്നാ മതി.
12: അയ്യോ, ഞാൻ ബ്രോക്കർ അല്ല, അത് ഞാൻ ചുമ്മാ ഒരു പുള്ളു പഠിച്ചതാ. നിങ്ങളെ ഒന്ന് മുട്ടാൻ പേടിക്കണ്ട, ഞാൻ തട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല. നമ്മുടെ വേണുഗോപാലകൃഷ്ണനെ അറിയില്ലേ? അവൻ പറഞ്ഞു വിട്ടതാ.
13: വേണുഗോപാലകൃഷ്ണൻ?
12: ആ അതേനെ, അന്ന് നിങ്ങളെ പിടിച്ച് കാറിലിട്ട് കൊണ്ടുപോയ പാർട്ടി എന്റെ ഫ്രണ്ടാ, ക്ലോസ് ഫ്രണ്ടാ. കക്ഷി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇന്നലെ അവൻ ഇവിടെ വന്നതും നിങ്ങൾ കിടന്ന് കാറിയതും ഒക്കെ കുഴപ്പമൊന്നുമില്ല, അത് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. വിപ്പ മാറ്റിത്തരാ, അതിനാ ഞാൻ തന്നെ വന്നത്. എന്നെ കണ്ടാൽ നിങ്ങൾ നിലവിളിക്കൊന്നുമില്ലല്ലോ.
14: ഉപദ്രവിക്കണ്ട, വിട്ടേ.
12: ഈ ഉപകാരം ഞാൻ ഒരിക്കലും മടക്കില്ല സാർ. സാറിന് നന്മ വരും.
0: സത്യൻ അന്തിക്കാട് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമാണ് പ്രകാശ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഭാഗ്യദേവത തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധ നേടുകയുണ്ടായി.
15: ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ?
16: ചെറിയ സംശയമാണ് ചോദിച്ചോ.
15: ഈ പശുക്കൾ എത്ര കളറുണ്ട്?
16: പശുക്കളോ?
15: അതെ,
16: പശുക്കൾ പല കളറിലുണ്ടല്ലോ. വെള്ളയുണ്ട്, കറുപ്പുണ്ട്, ബ്രൗൺ ഉണ്ട്, പുള്ളിയുണ്ട്.
15: പക്ഷെ പച്ച കളറിലുള്ള പശുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ.
16: നിനക്ക് പച്ച മാത്രം മതിയോ? അല്ല, ഈ ഓറഞ്ച് പശു ഉണ്ട്, നീല പശു ഉണ്ട്, അതൊന്നും കണ്ടോ? നിനക്ക്
15: കണ്ടാ കൊള്ളാം,
16: ഞാൻ കാണിച്ചു തരാം. വാ വാടാ.
13: ഗോപനില്ലേ?
16: ഉണ്ടല്ലോ. ഗോപാ ഇരിക്കൂ, ഇവരൊരു സംശയം തീർത്തോട്ട് വരാം. നടക്ക് സുകുമാരാ. സംശയമല്ലാണെങ്കിൽ എന്നേക്കാൾ നല്ല വിവരവും വിദ്യാഭ്യാസം ഉള്ള ആളുകൾ അങ്ങോട്ട് ചോദിച്ചു.
15: അതല്ല പോട്ടോ, ഈ ഭൂമി കുഴിച്ചാ എന്താ കിട്ടുക?
16: ഭൂമി കുഴിച്ചാ വെള്ളം.
15: പിന്നെയും കുഴിച്ചാലോ?
16: പിന്നെ കുഴിച്ച പാറ.
15: പിന്നെയും കുഴിച്ചാലോ?
16: പിന്നെ കുഴിച്ച കൽക്കരി.
15: പിന്നെയും കുഴിച്ചാലോ?
16: നീ എന്തിനാ പിന്നെയും പിന്നെ കുഴിക്കുന്നത്?
15: അല്ല പോട്ടോ, നോക്ക്, ഇന്ത്യ ദാ ഇവിടെ കണ്ടോ, അമേരിക്ക ദാ ഇവിടെ. അപ്പൊ ഈ ഇന്ത്യ നേരെ കുഴിച്ചു കുഴിച്ചു പോയാ അമേരിക്കയിലെത്തില്ലേ? ഇല്ലേ?
16: ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. വാസുമാരാ.
15: വേണ്ട, എനിക്ക് മറുപടി വേണ്ട.
16: വാടാ.
15: വേണ്ട എന്ന് പറഞ്ഞില്ലേ?
17: ഇവിടെ കലക്കുന്നു. അതെ, പഴയ പെണ്ണ് പിണങ്ങി പോയത് നന്നായി. ഇവളുടെ വാരകടിയിൽ ആരും വീഴും.
18: നമ്മളിങ്ങനെ ലോക്കൽ ചാനലിലൂടെ ഓരോരുത്തരെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവരും. അപ്പോഴേക്കും മൻഗട ചാനലുകാർ വന്നവരെ തട്ടിക്കൊണ്ടുപോകും. പിന്നെ സീരിയലായി, സിനിമയായി, എന്തെങ്കിലും കാണും.
17: അവരൊക്കെ മര്യാദയ്ക്ക് കാശ് കൊടുക്കും.
18: എനിക്ക് കിട്ടിയാലേ ലട കൊടുക്കാൻ പറ്റുള്ളൂ. കഴുത രണ്ടു മണിക്കൂർ പരിപാടിക്ക് ആകെ കൂടി കിട്ടുന്ന ഒന്നര പരസ്യ, അതാണെങ്കിൽ കടവും.
17: കടണ്ട്?
18: കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഇന്ന് സഹകരണ ബാങ്കിൽ കുറിയടക്കേണ്ട ദിവസമല്ലേ. ഏതെങ്കിലും വാടക പിരിഞ്ഞു കിട്ടാൻ ബാക്കിയുണ്ടോ?
17: കഞ്ഞിപ്പാടത്ത് രണ്ടു വിട്ടിത് കിട്ടിയിട്ടില്ല.
18: എങ്കിൽ വാടാ കഴുത.
19: ഒരു പാട്ട് പാടി. ആ പാട്ട്.
20: എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താനമാ.
19: എന്തിനാ ദുഃഖിക്കുന്നേ?
20: അത് പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലോ?
19: തല്ലേ? നീ എന്തായാലും ഞങ്ങളോട് പറയടാ. എടാ പറയാ, നിന്റെ ഏതാഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചാലടാ.
20: ഞാൻ പറയാം. നമ്മളെ കോഴിക്കൽ ഗോപാലൻ

0: വിമലയുടെ പേരെന്താ?
1: എന്താ പതിവില്ലാതെ വാച്ചോട്ടിന്റെ ചുറ്റിക്കളി? പ്രേമിക്കാനുള്ള പണി വലുതാണോ?
0: ചെറിയ തോതിലൊരു.
1: അപ്പൊ ലവ് ലെറ്റർ ഒന്നില്ലേ?
2: ഉണ്ട്. അയ്യോ അവിടെ പോയി.
1: അയ്യോ
0: പോയിട്ടില്ല, അത് അവന്റെ അവന്റെ കയ്യിലായി പോയി.
1: രണ്ടുപേരും കൂടി ചുറ്റിക്കളിയാണല്ലോ.
2: അല്ലല്ല, ഞാൻ മാത്രം.
1: ശരി ശരി, ഞാൻ വാങ്ങിച്ചോളാം.
2: അയ്യോ,
1: പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം, ഇതേ സമയത്ത്. മറുപടിക്ക്
2: ഞാനും വേണോ?
3: ഇതാണ് ചേട്ടൻ പാര, അനിയൻ പാര.
4: വാസോട്ടാ, അവള് വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്. അച്ഛനെങ്ങാനും അറിഞ്ഞ സംഗതി കൊള്ളാവോ?
2: ചെന്നൈയിൽ നിന്ന് പേടിപ്പിക്കാതെ
4: എനിക്കൊരു ധൈര്യത്തിന് നീ കൂടെ നിൽക്കില്ലേ?
3: അല്ല, ഞാനുണ്ട്. എന്നാലും വാസോട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അതിന്റെ ഒരു ശരി. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറയാനൊക്കെ
2: ഉണ്ടാവില്ലേ?
3: പേടിക്കണ്ട, ഞാൻ ഈ
2: കൈപ്പന്തലുണ്ടാവും.
5: ഈ നാട്ടിൽ വന്നിട്ട് ആലഞ്ചേരിക്കാരെ പേരറിഞ്ഞില്ലെങ്കിൽ മോശല്ലേ?
0: അതെ അതെ, ഭയങ്കര മോശ. പിന്നെ മീര സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു.
5: എന്ത് ചെയ്യാനാ, വാസുദേവന്റെ അച്ഛന് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ?
0: മീര അത് കാര്യമാക്കണ്ട, അച്ഛന് പറ്റാത്തത് മക്കള് ചെയ്യണമെന്നാണല്ലോ പ്രമാണം.
5: വാസു എന്താ പറഞ്ഞു വരുന്നേ?
0: ഞാൻ കച്ചേരി പാടാൻ പഠിപ്പിക്കാമായിരുന്നു, പക്ഷെ എന്റെ സ്വര ഈടായിട്ട് അത്ര നന്നാവണില്ല, സാധകത്തിന്റെ ഒരു കുറവുണ്ടേ.
4: ഞാൻ പകരം മോർസിംഗ് പഠിപ്പിക്കട്ടെ?
5: എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാസു, പക്ഷെ എവിടെ വെച്ചാ പഠിക്കുക?
0: മീര താമസിക്കുന്ന വീടിനടുത്തുള്ള കളപ്പുരയിലായിക്കോട്ടെ, അതാവുമ്പോ അച്ഛൻ അറിയില്ലല്ലോ.
5: പമ്പരാന്മാർക്ക് തോന്നാത്ത സന്മനസ്, ഏതായാലും മക്കൾക്ക് തോന്നിയ നന്നായി. വരട്ടെ വാസു.
6: ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ നായകന്റെ സുഹൃത്തായും ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിൽ വേലായുധൻ എന്ന കഥാപാത്രത്തെയും തന്റെ അഭിനയ മികവിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. കൂടാതെ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അദ്ദേഹം നാടകങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആലഞ്ചേരി തമ്പ്രാക്കളിലെ വാസുദേവൻ എന്ന കഥാപാത്രം, പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന ചിത്രത്തിലെ കുഞ്ഞിക്കൃഷ്ണൻ, വാനരസേനയിലെ അച്യുതൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം ജീവൻ നൽകിയിട്ടുള്ളത്.
7: ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര കൊതിയാ.
0: ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെത്തുന്നത് തെങ്ങിന്റെ മണ്ടയിലിരുന്ന.
7: എന്തേ, സ്വകാര്യം പറത്തിൽ ഇനി തീർന്നില്ലേ?
8: ഏയ്, അത്രക്കൊന്നുമില്ല, ഉത്സവത്തിന് വരണമെന്ന് പറയായിരുന്നു.
7: അവള് വരും. അവള് മാത്രമല്ല, ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്.
0: അപ്പോഴേ അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരും കൂടി വിളിച്ചോ, ഉത്സവം ആകൊന്ന് കൊഴുക്കട്ടെ.
8: കുഞ്ഞുഷ്ണ, നിന്നെ അധികം നേരം ഇവിടെ നിർത്തുന്നില്ല, നിന്റെ ഷുഗർ കൂടും. അല്ല, സാറ് വരണില്ലാവോ?
0: അപ്പൊ അവിടെ കാണാം, കുട്ടി വരില്ലേ?
8: ഡോ, തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഗീതു ഈ ആൾ ഇവിടെ കൂടിക്കോട്ടെ, നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനൊക്കെ ഒരാളായില്ലേ?
0: അതെ, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാറുണ്ടല്ലോ.
8: ആ ചെവി ഇങ്ങോട്ട് തന്നെ മോനെ, ഓട പട്ടി.
0: ആ ചെവി ഒന്ന് തരൂ, പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമോടോ പിള്ളച്ചാട്ട.
7: കുഞ്ഞിഷ്ണ എന്തൊക്കെ ഈ പറയുന്നേ?
0: ഒക്കെ ഞാൻ അറിഞ്ഞുട്ടോ, എന്നോടൊന്നും വിളിക്കണ്ട.
7: ആരാ ഇത് പറഞ്ഞത്?
0: പുതുമണവാളൻ. പുതുമണവാളൻ? അതെ, പിള്ളച്ചാട്ടിനോട് പറഞ്ഞത്. ബാനിച്ചേച്ചും പറഞ്ഞു നല്ല തിരക്കനാണ്, സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്കിഷ്ടായിട്ടോ.
8: എന്താ വണ്ടി നിർത്തിയത്?
0: ഇത് നോക്കിയേ. കൊറച്ച് പിണ്ണാക്ക.
9: നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്?
0: ചാക്കില് പിണ്ണാക്കാന്ന ഞാൻ പറഞ്ഞത്.
9: തലയിലും ചാക്കിലും പിണ്ണാക്ക്.
0: ഓ പിള്ളച്ചേട്ടാ, ദേ ഞാനൊക്കെ വിളിച്ചു പറയും ട്ടോ.
8: വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ രണ്ട് കാതികി ഒന്നില്ലേ കൊച്ചിൻ ബ്രദേഴ്സ്, അവരാ ഈ ചാക്കിൽ. എന്താ വേണോ?
9: വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസ പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. ആ മരവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം.
0: അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ?
8: ഏത്? ഈ മുണ്ട
0: അല്ല ചാക്ക്.

0: ഒട്ടടി വെച്ചെന്നാണല്ലോ വലിക്കടാ.
1: ഇത്ര കഷ്ടത് ആരോടും മിണ്ടാൻ പാടില്ല, ആരും കാണാൻ പാടില്ല.
2: അച്ഛൻ എടാ നിക്ക, എടാ നിക്ക. അച്ഛനും അമ്മായും കൂടെ ഉള്ള പിണക്കത്തിന് ഞാൻ എന്ത് പഠിച്ചു?
1: എനിക്ക് പേടിയാ അമ്മ അറിഞ്ഞാല്.
2: ആണാണോടാ നീ അമ്മയെ പേടിച്ച് നടക്കാൻ? ആവശ്യത്തിന് വേണം, ഇത് ഒരു കാര്യമില്ലാതെ പണങ്ങിയതിന്.
1: വേണ്ട മണിയണ്ട, ആരെങ്കിലും കണ്ട് അമ്മയോട് എങ്ങാനും പറഞ്ഞ
2: നിന്നെ കൊല്ലും. ഇതിന് നല്ലതാ തങ്കമണിയുടെ അംബികയുടെ അവസ്ഥ നീ എന്താ ഓർക്കത്തെ?
1: മണിയണ്ട,
2: ധൈര്യമായിട്ടിരിക്കുക, നമ്മളെങ്കിലും ഒന്നായിട്ട് നിൽക്കുക, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല.
1: മണിയണ്ട, മണിയണ്ട.
2: എന്താ എന്താച്ചു?
1: അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചത് ഞാനാ.
2: അത് പിന്നെ ഞാനല്ലെങ്കിൽ നീ ആയിരിക്കും ഉറപ്പല്ലേ?
1: ഒന്നിച്ച് കുറച്ച് പണം കിട്ടിയാൽ തങ്കമണിയെയും കൊണ്ട് ഒളിച്ചോടാമെന്ന് കരുതി ചെയ്തതാ.
3: അമ്പടാ, നീ ആള് കൊള്ളാലോ.
1: ഇപ്പൊ ആകെ പ്രശ്നമായി. കമ്മിറ്റിക്കാരൻ എന്റെ അമ്മയുടെ അടുത്ത് പോയി. മഷിയിൽ എന്റെ മുഖം കണ്ടതുകൊണ്ട് അമ്മ സത്യം പറഞ്ഞില്ല.
2: പിന്നെന്താ?
1: എടാ, അത് കഴിഞ്ഞ് അവര് നിന്റെ അച്ഛനെ കാണാൻ പോയിരിക്കാ. മഷിയിൽ എന്റെ മുഖം കണ്ടാൽ നിന്റെ അച്ഛൻ സത്യം വിളിച്ചു പറയും. ഞാൻ കുടുങ്ങും. ഞാൻ കുടുങ്ങിയാല് എന്റെ അമ്മ നിന്റെ പഴയ കഥ മുഴുവൻ വിളിച്ചു പറയും. ആകെ
2: പ്രശ്നമാകും.
1: ഒറ്റ വഴിയുള്ളൂ, നീ കൂടി ഈ മോഷണത്തിൽ പങ്കുചേരണം. നിന്റെ മുഖം കൂടി മഷിയിൽ കണ്ടാൽ അമ്മാവൻ സത്യം പറയില്ല, നമ്മൾ രക്ഷപ്പെടും.
2: എനിക്ക് സമയം കളയണ്ട, നീ അതെവിടെ വെച്ച്?
1: ഉഴക്കരയിൽ കുഴിച്ചിട്ടിരിക്കുക.
2: എത്രയും പെട്ടെന്ന് നമുക്കത് അവിടുന്ന് എടുത്ത് മാറ്റിക്കുറിച്ചിടാം.
1: മോഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ നടത്തണം.
2: തക്ക സമയത്ത് ബുദ്ധി തോന്നിയ കാരണം അമ്പല കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു.
1: ഇതിനകത്തുള്ള പണം മുഴുവൻ എടുത്തിട്ട് വേണം ഈ പെട്ടി ആരും അറിയാതെ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കാൻ.
2: മുഖം മറക്കടാ, മുഖം മറക്കാൻ. എന്റെ എല്ലാം നിന്റെ.
1: അത് പറഞ്ഞാ പോരെ,
2: ഒന്നും കാണുന്നില്ല.
1: ഞാനും കാണുന്നില്ല.
2: എന്ത് പണിയാ ചെയ്തത്? നീ പറഞ്ഞ പണി.
1: ഓ, എന്താ മാറ്റി പണി?
4: കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ സുകുമാരൻ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലെ ഓഫീസ് ബോയ്, അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ ജോയ്, ഭാഗ്യദേവതയിലെ ചാർലി, കഥ തുടരുന്നു എന്ന ചിത്രത്തിലെ വെങ്കിടി, കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രത്തിലെ സത്യൻ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിന്റേതായിട്ടുള്ളത്. എല്ലാം ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയ വേഷങ്ങളായിരുന്നെങ്കിലും 2017 ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു മുഖം മലയാളി പ്രേക്ഷകർ കാണുന്നത്. ഇതിലെ അഭിനയത്തിന് ഏറെ പ്രശംസ പിടിച്ചുപറ്റുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് നല്ല നല്ല വേഷങ്ങൾ കിട്ടിത്തുടങ്ങി. വൈറസ് എന്ന ചിത്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ, സ്പോർട്സിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഖോ ഖോ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച രജിഷ വിജയന്റെ പിതാവായിട്ടും അദ്ദേഹം നല്ലൊരു വേഷം കൈകാര്യം ചെയ്തു.
5: സാർ, എനിക്ക് രണ്ട് കാര്യം അറിഞ്ഞാൽ മതി. ഓട്ടം പോയാല് സ്പോട്ടില് കാശ് കിട്ടണം, പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിയാല് എന്റെ കുടുംബത്തിന് മക്കളുടെ പഠിപ്പും സർക്കാർ ഏറ്റെടുക്കണം.
6: ചേട്ടന്റെ പേരെന്താ?
5: സദാശിവ.
6: സദാശിവൻ ചേട്ടൻ, ഒന്നാമത്തെ കാര്യം ചേട്ടൻ പറഞ്ഞു കൊടുത്തെങ്കിൽ നടക്കും. രണ്ടാമത്തെ കാര്യത്തിൽ ചേട്ടന് ഒരു അപകടവും പറ്റില്ല എന്നുള്ള ഉറപ്പ് തന്നെ എനിക്ക് തരാൻ പറ്റും.
5: ആ ഉറപ്പ് സീല് വെച്ച കടലാസിൽ എഴുതി തന്നാ മതി, ഞാൻ വരാം സാർ.
6: എന്തോ സീറോ
5: എന്താ? സാറിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്?
7: എന്റെ വീട്ടില് ഇപ്പൊ ആരുമില്ല, ഉണ്ടായിരുന്നു. ഇപ്പൊ നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. എന്ത് നിർത്തിയേ? വേറെ ഒന്നുമില്ല. ജോയിക്ക് നിങ്ങളുടെ വീട്ടിലാരെങ്കിലും
5: ഉണ്ടോ? ഭാര്യ മക്കളും രണ്ടോ കുട്ടികളാണ്.
8: അല്ല, നിനക്ക് ഈ കടുമാങ്ങാച്ചാർ ഇപ്പൊ ഇഷ്ടമല്ലാതായോ? പണ്ട് ഞാനിത് തൊട്ടാ തന്നെ നീ എന്തൊരു ബഹളായിരുന്നു. കഴിക്കി. എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ? കുട്ടികള് നിന്നെ വട്ടം ചുറ്റിക്കുന്നുണ്ടല്ലേ.
9: എനിക്കറിയില്ലപ്പ, ഈ സ്കൂളിനൊരു പി ടി ടീച്ചറിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്റെ അടുത്ത് വേറൊരു മാർഗമല്ല ഉണ്ടായിപ്പോയി. ബെന്നിന്റെ ബിസിനസ് ഒക്കെ അത്യാവശ്യം നല്ല മോശമായിട്ടാ പോകുന്നത്. എങ്ങനെങ്കിലും പിടിച്ചു നിക്കണം, അതാ ഞാൻ പിന്നെ.
8: നീ ഇപ്പൊ തന്നെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു.
9: അതല്ലപ്പ, ഈ കുട്ടികൾക്ക് സ്പോർട്സിലും കുന്തത്തിലും ഒന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ചുമ്മാ അവരുടെ പുറകെ ഇങ്ങനെ.
8: അവരുടെ പ്രായത്തില് നീ ഇങ്ങനെയൊക്കെ തന്നെയല്ല ആയിരുന്നേ? അവർക്ക് കുറച്ച് സാവകാശം കൊടുക്ക്. നിന്റെ ഈ വാശിയൊക്കെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. ഒരു നല്ല ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, അവരിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കണം. എന്താ മാഡം, ആകെ ഗൗരവത്തിലാണല്ലോ. എന്തേ, എന്തു പറ്റി?
9: ഒന്നുമില്ല.
8: ബെൻ, ശിവ, അഞ്ജു, എന്തെല്ലാം കാര്യങ്ങളായി തലയിൽ കിടന്ന് ഓടുന്നത്.
9: അഞ്ജു ഒരു കൊച്ചുകുട്ടിയാണപ്പാ. ഈ ആവശ്യമില്ലാത്ത ബന്ധത്തിലൊക്കെ പോയി പെട്ടാത്തവളുടെ ഭാവിയെ ബാധിക്കും. ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള മെച്ചൂരിറ്റി ആ കുട്ടിക്ക് ഇല്ല. ഞാൻ പറഞ്ഞ്
8: അപ്പോ പ്രേമം ഒരു അത്ലറ്റിന്റെ ഭാവിയെ ബാധിക്കുമെന്നൊക്കെ മോക്ക് തോന്നി തുടങ്ങിയല്ലോ. അത് കൊള്ളാം.
10: ആരാ?
11: ദനീഷിന്റെ കൂട്ടുകാരനാ. ആന്റണി.
10: ഇപ്പൊ
11: എങ്ങനെയുണ്ട്?
10: ഇപ്പോ കൊറേ ഭേദമായി തുടങ്ങിയിട്ടുണ്ട്. ഓർമ്മ മുഴുവനും ശരിയായിട്ടില്ല.
12: മോന്റെ കൂട്ടുകാരൻ വന്ന മോന് മനസ്സിലായോ? മോനെ
10: രണ്ട് കുട്ടികൾ വട്ടം ചാടി പോകാൻ വണ്ടി പെട്ടെന്ന് വെട്ടിച്ചതാ. ബസ് നിന്നിടിച്ചു. മോന് ഓട്ടോറിക്ഷ
11: അല്ല.
10: ഒരു മോളൊരുത്തി ഉണ്ടായിരുന്നത് നേരത്തെ പോയി. എന്റെ മോളെ ഒരുത്തൻ ചതിച്ചതാ. അവൾക്കത് താങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ ആരില്ലാത്തപ്പോഴാ എന്റെ മോളത് ചെയ്തത്. ഇവനാണെങ്കി ഇപ്പൊ ഇങ്ങനെയായി ജീവൻ തന്നെയുള്ളൂ. വേണ്ട, അവൻ ഇതിലങ്ങോട്ട് കിടക്കണത് എളുപ്പം. ഇപ്പൊ ഈ ചെയ്യണതൊക്കെ തന്നെ വലിയ ഉപകാരം.
4: മമ്മൂട്ടി നായകനായ ഒന്ന് എന്ന ചിത്രത്തിലെ അഡ്വക്കറ്റ് പത്മനാഭൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം തന്മയത്വത്തോടെ അവതരിപ്പിച്ചു.
8: പ്രശ്നമാണ് അവസാനത്തെ വരി സൂക്ഷിച്ചോന്നൊക്കെയുള്ള ഒരു പ്രയോഗം. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ എഴുതും. മുഖ്യമന്ത്രിയുടെ ജീവന് അപകടമുണ്ട്, അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കും എന്നൊക്കെയല്ല എന്റെ അർത്ഥം.
13: അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല.
14: യു വിൽ ബി ചാർജ്ഡ് വിത്ത് ദ എബറ്റ്മെന്റ് ഓഫ് ക്രിമിനൽ ഓഫൻസസ് ദാറ്റ് മേ ബി ഡൺ ബൈ എനി അതർ പേഴ്സൺസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പോസ്റ്റ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സാറിന് മനസ്സിലായോ?
8: അന്വേഷണം സ്ട്രോങ് ആ. അവന്മാരുടെ കൈ കിട്ടിയ പിന്നെ ഞാൻ പറയണ്ടല്ലേ.
15: ഞങ്ങൾ പിന്നെ എന്തു ചെയ്യണം സാറേ?
8: ഒരു വഴിയുള്ളൂ.
4: കഥ പറയുമ്പോൾ വെറുതെ ഒരു ഭാര്യ, വെള്ളം, ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു, അദൃശ്യ ജാലകങ്ങൾ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളുടെ ഭാഗമായി. അന്വേഷിപ്പിൻ കണ്ടെത്തും, പുള്ളി എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ്. ജിജു അശോക് ഒരുക്കുന്ന പുള്ളി എന്ന ചിത്രത്തിൽ ഒരു തടവ് പുള്ളിയായാണ് പ്രകാശ് എത്തുന്നത്. ജിജു അശോകിന്റെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ചിത്രത്തിലും പ്രകാശ് ചെറിയൊരു വേഷം കൈകാര്യം ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും സഹകഥാപാത്രങ്ങളിലൂടെയും സുപരിചിതനായ പ്രകാശ് വി ജി എന്ന വെട്ടുകിളി പ്രകാശിന്റെ വിശേഷങ്ങളായിരുന്നു താരസ്വരത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് നിരവധി വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി താരസ്വരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
16: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം
17: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
18: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
17: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
18: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
17: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് കോക്കനട്ട് മേഡ് മാജിക്
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് പൗഡർ സ്ക്വാഷ് വിനാഗിരി ടെസ്റ്റ ഓയിൽ തേങ്ങാ പിണ്ണാക്ക്
1: ശുദ്ധം സുന്ദരം ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം
2: ഫോൺ 9188951780

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: വളയം

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിൽ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന പരിസരത്താണുള്ളത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് നമ്മളൊരു ട്രാവലറിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൂ.
1: എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ രാജപുരത്തു നിന്നാണ് വരുന്നത്. കാസർഗോഡ് ജില്ലയിൽ രാജപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ അവിടെ ഒരു ഭജന മന്ദിരമുണ്ട്. അവിടുത്തെ കുറച്ച് മാതൃസമിതി അംഗങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് വന്നത്. പിന്നെ ഡ്രൈവർമാരെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഇപ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള ഈ ബ്ലോക്ക് തന്നെയാണ് മെയിനായിട്ട്. എന്നാലും എനിക്കൊന്ന് ഇന്ന് കുറച്ച് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞായറാഴ്ചയും ശനിയാഴ്ചകളിൽ ലീവ് ദിവസങ്ങളിൽ അപേക്ഷിച്ച് ഇന്ന് കുറച്ചൊരു കുറവുണ്ട്.
0: കാലാവസ്ഥയും
1: കുറച്ച് അനുകൂലമാണ്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ ഡീസലിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബ്ലോക്കും കൂടെ ആകുമ്പോൾ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒപ്പിച്ച് പോകുന്നു. കുഴപ്പമില്ല. എല്ലാവരും ദർശനത്തിന് പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വെയിറ്റിംഗിലാണ്.
0: ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി?
1: ഞാൻ 11 വർഷമായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിലുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് നാൾ ഗൾഫിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്.
0: ഗൾഫിൽ എന്തായിരുന്നു ജോലി?
1: ഡ്രൈവർ തന്നെയായിരുന്നു.
0: പിന്നെന്താ അവിടെ ഇങ്ങോട്ട് വരാൻ കാരണം?
1: ഒന്നുമില്ല, നാട്ടില് പിന്നെ നമ്മുടെ എന്താ പറയാ, നാടാകുമ്പോ അതിന്റെ ഒരു ഇത്
0: തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ആദ്യമായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ ജോലി ചെയ്യുന്നത്? അല്ലെങ്കിൽ മുന്നേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഓട്ടോയിലൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ഒരു ഡ്രൈവിംഗ് മേഖലയിൽ കടന്നു വരുന്നത്?
1: അതേപോലെ തന്നെ ഓട്ടോയിലാണ് തുടങ്ങിയത്. അതിനുശേഷം ജീപ്പിലേക്ക് വന്നു. പിന്നെ അങ്ങനെ കുറച്ച് നാളൊരു ഫുഡ് പ്രോസസിംഗ് കമ്പനിയിലുണ്ടായിരുന്നു. അവിടെ മറ്റേ കുറച്ച് വലിയ വണ്ടിയായിരുന്നു, ലോറിയും കാര്യങ്ങളൊക്കെ.
0: അതെവിടെയായിരുന്നു?
1: അത് പിന്നെ മടിക്കൈ കാഞ്ചിനാട് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയായിരുന്നു. അതിനുശേഷം ഇപ്പോ ഇങ്ങനെ ട്രാവലർ ആയിട്ട് പോകുന്നു.
0: ഇപ്പം എത്രാമത്തെ തവണയാണ് ഇപ്പൊ കൊട്ടിയൂരിലേക്ക് എത്തിയിട്ടുള്ളത്?
1: കൊട്ടിയൂര് ഞാൻ ഈ വർഷം ഇപ്പോ ആദ്യത്തെ തവണയാണ്. അതിന് മുമ്പ് വന്നിട്ടുണ്ട്.
0: വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ എന്റെ ഭാര്യ, ഒരു മോളുണ്ട് 3 വയസ്സായത്. പിന്നെ അനിയന്റെ ഭാര്യയുണ്ട്, മോളുണ്ട്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുക.
1: അച്ഛന്റെ പേര് ഭാസ്കരൻ, അമ്മയുടെ പേര് ബാലാമണി, പിന്നെ അനിയന്റെ പേര് അജിത്ത്, അനിയന്റെ ഭാര്യയുടെ പേര് അഞ്ജു, അനിയന്റെ മകളുടെ പേര് ആത്മിക, എന്റെ ഭാര്യയുടെ പേര് സ്വാതി, മകളുടെ പേര് അദ്രിക.
0: ഇവരൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ
1: വൈഫ് പിന്നെ പ്രൊഫസറാണ് കോളേജില്. പിന്നെ അച്ഛൻ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അനിയൻ ഒരു ഫൈനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു.
0: ഈ ഒരു യാത്രക്കിടയിൽ ഈ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ പല മേഖലയിലെവിടെയും യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അപ്പൊ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ഇടയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: മറക്കാൻ പറ്റാത്തെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഡ്രൈവർമാരെ ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് അത് നമുക്ക് എന്തായാലും മറക്കാൻ പറ്റില്ല. അതുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാലോ, പിന്നെ പോകുമ്പം പിന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, അതുപോലെ നല്ല അനുഭവങ്ങളും ഉണ്ട്. അത് അങ്ങനെ എന്താ പറയാ, എടുത്തു പറയാനുള്ള കാര്യമില്ല.
0: അല്ല, തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും യാത്രക്കിടയിൽ. അനുഭവം ചിലപ്പോൾ അത് നമ്മൾ മൈൻഡ് നവർ മൈൻഡ് ആയിട്ട് വിട്ട് കളയുന്നവരും ചിലവർ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടോ? ഇപ്പൊ എന്തായാലും ചേട്ടൻ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല. നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതൊന്നും അതിനൊന്നും ഒരു സ്ഥാനമില്ല.
1: അല്ല,
0: എന്താണോ വരുന്നത് നമ്മളത് തരണം ചെയ്ത്
1: തന്നെ.
0: ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ ഹോബി എന്നൊക്കെ പറയാനെന്തെങ്കിലും?
1: പിന്നെ ക്രിക്കറ്റ് കളിക്കും, പിന്നെ ഇതുപോലെ തന്നെ പാട്ട് കേൾക്കും.
0: സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ട്?
1: സിനിമ കാണാറുണ്ട്.
0: ആരുടെ സിനിമയാണ് അധികം കാണാറ്?
1: ലാലേട്ടന്റെ തന്നെയാണ്.
0: ലാലേട്ടനാണ്. അപ്പൊ ലാലേട്ടൻ എല്ലാ സിനിമയും കാണാറുണ്ട്.
1: അതെ, ഇപ്പൊ ദൃശ്യം 3 കണ്ടു, നല്ല പടമായിരുന്നു.
0: എങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ടാണോ? എവിടെയായിരുന്നു ആ തിയേറ്റർ? എവിടെ
1: വെച്ചായിരുന്നു? കാഞ്ഞങ്ങാട് തിയേറ്റർ
0: വെച്ചിട്ടുണ്ട്. അപ്പൊ കുടുംബസമേതം പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ്.
1: എല്ലാം ഇഷ്ടമാണ്, എല്ലാ നടന്മാരും ഇഷ്ടമാണ്. എന്നാലും കുറച്ചും കൂടെ
0: ഒരു പ്രയോറിറ്റി നടനെ വിസ്മയം എന്നൊക്കെയാണല്ലോ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ
1: പറയുന്നത് നമ്മളെ സലീം ഭട്ടൻ നമ്മളെ വിട്ടുപോയി, അതൊരു വലിയ നഷ്ടം തന്നെയാണ്.
0: തീർച്ചയായിട്ടും അത്രയും ഒരു എന്താ പറയാ ആളുകളെ കുടുകുടെ ചിരിപ്പിച്ച ഒരു മഹാനടൻ എന്ന് തന്നെ പറയാം. സ്വന്തമായിട്ടുള്ള നിലപാടുകൾ ഒരുപാട് എടുത്ത നടൻ തന്നെയാണ് സലീം കുമാർ. ഇപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗത്തിൽ നമുക്കും പങ്കുചേരാം. അപ്പോ പാട്ട് കേൾക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയുള്ള പാട്ടുകൾ, എത്തരം പാട്ടുകളാണ് കേൾക്കാറ്?
1: എനിക്ക് കുറച്ച് മെലോഡി അങ്ങനെ ഉള്ള നമ്മളെ കുറച്ച് പഴയ ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനെയുള്ള
0: മെലഡി എന്ന് പറയുന്നത് പ്രണയ ഗാനങ്ങൾ പോലുള്ള.
1: അതെ അല്ലെ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ വരികളും അർത്ഥങ്ങളൊക്കെ നല്ല നമുക്ക് ഒരു ഗ്രാമീണ ഇത് വരുന്ന
0: പശ്ചാത്തലത്തിലായിരിക്കും മിക്ക പാട്ടുകൾ.
1: അതെ, അതില് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടും ഇഷ്ടമാണ്.
0: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്, റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാം. ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ ഈ റേഡിയോയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുക?
1: ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട തന്നെയാണ്. ഞാൻ അതില് നിങ്ങൾക്ക് തന്നെ വിട്ടായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് പ്ലേ ചെയ്യാം.
0: ഓക്കെ, ഏതായാലും നിങ്ങൾ എനിക്കാണ് ആ ഒരു ചോയ്സ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഗാനം ഇതോടൊപ്പം വെച്ച് തരുന്നതാണ്.
1: കാര്യം അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും വളരെ മനോഹരമാണ്, അതുകൊണ്ട് നമുക്ക്
0: തിരഞ്ഞെടുക്കാൻ ഇച്ചിരി
1: അതാണ് പ്രശ്നം.
0: അപ്പൊ ഏതായാലും നല്ലൊരു പാട്ട് ഞാൻ വെച്ച് തരുന്നതാണ്. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നല്ലൊരു യാത്ര ആശംസ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: പേരെന്താ?
1: പ്രതീഷ്.
0: കൊറേ വർഷമായോ ഈ മട്ടന്?
1: ഞാൻ 5-8 വർഷമായി.
0: സ്ഥലമൊക്കെ?
1: സ്ഥലം ഇരിട്ടിയാണ്, വിളമന എന്ന് പറഞ്ഞ സ്ഥലം.
0: എങ്ങനെയാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിന്റെ ഈ ഒരു ഇതിൽ വന്നത്? എങ്ങനെയാണ് നിങ്ങളെ
1: അങ്ങനെ എത്തി? പെട്ടു പറയാൻ പറ്റില്ലല്ലോ, ആൾക്കാർ എവിടെയെല്ലാം ജോലി ചെയ്യുന്നുള്ളത്. അങ്ങനെ ഓരോ ഇതിലെ സാഹചര്യത്തിൽ ഓരോ ദിക്കിൽ എത്തിപ്പെട്ടു.
0: മുന്നേ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായത്?
1: ഡ്രൈവർ തന്നെയാണ്, ഓട്ടോറിക്ഷ എടുക്കലും ഇതെല്ലാം ആയിട്ട് അങ്ങനെ പോകുന്നു.
0: ആദ്യം എടുത്ത വണ്ടി ഏതെന്ന് ഓർമ്മയുണ്ടോ?
1: ആദ്യം എടുത്തത് ഒരു ജീപ്പാണ്, പഴയ ജീപ്പ്. പഴയ ജീപ്പ് അപ്പോൾ ഇപ്പം അതില്ല. ഇപ്പം എല്ലാം നിർത്തി, പ്രൊഡക്ഷനെ നിർത്തി ആ വാഹനം. ഇപ്പം ആ വാഹനം ഇല്ല. ആദ്യം എടുത്ത ഒരു ജീപ്പാണ്.
0: അപ്പോ ഈ ഒരു വളയം പിടിക്കാൻ എങ്ങനെയാണ് തീരുമാനം വന്നത്?
1: അത് ഓരോ സാഹചര്യത്തിൽ ഓരോ ദിക്കിൽ എത്തിപ്പെടലല്ലേ. നമ്മൾ ഓരോ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇതിൽ ഓരോ ജോലി തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുത്തതിൽ വന്ന ഒരു ജോലി, അത്രയേ ഉള്ളൂ. അങ്ങനെ വളയം തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് ജീവിക്കാൻ എന്താണോ നമ്മളെ മാന്യമായിട്ടുള്ള ജോലി ചെയ്യാൻ, അതെന്തിനും തയ്യാർ തന്നെയാണ്. അതിപ്പോഴും പിന്നെ ഇപ്പം കുറച്ചായിട്ട് വളയം തന്നെയാണ് പിടിക്കൽ.
0: മുന്നേ വളയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായോ?
1: വേറെ വയറിങ്ങിന്റെ എല്ലാം പണിക്ക് പോയിന്, അതൊന്നും സ്ഥിരമായിട്ടില്ല. പിന്നെ ബേക്കറി പോയിന്, അതും അത്ര സ്ഥിരമായിട്ടില്ല. കുറച്ച് പോയി, കുറച്ച് കാലം പോയി. അപ്പോ പിന്നെ അത് ഒഴിവാക്കി, പിന്നെ ഡ്രൈവിംഗ് തന്നെ വന്നു.
0: ഏകദേശം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ഡ്രൈവിംഗില്?
1: ഏകദേശം 18-19 വയസ്സാകുമ്പോൾ തന്നെ ഡ്രൈവറായിട്ട് വന്നതാണ്. അതിൻ്റെ ഇടക്ക് കുറെ കാലം പൂനെയിലായിരുന്നു, കുറെ കാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അതുകഴിഞ്ഞിട്ട് കുറച്ച് കാലം ഗൾഫിൽ പോയി, പിന്നെ തിരിച്ചു വന്ന് ഇവിടുന്ന് ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ഇവിടെ എത്തിപ്പെട്ടു, മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ എത്തിപ്പെട്ടു.
0: അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ? നമ്മൾ റോഡിലേക്ക് കൂടിയാണ് പോകുന്നത്, മറക്കാൻ പറ്റാത്തതോ നമ്മൾ എന്താ പറയുക, എപ്പോഴും നമ്മളെ ഓർമ്മകളെ ഉണർത്തുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ നമ്മുടെ ശ്രോതാക്കളായിട്ട്? അതൊന്ന് ഷെയർ ചെയ്തോടെ.
1: ഇല്ല, അങ്ങനെ പറയാന്ന് പറയാൻ പറ്റിയൊരു ഇതൊന്നുമില്ല. കാരണം നമ്മൾ നമ്മളേതായ രീതിയിൽ പോവാം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ നമ്മളേതായ രീതിയിൽ പോവാം. പിന്നെ ഓവർ സ്പീഡ് മാക്സിമം ഒഴിവാക്കുക. വാഹനം എപ്പോഴും നമ്മളെ കയ്യിലായിരിക്കണം. അത് ഒരു പെട്ടെന്നൊരു കുട്ടി ചാടുക അല്ലെങ്കിൽ ഒരാൾക്കാർ റോഡിലേക്ക് ചാടുക ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം നമുക്ക് നിയന്ത്രിക്കാനുള്ള ഇത് നമ്മളെ ഉണ്ടാകണം. ആ സ്റ്റിയറിങ്ങിൽ നമുക്ക് എപ്പോഴും അതുണ്ടായിരിക്കണം. ആ സ്പീഡ് തന്നെ, ഇതുവരെ അങ്ങനെ ഓവർ സ്പീഡായിട്ട് എവിടെയും പോയിട്ടില്ല. നമ്മൾ നമ്മളെ കൺട്രോളിലേ ഇതുവരെ പോയിട്ടുള്ളൂ. ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയി കിട്ടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ബാക്കിയെല്ലാം പിന്നെ ദൈവത്തിന്റെ കയ്യിലാണ്.
0: പക്ഷെ നമ്മൾ ചിലപ്പോൾ കണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ റോഡിലേ കൂടെ പോകുമ്പോൾ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ?
1: ചെറിയ ചെറിയ ആക്സിഡൻ്റ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്പം നിർത്തി അവരെ എത്തിക്കേണ്ടതെങ്കിൽ എത്തിക്കാൻ പറ്റുന്ന മാക്സിമം സഹായങ്ങൾ നമ്മൾ ചെയ്യും. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ഇത് പറയാൻ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതന്നെ നമ്മൾ നമ്മളേതായ രീതിയിലേ നമ്മൾ പോയിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒരു ഭയപ്പെടാനുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. അത് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല.
0: അപ്പോൾ ഈ ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഓട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം പാതിരക്കൊക്കെ വിളി വരും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ?
1: അല്ല, വിളി എപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ എപ്പോഴും ഓക്കെ തന്നെയാണ്. എപ്പോൾ വിളി വന്നു കഴിഞ്ഞാലും നമ്മൾ എഴുന്നേറ്റ് പോകും. അത് രാത്രിയാണ് പകലാണെന്നൊന്നുമില്ല, അത് ഏത് ടൈമിന് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ എഴുന്നേറ്റ് പോകാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് കിടക്കും അങ്ങനെയൊന്നുമില്ല. അത് രാത്രിക്ക് ആര് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ എഴുന്നേൽക്കും, അന്നേരം തന്നെ പോവുകയും ചെയ്യും.
0: നമ്മളിപ്പോൾ റോഡായാലും എല്ലാം നന്നായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആക്സിഡൻറ്റും അല്ലേ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ഇതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ അറിയുന്നതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ആക്സിഡൻറ്റുകൾ, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ്. എന്താണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ എന്ന രീതിയിൽ പുതിയ തലമുറയോട് അല്ലെങ്കിൽ ഇങ്ങനെ അശ്രദ്ധയിൽ വണ്ടി ഓടിക്കുന്നവരോട് താങ്കൾക്ക് പറയാനുള്ളത്?
1: ഇത് തന്നെ, വാഹനം നമ്മളിപ്പം ടു വീലറാണ് ഇപ്പം കൂടുതലും ആക്സിഡൻ്റ് ആകുന്നത്. അപ്പം വാഹനങ്ങളിൽ ടു വീലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കല്ല് മതി, ആ കല്ലുമ്മൽ കയറിയാൽ സാധനം മറിഞ്ഞു വീഴും. അപ്പം മാക്സിമം സ്പീഡ് കുറച്ചിട്ട് നമ്മളെ കൺട്രോളിൽ വണ്ടിയിൽ മാക്സിമം പോകാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പം വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഇവരെല്ലാം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി അവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഒറ്റൊരു നിമിഷം കൊണ്ട് എല്ലാം തീരും. അപ്പം മാക്സിമം ശ്രദ്ധിച്ചിട്ട് മക്കളായാലും വലിയാളായാലും ആരായാലും ബൈക്കുകൾ കൊണ്ടുപോകും, വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് വാഹനങ്ങൾ ഓടിക്കുക. അത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
0: ഫാമിലിയെ കുറിച്ച് പറഞ്ഞൂടെ?
1: ഫാമിലി വൈഫാണ്, വൈഫ് വീട്ടിൽ തന്നെയാണ്. പിന്നെ രണ്ട് മക്കളാണ്, ഒരാൾ ബാംഗ്ലൂർ പഠിക്കുന്നത്, BCA ഒക്കെ പഠിക്കുന്നത്. ഒരാൾ ചെറുതാണ്, 7-ാം ക്ലാസ്സിൽ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. രണ്ടാളും അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നു.
0: പഠിക്കാനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ?
1: പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല, മക്കളെല്ലാം നല്ല കണ്ടീഷനിൽ തന്നെയാണ് പഠിച്ചു പോകുന്നത്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇനി ഭാവി പിന്നെ അവരെ ഇതാണല്ലോ. മാക്സിമം പഠിപ്പിക്കാൻ പറ്റുന്ന അത്ര വരെ നമ്മൾ പഠിപ്പിക്കുക. അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അച്ഛൻ 2021 നമ്മളോട് വിട പറഞ്ഞ്. അമ്മയുണ്ട്, അമ്മ ഇപ്പം 500 ഒന്നിച്ചാണ്. പിന്നെ എൻ്റെ ഒരു ഏച്ചിയുണ്ട്, ഏച്ചിനെ ഇരിട്ടിയിലാണ് കല്യാണം കഴിച്ചു വിട്ടത്. പിന്നെ ഞാനും സെപ്പറേറ്റ് ആണ്, ഞാനും മക്കളും വൈഫും കൂടി സെപ്പറേറ്റ് ആണ്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മയുടെ ഉള്ളത്, ഇടയ്ക്ക് വീട്ടിൽ വരും. അങ്ങനെ അങ്ങനെയായിട്ട് അങ്ങനെ പോകുന്നു.
0: ഇപ്പം അമ്മേനെ കുറിച്ചും അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു വലിയൊരു കാര്യമാണ് അമ്മേനെയും അച്ഛനെയൊക്കെ ഉപദ്രവിക്കുന്ന മക്കള്, അവരൊറ്റപ്പെടുത്തുന്ന മക്കള്, അവരെ ആശ്രയം നൽകേണ്ട സമയത്ത് അവർക്ക് ഒരു തരത്തിലുള്ള ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ഒരു സ്നേഹവും കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് അവരോടൊക്കെ പറയാൻ?
1: അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മളെ അമ്മേനെയും അച്ഛനെയും എന്തായാലും നമ്മൾ നോക്കണം. അത് ഇന്ന് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ അതിൻ്റെ കർമ്മഫലം നമുക്ക് എന്തായാലും കിട്ടും. അപ്പം മാക്സിമം മക്കൾ അമ്മേനെയും അച്ഛനെയും നോക്കിയിട്ട് എല്ലാവരെയും സ്നേഹിച്ചിട്ട് നല്ല രീതിയിൽ, കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60-70 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതം കഴിയും. അതിനകത്തൊരു 20-25 വയസ്സാകുമ്പോൾ ഒരു ചെറിയൊരു സ്വന്തം നിൽക്കണം എന്നുള്ള ഇതിലേക്ക് വരും. അപ്പം ആ കാലഘട്ടത്തിൽ അത്രയേ ജീവിതമുള്ളൂ. അപ്പോൾ അത് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരോടും മാക്സിമം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക.
0: ജോലി കഴിഞ്ഞ് വീട്ടിലെത്ര മണിക്ക് എത്തും?
1: ഞാൻ 6:30 വീട്ടിലെത്തും.
0: കഴിഞ്ഞാല് എങ്ങനെയാണ് സമയം?
1: കഴിഞ്ഞ് കഴിഞ്ഞാല് വേറെ ഒന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും. വീട്ടില് വൈഫിനെ ചെറിയ ചെറിയ സഹായങ്ങൾ സഹായിക്കും. അങ്ങനെ കാരണം എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഉണ്ടാക്കലെല്ലാം ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ഐറ്റമെല്ലാം ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ വീട്ടിലെ ചുറ്റുപാട്ടും വീട്ടിലെ കാര്യങ്ങൾ നോക്കിട്ട് തന്നെ അങ്ങ് പോകും.
0: ഭക്ഷണം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ വെച്ചിട്ട് താങ്കൾ ഒരുപാട് ഐറ്റം പരീക്ഷിച്ചിട്ടുണ്ടാവും. എല്ലാവരും നല്ലതെന്ന് പറയുന്നത് ഏത് ഐറ്റം ആണ്?
1: ഇല്ല, അങ്ങനെ നമ്മൾ പരീക്ഷണത്തിനൊന്നും എടി നിന്ന് കൊടുത്തില്ല. നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തോളം ബാംഗ്ലൂരുണ്ടായിരുന്നു, സ്വന്തം പാചകമായിരുന്നു. പിന്നെ ഒരു 6 വർഷത്തോളം പൂനെയിലുണ്ടായിരുന്നു, അവിടെയും സ്വന്തം പാചകമായിരുന്നു. അവിടെ പൂനെയിൽ ടയറിൻ്റെ പണിയായിരുന്നു, റീസോളിങ്ങും ഇതെല്ലാമായിട്ട്. ബാംഗ്ലൂരിൽ ബേക്കറിയും അങ്ങനെ ഇതെല്ലാമായിട്ട് അങ്ങനെ ഇതായി പോയി, പല ഫീൽഡിലും കൈ വെച്ചാണ്. പിന്നെ ഇത് ഗൾഫിലെ ഡ്രൈവറായിരുന്നു, ട്രെയിലറിൻ്റെ ഡ്രൈവറായിരുന്നു. അവിടെ ഇതേപോലെ തന്നെ സ്വന്തം പാചകം ചെയ്ത് സ്വന്തം കഴിക്കൽ തന്നെയാണ്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇല്ലതും കൊണ്ട് ഉണ്ടാക്കി കഴിക്കുക, നമ്മൾ മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ.
0: ഇപ്പൊ ഗൾഫിൽ ഡ്രൈവറാണെന്ന് പറഞ്ഞു, അവിടുത്തെ ഒന്ന് നോക്കി കാണുമ്പോഴ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇവിടെ? എന്താണത്?
1: അല്ല, അവിടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ജോലിക്ക് എന്തായാലും പോകും, പിന്നെ മടിയോ ഇതൊന്നും ഉണ്ടാവില്ല. ഡ്രൈവിങ്ങില് എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഡ്രൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1-way ആണ്. അവിടെ നമ്മൾ ഒരു സൈഡ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, മറ്റേ സൈഡ് മറ്റേ ഡ്രൈവറാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അവിടെ സേഫാണ്, വാഹനങ്ങൾ സേഫാണ്, പിന്നെ റൂളും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അല്ലാതെ അവിടുത്തെ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് റൂള് വേറെയോ അല്ലെ പുറത്തുനിന്ന് വന്നവർക്ക് വേറെ റൂള്, അങ്ങനെയൊന്നുമില്ല. റൂള് കറക്റ്റാണ്. അത് അവിടുത്തെ ഇല്ലാളും ശരി, ഇവിടുത്തെ ഇല്ലാളും ശരി. പിന്നെ പോലീസുകാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബഹുമാനത്തോടു കൂടിയാണ് മറ്റുള്ളവരെയും കാണുന്നത്. പിന്നെ ഇവിടെ ഇപ്പം കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനങ്ങൾ തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ വാഹനം നിർത്താണ്ട് പോക്ക്, ജസ്റ്റ് അവരെ ഒന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയാൽ ചിലപ്പോൾ അവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷെ അതുപോലും ഇപ്പോഴത്തെ ജനങ്ങൾ, ഇവിടുത്തെ ഇല്ല ഡ്രൈവർമാർ, ഇപ്പോഴെ കുറേ ആൾക്കാർ അതിന് അതെന്തോ എൻ്റെ ഇതല്ല എന്നില്ല ഇതിൽ പോക്കാണ്. കാരണം തട്ടിയിട്ട് കഴിഞ്ഞാൽ തട്ടിയാളെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത്, അത് എൻ്റെ ഡ്രൈവറെ പ്രശ്നമല്ല. അപ്പം അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എന്തെങ്കിലും പെട്ടുപോകുമോ എന്നില്ല ഒരു പേടിയുണ്ട്. പക്ഷേ ആ ഇതിൽ എത്രയോ ആൾക്കാരെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അതെന്തായാലും ആൾക്കാർ അങ്ങനെ ചെയ്യാതെ, നമ്മൾ ചിലപ്പം തട്ടിയോ മുട്ടയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കേസ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ എന്നാലും നമ്മുടെ ഒരു ജീവനാണ് രക്ഷപ്പെടുത്താൻ പറ്റുക. അത് എല്ലാവരും ശ്രദ്ധിക്കുക.
0: യാത്രക്ക് ഇഷ്ടമുള്ള ആളാണോ?
1: യാത്ര ഇഷ്ടമുള്ള തന്നെയാണ്. യാത്ര അത്യാവശ്യം എല്ലാവരുടെയും പോക്കുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വയനാട് പോയി, ഒരു റിസോർട്ടെല്ലാം എടുത്ത്, നമ്മൾ ഫാമിലിയായിട്ട് 2 ഫാമിലിയാണ് പോയത്. റിസോർട്ടെല്ലാം എടുത്ത് അവിടെ 2 ദിവസം അവിടെ അടിച്ചു പൊളിച്ചിട്ട് വന്നതാണ്. വേറെ ഇതൊന്നുമില്ല, എല്ലാവരുമായിട്ടൊരു നല്ല ജോളിയായിട്ട് പോവുക, അതാണ് ഇത്.
0: സൗഹൃദങ്ങളെ എങ്ങനെയാണ്, ഉണ്ടോ കൂടുതലായിട്ട്?
1: സൗഹൃദങ്ങളിലുണ്ട്, അത്യാവശ്യം എല്ലാവരുമായിട്ടും സൗഹൃദങ്ങളുണ്ട്. മാക്സിമം നല്ല ആൾക്കാരുമായിട്ടും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നതിലാണ്. സിനിമ കാണല് കുറവാണ്. പണ്ട് സിനിമ തന്നെയായിരുന്നു, 3-4 സിനിമയല്ലോ ഒരു ദിവസം കണ്ട ദിവസങ്ങളിലുണ്ട്. പക്ഷെ ഇപ്പം എന്തോന്നറിയില്ല, സിനിമ കാണാൻ വളരെ പ്രശ്നമാണ്. അതിന് വീട്ടിലും പ്രശ്നമാണ്, വീട്ടിൽ നിന്ന് വൈഫും മക്കളും പറഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് പിന്നെ അവരെ നിർബന്ധത്തിന് വഴങ്ങി അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോവും. അതും പോയാലും ചിലപ്പം കാണും, ചിലപ്പം കിടന്നിറങ്ങും. അതാണ് സിനിമയോട് ഇല്ല ഇപ്പോഴത്തെ
0: ഏജിലുള്ള ഒരു ക്രേസ് മാറി വരും.
1: അതെ.
0: പാട്ടെങ്ങനെയാണ്, പാട്ടാസ്വദിക്കൽ? പാടുമോ?
1: പാടലില്ല, പാടാൻ നമ്മളെ കൊണ്ടാവൂല, പക്ഷെ പാട്ട് കേൾക്കലുണ്ട്.
0: വളയെന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ചേട്ടാ ഇത്. വളയം പിടിക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷെയർ ചെയ്യാൻ. അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൂടി നമ്മൾ കേൾപ്പിക്കും. ഈ ഒരു പ്രോഗ്രാമിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് താല്പര്യം?
1: പാട്ട് കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഏതാ പറയാ, അങ്ങനെ കുറേ പാട്ടുകൾ മനസ്സിലുണ്ട്. ആകാശദൂത്, അതിനകത്തില്ലേ ഏതെങ്കിലും ഒരു പാട്ട്, ഒരു ഭയങ്കര ഒരു സങ്കടം, ഒരു നല്ലൊരു ഫീല് ചെയ്യുന്ന ഒരു പാടാണ്. അതിനകത്തില്ല ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് എല്ലാവർക്കും
0: വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ റേഡിയോ കേൾക്കുക. ഇത്രയും സമയം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം.
1: എനിക്കും വളരെ സന്തോഷമുണ്ട്.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഉണ്ണി കാഞ്ഞങ്ങാട് എഴുതിയ ഗാനം ഓർമ്മ. സംഗീതം നൽകി ആലപിക്കുന്നത് കാഞ്ഞങ്ങാട് TP ശ്രീനിവാസൻ.

ഉണ്ണി കാഞ്ഞങ്ങാട് എഴുതിയ ഓർമ്മ എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം നൽകി ആലപിച്ചത് കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്, സ്വപ്ന നിഷാന്ത് കൊതേരി എഴുതിയ മാന്ധി, അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.

പുറത്തു മഴ കനക്കുകയായിരുന്നു. പുലർച്ചെ പുറപ്പെടേണ്ടതാണ്. പ്രശസ്തമായ ഒരു കോളേജിലെ പ്രഗത്ഭനായ ഒരു പ്രൊഫസറാണ് അദ്ദേഹം. തെയ്യങ്ങളുടെയും കാവുകളുടെയും ചരിത്രത്തെപ്പറ്റി ഒരു ഗവേഷണം നടത്താനാണ് അദ്ദേഹം തന്റെ 4 വിദ്യാർത്ഥികളോടൊത്ത് തന്റെ ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചത്. ജനൽച്ചില്ലുകളിൽ തട്ടി മുറിയിലേക്ക് തെറിക്കുന്ന മഴച്ചീന്തുകൾ, കാതടുപ്പിക്കുന്ന ഇടിനാദം, കരിമ്പടം പുതച്ച ആകാശത്തിന്റെ മാറു പിളർക്കും വിധം മിന്നൽ ചീലുകൾ മുറിയിലേക്ക് വന്നടിക്കുന്നു. ഉറക്കം തീരെ വരുന്നില്ല. കുട്ടികൾ ഉറങ്ങിയോ നോക്കാൻ വേണ്ടി അവരുടെ മുറിയിലേക്ക് അദ്ദേഹം നടന്നു. അവരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. വിദ്യാർത്ഥികളിൽ ഒരാളായ മനു പറഞ്ഞു, എന്തൊരു മഴയാണിത് സർ, നാളെ നമ്മുടെ പ്രൊജക്ട് നടക്കില്ലേയാവോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, ഇത് തുലാമാസമാണ്. അതായത് തെയ്യങ്ങളുടെയും കാവുണർത്തലിന്റെയും കാലം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ദിവസങ്ങളോളം നീളും. ഈ മഴ എങ്ങനെയാണ്? ഇത് വെറും ഒരു കെട്ടുകഥയല്ല. വർഷങ്ങളായി നമ്മുടെ പൂർവികർ പരിപാലിച്ചു വരുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അതിലുപരി മനുഷ്യ മനസ്സിന്റെ വിശ്വാസം കൂടിയാണ്. അപ്പോൾ സിദ്ധു ചോദിച്ചു, സാറിന്റെ ജന്മനാടല്ലേ ഇവിടം? സാറിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കുമല്ലോ. എന്തായാലും ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സർ. ആ കാലത്തെ ഓർമ്മകളൊക്കെ പറയാമോ? ഞങ്ങൾക്ക് പഠനത്തിന് പ്രയോജനമായെങ്കിലും. ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളർന്നതു തന്നെ തെയ്യത്തിന്റെയും കാവിന്റെയും ഇടയിലാണ്. പിന്നെ കാലത്തിന്റെ മാറ്റമാവാം ഞാൻ ഇവിടെ എത്തപ്പെട്ടത്. എന്റെ കുട്ടിക്കാലം കാവിനെ ആകെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അതായിരുന്നു എന്റെ ലോകവും. പാരമ്പര്യമായി കൈമാറി വന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിറഞ്ഞ ജീവിതം. അച്ഛനും വല്യച്ഛനും ഒക്കെ തെയ്യം കെട്ടാൻ പോകുമ്പോൾ എന്നെയും തോളിലേറ്റി കൊണ്ടുപോകുമായിരുന്നു. തുലാം 10 മുതൽ തുടങ്ങും തെയ്യത്തിന്റെ ആരംഭം. അത് ഇടവപ്പാതി വരെ നീളും. എനിക്കേറെ ഇഷ്ടം മുഖത്തെഴുത്ത് കാണാനായിരുന്നു. വർണ്ണാഭമായ ആ ചായക്കൂട്ടുകൾ കൊണ്ടുള്ള കടവിരുത് പൂർത്തിയാകുമ്പോൾ അത് കെട്ടുന്നയാളുടെ മുഖത്ത് ദൈവീകത കൈവന്നിരിക്കും. ആ കണ്ണുകളിൽ നമുക്ക് കാണാം ഏതോ രമാനുഷിക ശക്തിയെ. ഇതിനൊക്കെ മുമ്പായി ചെണ്ടമേളക്കാരുടെ ഊഴമാണ്. ആ കാവിനെയും ഒരു നാടിനെയും ആ മൂർത്തിയെയും ഉണർത്തുക അവരാണ്. ഓരോ വർഷത്തിന്റെയും കാത്തിരിപ്പിനൊടുവിൽ ചെണ്ടമേളങ്ങളുടെ ഉണർത്ത് കേട്ടുകൊണ്ട് തുടങ്ങുകയായി ഒരു നാടിന്റെ ആകെ ഉത്സവാഘോഷം. സർ, ആർക്കൊക്കെയാണ് തെയ്യം കെട്ടാൻ അവകാശം? എല്ലാവരും കിട്ടുമോ? ചോദ്യം ശിവയുടേതാണ്. അദ്ദേഹം പറഞ്ഞു, നല്ല നല്ല സംശയങ്ങൾ തന്നെയാണ് നിങ്ങളുടേത്. ഞാൻ പറയുന്ന ഓരോന്നും ഇനി കുറിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉപകരിക്കും. ശരി സർ. കുട്ടികൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തു. തെയ്യം എന്നത് വളരെ പുരാതനമായ ദ്രാവിഡ ആചാരമായാണ് കണക്കാക്കുന്നത്. നമ്മുടെ പൂർവികരെയും പണ്ടത്തെ വീരന്മാരെയും കുലദൈവങ്ങളായി ആചരിച്ചു വരുന്നു. മലയൻ, വണ്ണാൻ, വേലൻ, 300, 500 എന്നിങ്ങനെയുള്ള സമുദായക്കാരാണ് തെയ്യം കെട്ടിയാടാറുള്ളത്. കൂടുതലും അമ്മ ദൈവങ്ങളാണ് ഉള്ളത്. അതിൽ പ്രധാനം മുച്ചിലോട്ട് ഭഗവതിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു റിസർച്ച് നടത്തിയിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുകൊണ്ട് അത് വിശദമാക്കേണ്ടതില്ലല്ലോ. പണ്ട് എൻ്റെ തറവാട്ടിൽ കെട്ടിയാടാറുണ്ടായിരുന്ന തെയ്യമായിരുന്നു ഗുളികൻ. തറവാട്ടിലായതുകൊണ്ടാണോ എന്നറിയില്ല, എന്നെ വളരെ സ്വാധീനിച്ച ഒരു ശക്തിയായിരുന്നു. പിന്നീട് തറവാടും ഈ നാടും വിട്ടു പോകേണ്ടി വന്നപ്പോൾ എല്ലാം ആരുമില്ലാതെ ക്ഷയിച്ചുപോയി. തെയ്യക്കാലം തുടങ്ങിയാൽ ഞാൻ എപ്പോഴും ചമയപുരയിലായിരിക്കും. അതൊരു ഭംഗിയാണ് കാണാൻ. വികൃതി കൂടി നടക്കുന്ന പ്രായമായതുകൊണ്ട് തന്നെ ഞാനും കൂട്ടുകാരും കുരുത്തോലയും പാളയും കെട്ടി പഴയ പാത്രങ്ങളെ ചെണ്ടയുമാക്കി ഗുളികൻ തുള്ളാറുണ്ട്. അതിനൊക്കെ മുതിർന്നവരുടെ വക നല്ല തല്ലും കിട്ടും. അന്നൊക്കെ ഭയങ്കര വിശ്വാസവും പേടിയുമൊക്കെയായിരുന്നു മുതിർന്നവർക്ക് പോലും. ഇന്നതൊക്കെ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗം മാത്രമായി മാറി ചിലയിടങ്ങളിലെങ്കിലും. അന്നത്തെ ആ ഭയമൊന്നും ഇന്ന് കാണാനില്ല. മനു ചോദിച്ചു, സർ, ഈ തോറ്റം പാടുക എന്നത് എന്താണ്? തോറ്റം എന്നത് തെയ്യം തുടങ്ങുന്നതിന് മുൻപായി 10 തോറ്റങ്ങളാണ്. അതിൽ 9 തോറ്റം ആകുമ്പോഴേക്കും ഒരു മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്ക് അയാൾ മാറിയിട്ടുണ്ടാകും. തന്റെ കാലുകൾ വിറപ്പിച്ചുകൊണ്ടാണ് അത് ഉറഞ്ഞു തുടങ്ങുന്നത്. തോറ്റത്തിന്റെ വേഗതക്കനുസരിച്ച് തെയ്യം ഉറഞ്ഞു തുടങ്ങുന്നു. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഓരോ തോറ്റവും പാടിപ്പറയുന്ന കഥകളാണെന്ന്. ഉറക്കമില്ലാതെ കഠിനമായ വ്രതം നോറ്റ് പുലർച്ചെ കെട്ടിയാടുന്ന തെയ്യമാണ് ഗുളികൻ. അതുതന്നെ പല പേരുകളിൽ പല രൂപത്തിൽ കെട്ടിയാടുന്നു. ഗുളികനുണ്ടായ കഥ ഞാൻ പറയാം. പണ്ട് തന്റെ ഭക്തനായ മാർക്കാണ്ഡേയന്റെ രക്ഷയ്ക്കു വേണ്ടി മഹാദേവൻ കാലനെ തൃക്കണ്ണു തുറന്ന് ഭസ്മമാക്കി. പിന്നീട് ഭൂമിയിൽ മരണമില്ലാതാവുകയും ഭൂമി ദേവിക്ക് ഭാരം താങ്ങാനാവാതെ മഹാദേവനോട് സങ്കടം പറയുകയും ചെയ്തുവത്രേ. അതിന് പരിഹാരമായി ശിവൻ തന്റെ പെരുവീരരൂന്നിയപ്പോൾ ഗുളികൻ അവതരിച്ചു എന്നാണ് കഥ. ഇതൊക്കെ ഞാൻ കേട്ടു പരിചയം മാത്രമാണ് കേട്ടോ. കഥകൾ പല രീതിയിലും ഉണ്ട്. ഇതുപോലെ ഗുളികന്റെ ചമയത്തിലും അലങ്കാരങ്ങളിലും എല്ലാം മറ്റുള്ളവയെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. സാധാരണ കറുത്ത വേഷവും വലിയ മുടിയും ഭയാനകമായ മുഖത്തെഴുത്തും ഒക്കെ ആണെങ്കിലും അധികം കാവുകളിലും കാണുന്നത് വെള്ളയും കരിയും ദേഹം മുഴുവൻ ചാർത്തിയ ചുവന്ന പട്ടുടുത്ത കോലത്തെയാണ്. കണ്ണുകളിൽ രൗദ്രതയും കയ്യിൽ ഒരു വടിയും ഉണ്ടായിരിക്കും. ചടുലമായ ചുവടുകളും പൊയ്ക്കാലിലുള്ള അഭ്യാസ പ്രകടനങ്ങളും ആണ് ഭക്തരെ അത്ഭുതപ്പെടുത്തുന്നത്. മുഖത്തെഴുത്തിലും ഉണ്ട് വ്യത്യാസം. നെറ്റിയിൽ തൃശൂലവും ഉണ്ടാവും.
കമുങ്ങിന്റെ പാളയും കുരുത്തോലയും കൊണ്ടുള്ള വലിയ മുടിയുമൊക്കെ മറ്റു തെയ്യങ്ങളിൽ നിന്നും ഗുളികനെ വ്യത്യസ്തമാക്കുന്നു. അതെല്ലാം അണിഞ്ഞ് ചമയപ്പുരയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ദൈവിക ഭാവത്തോടെയായിരിക്കും. നമ്മൾ അറിയാതെ എഴുന്നേറ്റ് കൈകൾ കൂപ്പി ആ ഭഗവാനിലേക്ക് ലയിച്ചു നിന്ന് പോകുന്ന അവസ്ഥ. അസാമാന്യ മെയ്വഴക്കത്തോടെയുള്ള പ്രകടനത്തിന് ശേഷം തളർച്ച വകവെക്കാതെ തന്നെ വിശ്വസിക്കുന്ന ഭക്തഹൃദയങ്ങളുടെ വേദനകളും പരാതികളും തീർത്തു ആശ്വസിപ്പിക്കുന്ന ഒരു രക്ഷിതാവിനെ അവിടെ കാണാൻ കഴിയും. ഭക്തന്റെ എല്ലാ ഭാരങ്ങളും സ്വന്തം ചുമലിലേക്ക് ആവാഹിച്ച് അടുത്ത വർഷവും തന്നെ വന്ന് കാണണമെന്ന് വാക്കിനാൽ ജീവിതത്തിനൊരു പ്രതീക്ഷ നൽകി ഓരോ ഭക്തർക്കും അനുഗ്രഹം ചൊരിയുന്നു. എന്റെ അച്ഛനൊക്കെ ഇത് കഴിഞ്ഞു വന്നാൽ കുറച്ച് ദിവസത്തേക്ക് ശരീരം ഒന്ന് അനക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇരമ്പിട്ടുരഞ്ഞതിന്റെയും തലയിൽ കെട്ടുമുറുകിയതിന്റെയും ഭാരമുള്ള മുള കൊണ്ടുണ്ടാക്കിയ ഏണി പോലുള്ള ആകാശം മുട്ടുന്ന മുടിയെടുത്ത് കഴുത്ത് അനക്കാനാവാതെ ദിവസങ്ങളോളം വേദന സഹിച്ചും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിത പ്രാരാബ്ധം തലയിലേറ്റുന്നവർക്ക് തളർച്ചയുടെ പേര് പറഞ്ഞിരിക്കാൻ ആവില്ലല്ലോ. കാവുകളിൽ നിന്ന് കാവുകളിലേക്ക് പിന്നെയും യാത്ര തന്നെ. പക്ഷെ ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. കാരണം തങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥനയും കണ്ണീരുമായി തൊഴു കൈകളോടുകൂടി നിൽക്കുന്ന ഭക്തഹൃദയങ്ങളിലേക്ക് ഞാനില്ലേ കൂടെ എന്ന ഒരു വാക്കിൻ തൻ്റെ സകല നിയന്ത്രണവും വിട്ട് പൊട്ടിക്കരയുന്ന ഭക്തരെ ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തിൻ്റെ മഞ്ഞൾ പ്രസാദം നൽകുമ്പോൾ അവരിലെ ദൈവീകത മറ്റെല്ലാം മറക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ശരി കുട്ടികളെ, പുറത്തു മഴ തോർന്നിരിക്കുന്നു, ഇനി നിങ്ങൾ ഉറങ്ങിക്കോളൂ. ബാക്കിയൊക്കെ നമുക്ക് നാളെ അവിടെ എത്തിയതിന് ശേഷം തുടരാം. ഉറക്കക്ഷീണവും മഴയുടെ തണുപ്പും എല്ലാം കൂടി എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറങ്ങി. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് അവർ ആ കാവിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഒറ്റക്ക് ആരും ഒന്ന് കയറാൻ പേടിക്കുന്ന കാവിലെത്തിയ അവർ അത്ഭുതപ്പെട്ടു. കാരണം ശരിക്കും അതൊരു കാട് തന്നെയായി മാറിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന തിറകളുടെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ മായാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അദ്ദേഹത്തിന് ആ മഞ്ഞൾ കുറിയുടെ മണം അനുഭവപ്പെട്ടു. മൂർത്തിയുടെ സ്ഥാനം കാടുപിടിച്ചെങ്കിലും വാളിന്റെയും ചിലമ്പിന്റെയും തിളക്കത്തിന് ഒട്ടും മങ്ങലേറ്റിട്ടില്ലെന്ന് അദ്ദേഹം ചിന്തിച്ചു. അവിടെ മുഴുവൻ നടന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങളായി കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അദ്ദേഹം. മറ്റു ചില കാര്യങ്ങളൊക്കെ ആ നാട്ടിലെ കുറച്ചു പേരും അവർക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. സാറിന് ഇവിടെ ഇരിക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ? സഞ്ജു ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഇവിടെ ഉള്ളവരാണ് എന്റെ കാവൽ ശക്തികൾ. ഇപ്പോൾ ഈ നാടുമായും കാവുമായും അടുപ്പമില്ലെങ്കിലും ഏതോ ഒരു അദൃശ്യ ശക്തി കൂടെയുള്ളതായി എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെന്റെ ഈ മൂർത്തി തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ശരി, സംസാരിച്ചിരുന്നാൽ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയം വൈകും. വേഗം തന്നെ പ്രൊജക്ട് എല്ലാം തീർക്കാൻ ശ്രമിക്കൂ കുട്ടികളെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കാവിനെ ആകെ ഒന്നുകൂടി നോക്കിക്കണ്ടു. ഒരു നിമിഷം ഒരായിരം ഓർമ്മകൾ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. വൈകുന്നേരത്തോടുകൂടി അവർ കാവിന് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരെല്ലാം ആവശ്യമായ എല്ലാം തയ്യാറാക്കി തിരിച്ചു പോകാൻ ഒരുങ്ങി. തങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം ഒന്നുകൂടി ആ നാടിനെയും കാവിനെയും തിരിഞ്ഞു നോക്കി. അവിടെ തനിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു ചിലമ്പിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങി. കൂടെ എന്റെ ദൈവേ എന്ന ഒരാർത്ഥനാദത്തോടെയുള്ള വിളിയും.

സ്വപ്ന നിശാന്ത് കൊതേരി എഴുതിയ മാന്ധി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് നന്ദാത്മജൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി രാമചന്ദ്രൻ താഴിപ്പുറം പട്ടാന്നൂർ എഴുതിയ എന്റെ സ്വന്തം എന്ന ഗാനം കേൾക്കാം. സംഗീതം നൽകിയത് രഘുരാജ ചാലോട്, ആലപിക്കുന്നത് നിമിത കൃഷ്ണകുമാർ.

രാമചന്ദ്രൻ താഴെപ്പുറം പട്ടാന്നൂർ എഴുതിയ എന്റെ സ്വന്തം എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം നൽകിയത് രഘുരാജ് ചാലോട്, ആലപിച്ചത് നിമിത കൃഷ്ണകുമാർ. ഇനി നമുക്ക് രമ്യശ്രീ പ്രജിത്ത് എഴുതിയ സ്വകാര്യ ദുഃഖം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് രജനി എം കെ.

രമ്യശ്രീ പ്രജിത്ത് എഴുതിയ സ്വകാര്യ ദുഃഖം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രജനി എം കെ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അധ്യക്ഷനാവും. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി M ജോൺ ഫലപ്രഖ്യാപനം നടത്തും. +1 പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ UP രാജുവിനെ നിയമിച്ചു. VSSEയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനിങ്ങിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപ്പാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാന്റി ഉദ്ഘാടനം ചെയ്തു. കാർബൺ രഹിത വൈദ്യുതോൽപാദനം ഉൾപ്പെടെ ഊർജ്ജരംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് മൊഹാന്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെ ഉണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മദ്യനയം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി PK ബഷീർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗും മറ്റ് ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിൽ ഫയലുകൾ അതിവേഗം നീക്കിയത് LDF ഗവൺമെന്റാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മദ്യനയത്തിൽ എന്ത് വേണമെന്ന് UDF തീരുമാനിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം.

0: ക്രമീകരിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്ന ഇദ്ദേഹം നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രോജക്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹെലൻ കെല്ലറുടെ 147th ജന്മദിനവും കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സംഗമവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PK ബഷീർ നിർവഹിച്ചു. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ.
1: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: വെള്ളനീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരംമാറ്റാൻ ഇന്നു മുതൽ അടുത്ത മാസം 17 ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആൻഡ് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനും സംയുക്തമായി വാക്കുത്താണും ജനകീയ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. MA റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. KCB ഓഫീസിൽ നിന്ന് അലുമിനിയം കമ്പി മോഷ്ടിച്ച KCB ഉദ്യോഗസ്ഥനും കരാർ ജോലിക്കാരും അടക്കം 5 പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് KCB ഓഫീസിൽ നിന്ന് 100 കിലോ അലുമിനിയം കമ്പി മോഷ്ടിച്ച പ്രതികളെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷൽ സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം 1-5 ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് പ്രത്യേക സന്ദേശഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളം.

കേരളത്തിൽ വാർത്തകൾ 7:35 സ്ത്രീ തരംഗം, 8 ആഴ്ച വൃത്താന്തം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 ചാരു കസേര, 10 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: കല്ലിക്കണ്ടി തച്ചോളിക്കണ്ടി ശാക്തേയ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ വാർഷികം ഇന്നും നാളെയുമായി നടക്കും. ഇന്ന് വൈകിട്ട് 500,000 ദീപസമർപ്പണം, രാത്രി 7 മണിക്ക് നൃത്തസന്ധ്യ, നാളെ രാവിലെ പൂജാതി കർമ്മങ്ങൾ, 10:30 ആധ്യാത്മിക പ്രഭാഷണം എന്നിവയും ഉണ്ടാകും. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഹെലൻ കെല്ലർ അനുസ്മരണവും കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സമ്മേളനവും ഇന്നും നാളെയും കോഴിക്കോട് എസ് കെ പൊറ്റക്കാട് ഹാളിൽ നടക്കും. ജില്ലാ ഭരണകൂടം, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഉണർവ് 2026 എന്ന പേരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ശുചിത്വവും പൊതുജനാരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പരിപാടി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെയാണ് ശുചീകരണ യജ്ഞം നടക്കുക. കലക്ട്രേറ്റ് ആംഫി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷെൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: It represents the courage of a first generation entrepreneur. Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small businesses and have transformed the challenges into opportunities.
0: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 15 മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. 1-5 ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1-0 പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD Vance മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ പ്രത്യേക സന്ദേശഗാന പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ശ്രോതാക്കളുടെ കൂട്ടായ്മയായ മധുരവാണിയിലെ അംഗമായ മരുതായിലെ സുനിത ചേച്ചിയുടെ മകളുടെ മകൻ താരകിന്റെ ഒന്നാം പിറന്നാളാണ്. താരകിന് ജന്മദിനാശംസകൾ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുനിത ചേച്ചി അയച്ച സന്ദേശം തന്നെ ആദ്യം വായിക്കാം. ഹാപ്പി ബർത്ത്ഡേ താരക്. റേഡിയോ മലബാറിലെ സ്ഥിരം ശ്രോതാവും മധുരവാണി ഗ്രൂപ്പ് അംഗവുമായ എൻ്റെ കൊച്ചുമകൻ്റെ ഒന്നാം പിറന്നാളാണ് ഇന്ന്. എൻ്റെ പൊന്നുമോനെ, പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കുഞ്ഞുവാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള് എന്ന ഗാനം വെച്ചു തരുമോ? എൻ്റെ പൊന്നുമോന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് 1000 പിറന്നാൾ ആശംസകൾ. അച്ചാച്ചൻ, അമ്മൂമ്മ. നല്ലൊരു ഗാനമാണ് സുനിത ചേച്ചി കൊച്ചുമകന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം റേഡിയോ മലബാറിന്റെയും അണിയറ പ്രവർത്തകരുടെയും ജന്മദിനാശംസകൾ കൂടി ഈയൊരവസരത്തിൽ അറിയിക്കുകയാണ്. ഒന്നാം പിറന്നാളുകാരനായ താരകിന് വേണ്ടി നാടോടി എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം. ഒരു കാര്യം കൂടി, ഇതേ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം കൂടി വന്നിട്ടുണ്ട്. ആരുടേതാണെന്ന് നോക്കാം, ഇതാ കേട്ടോളൂ.
1: ഹായ് റേഡിയോ മലബാർ, ഞാൻ സജിത വിജയൻ മരുതായി. ഞാൻ ഇനി സന്ദേശം അയക്കുന്നത് മരുതായിലെ സുനിത അശോകന്റെ പേരക്കുട്ടിയുടെ പിറന്നാളാണ്. മോന്റെ പേര് താരക് എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഗാനം നാടോടി എന്ന സിനിമയിലെ കുഞ്ഞുവാവയ്ക്കുന്നല്ലോ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. മോനു വേണ്ടി ഈ പാട്ട് വെച്ചു തരണമെന്ന് സജിത വിജയൻ.

അടുത്ത സന്ദേശം വന്നിട്ടുണ്ട്, ആരുടേതാണെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ കൃഷ്ണൻ കാഞ്ഞിലേരി. റേഡിയോ മലബാർ ശ്രോതാക്കളുടെ കൂട്ടായ്മയായ മധുരവാണി ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമായ സുനിത അശോക് മരിതായിയുടെ കൊച്ചുമകന്റെ ജന്മദിനമാണ്. ഈ വേളയിൽ താരകമോന് എന്റെയും കുടുംബത്തിന്റെയും മധുരവാണി ഗ്രൂപ്പിന്റെയും 1000 ആശംസകൾ നേർന്നുകൊണ്ട് പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലെ എന്ന ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒട്ടും താമസിപ്പിക്കുന്നില്ല, ഇതാ പാട്ട് കേട്ടോളൂ.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: റേഡിയോ മലബാറിന്റെ പ്രത്യേക സന്ദേശഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ആണിക്കരിയിൽ നിന്നും ബാബുവാണ്. സന്ദേശത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ജൂൺ 27 ശനിയാഴ്ച ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന മധുരവാണി കൂട്ടായ്മ അംഗം സുനിത അശോകിന്റെ കൊച്ചുമകൻ താരകന് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ചാന്തുപൊട്ട് എന്ന മൂവിയിലെ വയലാർ ശരത്ചന്ദ്രൻ രജനിയും വിദ്യാസാഗർ ഈണവും നൽകി എസ് ജാനകിയമ്മയുടെ മധുരസ്വരവും ഒന്നിച്ച ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ എന്ന ഗാനം കേൾപ്പിക്കുമോ? തീർച്ചയായിട്ടും കേൾപ്പിക്കുന്നതാണ്. താരകമോഹന് വേണ്ടി ഇതാ പാട്ട് കേട്ടോളൂ.

ഹായ് റേഡിയോ മലബാർ, മധുരവാണി ഗ്രൂപ്പ് അംഗമായ സുനിത ചേച്ചിയുടെ മകളുടെ മകൻ താരകിന്റെ ഒന്നാം പിറന്നാളാണ് ഇന്ന്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം പ്രത്യേക സന്ദേശ ഗാനത്തിലൂടെ ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിലെ കണ്ണേനെന്നു പേര് രേവതി നാള് എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമല്ലോ. ഈ ഗാനം മധുരവാണി കൂട്ടായ്മയിലെ സന്ദേശമയക്കാൻ പറ്റാത്തവർക്ക് കൂടിയും അവരുടെ ആശംസകൾ കൂടി ഇതോടൊപ്പം നേരുന്നു. സന്ദേശമയച്ചിരിക്കുന്നത് ശ്രീകണ്ഠപുരം കാഞ്ഞിലേരിയിൽ നിന്നും സരസ്വതി പ്രദീപൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ആശംസാ ഗാനങ്ങൾക്കായി 9037008969 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കുക. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0490209708969.
1: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.
0: താരകമോനെ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു ശബ്ദ സന്ദേശമാണ് എത്തിയിരിക്കുന്നത്. നമുക്കത് ആരുടേതാണെന്ന് നോക്കാം.
2: പ്രിയ റേഡിയോ മലബാറിന് മധുരവാണിയിലെ സുനിതേച്ചിയുടെ പേരക്കുട്ടിയായ താരകിന്റെ 1st ജന്മദിനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്

ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള അടുത്ത സന്ദേശം വായിക്കാം. പിറന്നാൾ ആഘോഷിക്കുന്ന താരകമോന് വേണ്ടി ആശംസകൾ അറിയിച്ചുകൊണ്ട് വല്യമ്മ, വല്യച്ഛൻ, ചേച്ചി ദ്യുതി, ഏട്ടൻ ദ്യുവിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദേശം വന്നിരിക്കുന്നത്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് നീതുവാണ്. പ്രത്യേക സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മധുരവാണി അംഗമായ സുനിത അശോകിന്റെ കൊച്ചുമോനായ താരകന് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സരോവരം എന്ന സിനിമയിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കിടേഷ് സംഗീതം നൽകി യേശുദാസ് പാടി മനോഹരമാക്കിയ

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ

അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. June 27 ശനിയാഴ്ച, ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന താരകമോന് വേണ്ടി നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ്

പാടി മനോഹരമാക്കിയ മേലെ മേലെ വാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് കേൾപ്പിച്ചു തരുമല്ലോ. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരുന്നതാണ് റേഡിയോ മലബാറിന്റെ അഭ്യുദയകാംക്ഷിയും സ്ഥിരം ശ്രോതാവും മധുരവാണി ആസ്വാദക ഗ്രൂപ്പിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയുമായ സുനിത അശോക് മരുതായിയുടെ കൊച്ചുമകനാണ് താരകക്കുട്ടൻ. കുഞ്ഞുമോന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ടും ഒത്തിരി സ്നേഹവും തലോടലും അർപ്പിച്ചുകൊണ്ടും ചന്ദ്രഭാനു തില്ലങ്കേരി. ഇതേ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു സന്ദേശം കൂടി വന്നിട്ടുണ്ട്. സന്ദേശം വായിക്കാം. ഹായ്, ഞാൻ കാഞ്ഞിലേരിയിൽ നിന്നും രാഗിണി കൃഷ്ണൻ. റേഡിയോ മലബാർ ശ്രോതാക്കളുടെ കൂട്ടായ്മയായ മധുരവാണി ഗ്രൂപ്പിലെ സുനിത ചേച്ചിയുടെ കൊച്ചുമകൻ താരക് മോന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞൻ കൂടാരം എന്ന പാട്ട് വെച്ചു തരുമോ? സ്നേഹത്തോടെ, രാഗിണി.

0: പ്രിയ ശ്രോതാക്കളെ, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ആശംസാ ഗാനങ്ങൾക്കായി 9037008969 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കുക. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0490209708969.
1: Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. ഇനിയൊരു ശബ്ദ സന്ദേശമാണ്. സന്ദേശമയച്ചിരിക്കുന്നത് കൊതേരിയിൽ നിന്നും നന്ദാത്മജൻ.
2: റേഡിയോ മലബാറിന്റെ നല്ലൊരു ശ്രോതാവും റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളുടെ കൂട്ടായ്മയായ മധുരവാണി കൂട്ടായ്മയിലെ അംഗവുമായ സുനിത അശോക് മരുതായി അവരുടെ കൊച്ചുമകൻ താരകിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിന് ഉള്ളം നിറയെ സ്നേഹമോടെ എന്റെ ആശംസകൾ നേരുന്നു. ഈ അവസരത്തിൽ സ്വരങ്ങൾ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയ അച്ഛൻ സുന്ദര സൂര്യൻ എന്ന ഗാനം ആ കുഞ്ഞുമോനെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.

സന്ദേശ ഗാനങ്ങളിൽ ഇനി നെല്ലൂനിയിൽ നിന്നും വിജേഷ് അയച്ച സന്ദേശം വായിക്കാം. തുടർക്കഥ എന്ന സിനിമയിലെ ശരറാന്തൽ പൊന്നും പൂവും എന്ന ഗാനം സുനിത അശോകിന്റെ കൊച്ചുമകനായ താരകിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രത്യേക സന്ദേശ ഗാനത്തിലൂടെ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ஸ்டிச்வெல் பாட்டிக் அண்ட் பியூட்டி பார்லர் செகண்ட் ஃப்ளோர் லிங்க்ஸ் மால் மட்டனூர்.
1: கல்யாணம், என்கேஜ்மெண்ட், ஃபங்க்ஷன் ஏதுமாவட்டെ, பார்ட்டி வெയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്ക് അരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: അടുത്ത സന്ദേശം എങ്ങനെയാണ്? ഹായ് പ്രിയ റേഡിയോ മലബാർ, ഞാൻ പ്രേമവല്ലി കാഞ്ഞിലേരി. ഞങ്ങളുടെ കൂട്ടായ്മയായ മധുരവാണി ഗ്രൂപ്പിലെ സുനിതയുടെ കൊച്ചുമകൻ താരകിന്റെ 1st birthday June 27. കുഞ്ഞു വാവയ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. വാവയ്ക്കു വേണ്ടി

എന്ന പാട്ട് വച്ചു തരണേ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വച്ചു തരുന്നതാണ്. അതോടൊപ്പം മധുരവാണി കൂട്ടുകാർക്കും വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു സന്ദേശം കൂടി വന്നിട്ടുണ്ട്, ഞാനത് വായിക്കാം. മരുതായി എന്ന ഗ്രാമത്തിലെ സുനിത അശോക് ദമ്പതിമാരുടെ പ്രിയമകൾ അശ്വതിയെ വർഷങ്ങൾക്ക് മുൻപ് സുമേഷ് എന്ന പയ്യൻ മംഗല്യഹാരമണിയിച്ച് അവളെ തന്റെ ജീവന്റെ ജീവനായി സ്വീകരിച്ചു. അവരുടെ ജീവിതാംബരത്തിൽ ആഹ്ലാദത്തിന്റെ പുതു പുലർ സൗവർണങ്ങളും നിലാവിന്റെ നിശാവർണങ്ങളും മാറി മാറി നൃത്തമാടിയിടുമ്പോൾ കാലം അവർക്ക് സമ്മാനിച്ചു ഒരു നക്ഷത്രമുത്തിനെ. ആ മുത്തിനെ അവർ താരക് എന്ന പേരിട്ട് വിളിച്ചു. ഇന്ന് ഈ താരകത്തിന്റെ ജന്മദിനം. ഈ വേളയിൽ മമഹൃദയ വിഹായസിൽ വിടർന്ന ഒരു മഴവിൽ പൂവ് ആശംസയുടെ താലത്തിൽ ഇതാ ഞാൻ അവനെ സമ്മാനിക്കുന്നു. അവന്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ മണിമുത്തുകൾ ജഗദീശ്വര പാദത്തിലും സമർപ്പിക്കുന്നു. ഈ സുന്ദര സുദിനത്തിൽ താരകമോനെ കേൾക്കാൻ ആനന്ദക്കുട്ടൻ എന്ന് പിറന്നാളി എന്ന് തുടങ്ങുന്ന ജാനകിയമ്മ പാടിയ അപ്പൂപ്പൻ എന്ന ചിത്രത്തിലെ ഭാസ്കരൻ മാസ്റ്റർ ബാബുരാജ് കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനം റേഡിയോ മലബാറിൽ കൂടി പ്രതീക്ഷിക്കുന്നു. ഇത്രയും സുദീർഘമായ ഒരു സന്ദേശം അയച്ചിരിക്കുന്നത് രാഗ പൂവത്തൂർ.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ശ്രോതാക്കളുടെ കൂട്ടായ്മയായ മധുരവാണിയിലെ അംഗമായ മരുതായിയിലെ സുനിത ചേച്ചിയുടെ കൊച്ചുമകൻ താരകിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0490209708896.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നിഴൽ. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് സുധാംശു. സംഗീതം പ്രസാദ്.

കെ ജെ യേശുദാസും സുജാതാ മോഹനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പോക്കിരി രാജ. കൈതപ്രത്തിന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റിന്റെ സംഗീതം.

കഥ തുടരുന്നു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും കെ എസ് ചിത്രയും ചേർന്ന്. ശരത് വയലാറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഇളയരാജ.

ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഒരു നാൾ വരും. മുരുകൻ കാട്ടാക്കടിയുടെ വരികൾക്ക് എം ജി ശ്രീകുമാറാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

ഇനി കേൾക്കാം. നൌഷാദ് മഞ്ചേരി ഗാനരചന നിർവഹിച്ച് വി കെ വിജയൻ സംഗീതം പകർന്ന് വിൽ സ്വരാജ്, സോണിയ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഞാൻ സഞ്ചാരി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
3: എല്ലാവർക്കും നമസ്കാരം.
4: നമസ്കാരം.
3: സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെയും ശാക്തീകരണത്തിന്റെയും പുരാതന കാലം മുതലുള്ള കാൽപ്പനിക സ്വഭാവമുള്ള ഒരു പ്രക്രിയയായി സ്വയംവരത്തെ കണക്കാക്കാം. സ്വയംവരം എന്ന പദം കൊണ്ടാരംഭിക്കുന്ന ചുരുക്കം ചില പ്രണയഗാനങ്ങളെങ്കിലും മലയാള ചലച്ചിത്രങ്ങളിലുണ്ട്. അത്തരം ചില ഗാനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് യാമിനി എന്ന 1973 എം എസ് ജോസഫും ജോയും ചേർന്ന് നിർമ്മിച്ച, എം കൃഷ്ണൻ നായരാണ് സംവിധായകൻ. കഥാ തിരക്കഥ സംഭാഷണം തയ്യാറാക്കിയ കാനം ഇ ജെ തന്നെയാണ് ഗാനരചയിതാവും. ഗോപാലകൃഷ്ണൻ എന്ന മധുവിൽ നിന്നും ഇന്ദിര എന്ന ജയവാരതിയെ അകറ്റുന്നത് ഇന്ദിരയുടെ അച്ഛനായ മാധവൻ നായർ എന്ന കൊട്ടാരക്കര തന്നെയാണ്. നാട്ടിലെ ധനാഢ്യനായ ഗോവിന്ദക്കുറുപ്പ് എന്ന പി കെ എബ്രഹാമിനെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കുന്ന മാധവൻ നായർ ദുരന്തങ്ങളുടെ ഒരു നീണ്ട പരമ്പരയ്ക്ക് തിരികൊളുത്തുകയാണ് ചെയ്തത്. ഗോപാലകൃഷ്ണനും ഇന്ദിരയും ചേർന്നുള്ള പ്രേമരംഗത്തിന് മാറ്റുകൂട്ടുന്ന ആ യേശുദാസ് ഗാനത്തിന് ഈണം നൽകിയത് എം കെ അർജുനനാണ്.
4: സ്വയം

ഐ വി ശശി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഉത്സവം. ആലപ്പി അഷ്റഫ് ആണ് 1975 രാമചന്ദ്രൻ നിർമ്മിച്ച ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത്. കെ പി ഉമ്മർ, വിൻസെന്റ്, രാഘവൻ, സോമൻ, സുകുമാരൻ, ശങ്കരാടി, ശ്രീവിദ്യ, റാണിചന്ദ്ര തുടങ്ങിയ വലിയൊരു താരനിരയുള്ള ചിത്രം. ഹോട്ടൽ കച്ചവടം നടത്തുന്ന രാഘവൻ എന്ന ഗോപിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു സുമതി എന്ന ശ്രീവിദ്യ എങ്കിലും അവൾ ആ ഗ്രാമത്തിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വന്ന എഞ്ചിനീയറായ ബാബു എന്ന വിൻസെന്റിൽ അനുരക്തയാകുന്നു. എങ്കിലും കാര്യമറിയാതെ സുമതിയെ സ്വപ്നം കണ്ടിരിക്കുന്ന ഗോപി ആലപിക്കുന്ന യേശുദാസ് ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ രചനയും എ ടി ഉമ്മറിൻ്റെ സംഗീതവും.

0: 2003 പുറത്തിറങ്ങിയ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു ക്രോണിക് ബാച്ചലർ. ഫാസിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ കഥാസംഭാഷണവും സംവിധാനവും നിർവഹിച്ചത് സിദ്ദിഖാണ്. സത്യപ്രതാപൻ എന്ന മമ്മൂട്ടിയും കുരുവിള എന്ന ഇന്നസെൻറ്റും അവിവാഹിതരായി സ്വസ്ഥമായി ജീവിക്കുന്ന അവസരത്തിലാണ് സത്യപ്രതാപൻ്റെ താന്തോന്നിയായ ബന്ധു ശ്രീകുമാർ എന്ന മുകേഷ് അദ്ദേഹത്തോടൊപ്പം താമസിക്കുവാൻ വരുന്നത്. അയാൾ സത്യപ്രതാപൻ്റെ അനുജത്തി സന്ധ്യ എന്ന ഭാവനയിൽ അനുരക്തനാകുന്നു. ഭാമ എന്ന രംഭയാകട്ടെ സത്യപ്രതാപൻ്റെ ബ്രഹ്മചര്യത്തെ ഉലയ്ക്കാനും ശ്രമിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും സ്പഷ്ടമാക്കുന്ന ഒരു ഗാനം പി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടുന്നു. സ്വയംവരം എന്ന വാക്കിലാരംഭിക്കുന്ന ഈ ഗാനം ഖരഹര പ്രിയ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ദീപക് ദേവ്.
1: സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദേശ് ഒരു ഹിന്ദുസ്ഥാനി രാഗം എന്ന ടി പത്മനാഭന്റെ കഥ അവതരിപ്പിക്കുന്നു പ്രിയ.

0: തുമ്പക്കാടുകൾക്ക് മുകളിൽ മഞ്ഞ ശലഭങ്ങൾ നൃത്തം വെക്കുന്നത് നോക്കി അയാൾ വരാന്തയിലിരുന്നു. ഇതുവരെ നനുത്ത ഒരു ചാറൽ മഴയായിരുന്നു. മഴ നിന്നപ്പോൾ ഇളം വെയിലായി. വെയിലിൽ ശലഭങ്ങൾ എങ്ങുനിന്നോ വന്നു. ചെറുപ്പക്കാരി ഏതാനും പുസ്തകങ്ങളും ഒരു ഫയലുമായി ഗേറ്റ് കടന്നു വന്നു. അവർ അതിനു മുമ്പും അവിടെ വന്നിരുന്നു. അയാളുടെ കഥകളെക്കുറിച്ച് അയാളുമായി സംസാരിക്കാനും നോട്ടുകൾ കുറിച്ചെടുക്കാനുമായി. ചെറുപ്പക്കാരി അയാളുടെ കഥകളെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പരിചയപ്പെടലിന് ശേഷം അയാൾ അവരെ വിളിച്ചിരുന്നത് എൻ്റെ കുട്ടി എന്നായിരുന്നു. വന്ന ഉടനെ ചെറുപ്പക്കാരി തെല്ലൊരു പരിഭ്രമത്തോടെ ചോദിച്ചു, എൻ്റെ എഴുത്ത് കിട്ടിയിരുന്നില്ലേ? എല്ലാം വിസ്തരിച്ചെഴുതിയിരുന്നു. എൻ്റെ സംശയങ്ങളും വിശദീകരണങ്ങളുമൊക്കെ. അയാൾ ഒന്നും പറയാതെ എന്തോ ഓർമ്മിച്ചു കൊണ്ടെന്ന പോലെ നിന്നപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറായി. ഇനി ചില ചെറിയ ടച്ചപ്പുകൾ വേണം. അതിനുശേഷം ഗൈഡിനെ. അയാൾ അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ ആലോചിക്കുകയായിരുന്നു. എങ്ങനെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഇവിടെ വരുന്ന മറ്റ് ഗവേഷകരിൽ നിന്ന് ഈ പെൺകുട്ടി വ്യത്യസ്തയായി? എങ്ങനെ എൻ്റെ പരുക്കൻ പെരുമാറ്റം ഇവരെ ഒരിക്കലും മടുപ്പിച്ചില്ല? എങ്ങനെ എൻ്റെ എതിർ ചോദ്യങ്ങളെ ഒരു പുഞ്ചിരിയോടെ എപ്പോഴും അവർക്ക് നേരിടാൻ കഴിഞ്ഞു? എങ്ങനെ മറ്റാരും ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ പുതിയ ഒരു തികച്ചും അവരുടേതു മാത്രമായ ഒരു. പിന്നീട് അയാൾ പറഞ്ഞു, എഴുത്ത് കിട്ടിയിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഈയിടെയായി എനിക്ക് മറവിയുടെ. എന്നാലും സാരമില്ല, പ്രത്യേകിച്ചൊന്നും എനിക്ക് തയ്യാറെടുക്കേണ്ടതായിട്ടില്ലല്ലോ. വീട്ടിലയാൾ തനിച്ചായിരുന്നു, അതുകൊണ്ട് അയാൾ തന്നെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. ചെറുപ്പക്കാരി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ നിവർത്തി ഏതാനും പേജുകൾ മറിച്ചതിന് ശേഷം ചിന്താദീനയായി പറഞ്ഞു, ഒരു കഥയില്ലേ, അച്ഛനും അമ്മയും വളരെ സുന്ദരന്മാരായിരിക്കെ അവരുടെ കറുത്ത ഒരു കുട്ടിയായി ജനിച്ചുപോയി എന്ന കാരണത്താൽ ആർക്കും വേണ്ടാതെ സ്വന്തം കൊച്ചനുജന്റെ സ്നേഹം പോലും ലഭിക്കാതെ വീട്ടിനരികിലെ തടാകത്തിൻ്റെ കരയിൽ മരക്കൂട്ടത്തിൽ ഏകാഗിയായി ചെന്നിരുന്ന് തന്നെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് തന്നെ രക്ഷിക്കാനായി ഏഴു കടലുകളുടെ അപ്പുറത്തു നിന്ന് കുതിരപ്പുറത്ത് കയറി വരുന്ന സുന്ദരനായ രാജകുമാരനെ സ്വപ്നം കണ്ടുകൊണ്ട് അയാൾ പൊടുന്നനെ ചെറുപ്പക്കാരിയെ വിലക്കി. അയാളും അപ്പോൾ ആ കറുത്ത പെൺകുട്ടിയെ ഓർക്കുകയായിരുന്നു. ഒരുൾക്കിടിലത്തിലൂടെ അയാളും കാലത്തിലൂടെ പുറകോട്ട് പോവുകയായിരുന്നു. വർഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഗാധമായ തടാകം, തടാകത്തിൻ്റെ കരയിലെ നിബിഡമായ കാടുകൾ, കാട്ടിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് തടാകത്തിൻ്റെ കരയിലെത്തുന്ന അച്ഛനും അമ്മയ്ക്കും അനുജനും ഒന്നും വേണ്ടാത്ത വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി സ്വന്തം ശരീരത്തിലേക്കു തന്നെ നോക്കി അത്ഭുതപ്പെടുന്ന തടാകത്തിലെ ഇളം ചൂടുവെള്ളത്തിൽ മുക്കാലും മുങ്ങിക്കിടന്ന് ഭാവിയെക്കുറിച്ച് കിനാവ് കാണുന്ന സ്നേഹത്തിനു വേണ്ടി സദാ അയാൾ അടിമുടി വിറച്ചു. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അതൊക്കെ. പിന്നീട് മനസ്സ് ശാന്തമായപ്പോൾ അയാൾ പതുക്കെ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു, കേൾക്കട്ടെ, ആ കഥ നിങ്ങൾക്കിഷ്ടമായോ? ചെറുപ്പക്കാരി അത്ഭുതത്തോടെ പറഞ്ഞു, ഇഷ്ടമായെന്നു? എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കഥയല്ലേ അത്? ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന, താലോലിക്കുന്ന എൻ്റെ സ്വന്തം. പിന്നീട് കുറേ നേരത്തേക്ക് രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. രണ്ടുപേരും ആലോചിക്കുകയായിരുന്നു. ഒടുവിൽ ഒരു നിശ്വാസത്തോടെ ചെറുപ്പക്കാരി പറഞ്ഞു, ആ കഥ എന്നിലുളവാക്കിയ അനുഭൂതികളൊക്കെ ഞാൻ എൻ്റെ തിസീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വർജീനിയ വുൾഫ് ചെയ്തതുപോലെ വാക്കുകൾ കൊണ്ട് അഭൗമമായ സംഗീതത്തിൻ്റെ പാറ്റേണുകൾ സൃഷ്ടിക്കാമെന്ന്. അയാൾ പിന്നീട് പതുക്കെ പതുക്കെ അവരുടെ വാക്കുകളിൽ നിന്ന് അകന്നുപോയി. തിരമാലകളുടെ സാന്ദ്രമായ ശബ്ദവും സൂര്യൻ്റെ നിറഞ്ഞ വെളിച്ചവും മാത്രമുള്ള ഒരു ലോകത്തായിരുന്നു അയാൾ. അയാൾ തനിച്ചായിരുന്നില്ല താനും. അയാളുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. സ്വന്തം ജീവിതത്തെ സന്തോഷത്തോടെ തന്നെ ഒടുവിൽ കടലിൽ അവസാനിപ്പിച്ച അയാൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ കണ്ടു ചെറുപ്പക്കാരി അയാളെ ഉറ്റുനോക്കുകയായിരുന്നു. ചെറുപ്പക്കാരി പിന്നീട് ഖേദത്തോടും നിരാശയോടും കൂടി പറഞ്ഞു, പക്ഷേ എൻ്റെ ഗൈഡ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. ആ കഥയുടെ അർത്ഥം ഞാൻ കണ്ടതുപോലെയൊന്നുമല്ല അത്. അയാൾ പെട്ടെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു, അർത്ഥമോ? കഥയുടെ അർത്ഥമോ? എന്തർത്ഥം? അയാളുടെ ഭാവത്തിൽ പൊടുന്നനെയുണ്ടായ മാറ്റം ചെറുപ്പക്കാരിയെ ഭയപ്പെടുത്തി. ഏറെ നേരം ഒന്നും പറയാതെ ഇരുന്ന ശേഷം അയാൾ ചോദിച്ചു, സംഗീതത്തിൽ താല്പര്യമുണ്ടോ? അങ്ങനെയൊരു ചോദ്യം അയാളിൽ നിന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ മടിച്ചുകൊണ്ട് പറഞ്ഞു, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാൽ കേൾക്കുന്നത് ഇഷ്ടമാണ് വളരെ. അയാൾ തന്നോടെന്ന പോലെ പറഞ്ഞു, ഞാനും പഠിച്ചിട്ടൊന്നുമില്ല. കുറേ നേരം എന്തോ ഓർത്തിരുന്ന ശേഷം അയാൾ ഒരു രാഗം മൂളാൻ തുടങ്ങി. അയാൾക്കിഷ്ടപ്പെട്ട ഒരു ടുംബിയുടെ വരികൾ മനസ്സിൽ സന്തോഷത്തോടെ ചിറകു വിടർത്തുകയായിരുന്നു. വർഷഋതു അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി വരികയായി. പ്രിയപ്പെട്ടവളെ നീ എന്നാരംഭിക്കുന്ന ടുംബിയായിരുന്നു. പക്ഷെ അയാൾ വരികൾ പാടുന്നുണ്ടായിരുന്നില്ല, വെറുതെ മൂളുക മാത്രം ചെയ്തു. പക്ഷെ അത് രാഗത്തിൻ്റെ ശുദ്ധമായ ആലാപനമായിരുന്നു. അയാളുടെ ആത്മാവിൻ്റെ അഗാധതയിൽ നിന്നാരംഭിച്ച് ശബ്ദത്തിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും ആവാഹിച്ചുകൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞൊഴുകിയ അയാൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഉയരങ്ങളിൽ നിന്ന് ശബ്ദം ക്രമേണ താഴോട്ട് വന്ന് ഒരു ഘട്ടത്തിൽ തീർത്തും ഇല്ലാതായി. അയാൾ കണ്ണടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ദേശ് ഒരു ഹിന്ദുസ്ഥാനി രാഗം. പിന്നീട് കണ്ണു തുറന്നപ്പോൾ അയാൾ കണ്ടു, ചെറുപ്പക്കാരി കരയുകയായിരുന്നു. അയാൾ ചോദിച്ചു, എൻ്റെ ആലാപനം ഇഷ്ടമായില്ലേ? ചെറുപ്പക്കാരിക്കും ആദ്യം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് കണ്ണു തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇഷ്ടമായില്ലെന്നോ? അയാൾ ചിരിക്കാൻ തുടങ്ങി. എന്നാൽ എൻ്റെ കുട്ടി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരൂ. ആദ്യം ആ ചോദ്യത്തിൻ്റെ പൊരുൾ ചെറുപ്പക്കാരിക്ക് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായപ്പോൾ അവരും ഉള്ളുകുളിർക്കെ ചിരിച്ചു. കുറേ കഴിഞ്ഞ് ചെറുപ്പക്കാരി അയാളോട് വിട പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നിരുന്ന ഫയൽ ബഹുമാനപൂർവം അയാളുടെ നേരെ നീട്ടി, ഇത് സൗകര്യം പോലെ നോക്കി, എന്നിട്ട് വേണം എനിക്ക് ഫൈനലായി. അയാളപ്പോൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ എഴുതിയിട്ടുള്ളത്, അതും മതി. ഞാനത് വായിച്ച് അതിലെന്തെങ്കിലും ഇല്ല ഇല്ല, എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. ചെറുപ്പക്കാരി പിന്നീട് നിർബന്ധിച്ചില്ല. അവർ അവിടെ നിന്ന് പോയതിനു ശേഷവും വർഷ ഋതു അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ഇതാ വന്നിരിക്കുന്നു. പ്രിയേ നീ എന്നാരംഭിക്കുന്ന ടുംരി അയാൾ വളരെ നേരം മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു.
1: ഇപ്പോൾ കേട്ടത് ദേശ് ഒരു ഹിന്ദുസ്ഥാനി രാഗം എന്ന ടി പത്മനാഭന്റെ കഥ. അവതരിപ്പിച്ചത് പ്രിയ വി വി.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
3: താൻസൻ.

പാടാൻ വന്നു ഞാൻ, പക്ഷേ വേണ്ട വേണ്ടെന്നോ സർവം സഹേ നീ സഗദ്ഗദം ചൊല്ലൂ. വർഷത്തെ വസന്തത്തെ ഉൽക്കടനിദാഹാഗ്നി പുഷ്പത്തെ എന്നിൽ നിന്നു ഞാൻ വിളിച്ചുണർത്തവേ, മന്നവർ മനുഷ്യരും മന്ത്രിച്ചു.

ശ്രുതി കേൾക്കെ ഒന്നൊന്നായി അവരുണർന്നങ്ങനെ നൃത്തം ചെയ്യൂ. നീലനീലമാം പത്തി വിടർത്തി ദ്രുതതാളലീനയായി നൃത്തം ചെയ്യും വർഷത്തിൻ കരിനാഗം. സബളാഭമാം മെയ്യിലാകവേ പൂമ്പുള്ളി.

ദൂതിയായിടും ശൈത്യം ശരത് ശിശിര ഹേമന്തങ്ങൾ അവൾ തൻ ഫണത്രയം നാദത്തിൻ മായാജാലപിൻശികയാൽ.

ഞ്ഞേറി നെഞ്ചില മാണിക്യ പൊൻകനി കൊത്തുവാനെത്തും മൃതി തൻ പ്രിയദൂതിയായിടും ശൈത്യം ശരത് ശിശിര ഹേമന്തങ്ങൾ അവൾ തൻ പണത്രയം.

മന്നവർ മനുഷ്യരും നന്ദിച്ചു താൻസൻ താങ്കൾക്ക് ഇന്ദ്രജാലമോ മന്ത്രവാദമോ രാഗാലാപം മന്നവർ മനുഷ്യരും നന്ദിച്ചു താൻസൻ താങ്കൾക്ക് ഇന്ദ്രജാലമോ മന്ത്രവാദമോ

പക്ഷി ഇന്ദ്രശാപത്തിൻ വർണ്ണസരസിൽ സ്നാനം ചെയ്യുവോർ അന്തരീക്ഷത്തിൻ അന്തരശ്രുക്കൾ കാൺമീലല്ലോ. ഇന്ദ്രശാപത്തിൻ വർണ്ണസരസിൽ സ്നാനം ചെയ്യുവോർ അന്തരീക്ഷത്തിൻ അന്തരശ്രുക്കൾ കാൺമീലല്ലോ. ഇരുളിലൊരു തുള്ളി

സ്ഥിതൻ മൃദംബു സംബദ്ധമായി മുളപൊട്ടും മണിവിത്തുപോൽ കണ്ടേൻ. ഊതി ഊതിയ ക്രിസാനുവിൽ നിന്നൊരായിരം ജ്വാലകൾ ശതതലമാ

ஆத்மாவின் தீப்தி இளஞ்சி போய் வெண்குளிர் சிலபாகி தடங்கள்.

ചേറിലല്ലോ ചന്ദാരിവിടെ വെൺചന്ദ്രികാചാരുതയോലും മാർബിൾ തൊട്ടിയിലല്ലോ പൂത്തു. ചേറിലല്ലോ ചന്ദാരിവിടെ വെൺചന്ദ്രികാചാരുതയോലും

പ്രേമസ്മൃതിഗന്ധത്തെ പാടിയൊരു നാളുറക്കിയ വാത്സല്യക്കുളിരിനെ ആമുകളോദ്യാനം വിട്ടാമായ നഗരം വിട്ട് ആരെ എന്തിനെ തേടി

പുളകോദ്ഗമം തൂമിന്നലായി വത്സലഭാവസ്പന്ദം ഹാ വർഷബിന്ദുക്കളായി തൊട്ടമാത്രതൻ പുളകോദ്ഗമം തൂമിന്നലായി വത്സലഭാവസ്പന്ദം ഹാ വർഷബിന്ദുക്കളായി നൂറു ചാലുകളാർന്നൊരു കുളിർപ്രവാഹമായി ഹാരിയം നവജീവനാനന്ദലഹരിയായി ഗംഗയിൽ യമുനയിൽ വളർവീശുകളുടെ സംഗീതമായി നഗ്നസൈകത തലങ്ങളിൽ കറുകനാളങ്ങളായി മുകുളങ്ങളായി സർഗപുളകപ്പൊടിപ്പോലും

ശരസുരസിദ്ധ സുഹൃദ്ദായകരൊത്തു വിളാറിൻ തടത്തിലെ കൽപ്പദാരുവിൻ ചോട്ടിൽ മേഘരാഗം ഞാനിന്നും പാടാറുണ്ടെന്നാൽ മഴമേഘമില്ല അതിൻ മധുരാർദ്രതയില്ല വിണ്ണിൽ.

പക്ഷേ വേണ്ട വേണ്ടെന്നോ തർവം സഹേ നീ സഗദ്ഗതം ചൊൽവൂ പ്രേമരൂപിണി എന്തീ വിരക്തി കറവറ്റ കാമധേനുവോ മേലേ മേയുമക്കരിമേഘം

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിച്ച ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 ചാരുകസേരയിൽ തെക്കൻ പാട്ടിനെക്കുറിച്ച് കേൾക്കാം 3. രാത്രി 10 മധുരഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ബൃംഗഗീതി എന്ന കവിത കേൾക്കാം. ആലാപനം അമീഷ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം.

പത്തിന് പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ അഷിതയുടെ ഒരു സ്ത്രീയും പറയാത്തത് എന്ന കഥ കേൾക്കാം. അവതരണം ലതാ പ്രദീപ് എളമ്പാറ. തുടർന്ന് ചിരിയും ചിന്തയും. 8 റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇണങ്ങൾ. ഇതിൽ ചാവശ്ശേരിയിലെ ശിവസൂര്യൻ പങ്കെടുക്കുന്നു. 9 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം. ഇതിൽ അഥർവം എന്ന ചിത്രത്തിൻ്റെ ശബ്ദാഖ്യാനം കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാത്തിൻ്റെ മലയാള പരിഭാഷ കേൾക്കാം ആകാശവാണി റിലേ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാടക നേരത്തിൽ നാടകം ഭാനുമതി 2 നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി. 10:00 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM

0: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ ആധികാരിക പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ വിക്ടോറിയ നഗരെ സംപ്രാപ്തഃ. തമിഴ്നാടുരാജ്യ വായ്കോ ഇത്യസ്യ നേതൃത്വേ എംഡിഎംകെ ദലേന ഡിഎംകെ ദലേന സഹ സ്വീയ നവവർഷീയം ഗഠബന്ധനം സമാപ്തം. പ്രസിദ്ധ തമിഴ് ചലച്ചിത്ര അഭിനേതാ നിദേശകശ്ച കെ ഭാഗ്യരാജ അദ്യ ചെന്നൈയാം പഞ്ചത്വേ വിലീന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ ആകാശവാണ്യാഃ മൻ കി ബാത് ഇതി ജനപ്രിയ മാസിക കാര്യക്രമേ ദേശ വിദേശസ്യ ജനൈഃ സഹ സ്വീയം മനോഗതം വിനിമയീകരിഷ്യതി. അമേരിക്ക ദേശസ്യ വിദേശമന്ത്രി മാർക്കോ റുബിയോ അവദത് യത് ട്രംപ് പ്രശാസനം ഭാരതം സംയുക്ത രാജ്യ അമേരിക്കയാഃ അത്യന്തം നികടതമേഷു രണനീതിക സഹയോഗീഷു അന്യതമം മന്യതേ. അപി ച ക്രീഡാ വാർത്താസു ഫിഫ വിശ്വകപ്പ് സ്പർധാ മാലികായാം മിശ്രദേശ ഇറാൻ ദേശേന സഹ അന്തിമേ ജീ സമൂഹസ്യ ദ്വന്ദ്വേ ഏകം ഏകം ഇത്യങ്കാന്തരാലേന സമതാവാപ്യ പ്രഥമതയാ ഫിഫ വിശ്വകപ്പ് സ്പർധായാഃ നോക്കൌട്ട് ഇത്യേതസ്മിൻ ചരണേ പ്രവിഷ്ടഃ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ രാജധാന്യാം വിക്ടോറിയ നഗരെ സംപ്രാപ്തഃ. സാമാജിക അന്തർജാലീയ പ്രേഷിതെ സന്ദേശേ ശ്രീമോദിന വിമാനപത്തനെ സെഷൽസ് ദേശസ്യ രാഷ്ട്രപതിന ഡോക്ടർ പാട്രിക് ഹോർമനി ഇത്യനേന കൃത് ഭവ്യ സ്വാഗതസ്യ ഭൂരി ഭൂരി പ്രശംസ വിഹിത. പ്രധാനമന്ത്രിണ പ്രതിപാദിതം യത് സെഷൽസ് ദേശ ഹിന്ദ് മഹാസാഗരെ ഭാരതസ്യ ഏക സാമുദ്രിക സഹയോഗീ ദൃഢ മിത്രദേശശ്ച വർത്തതേ. മോദി അവോചത് യത് സഹ അസ്യാഃ യാത്രായാഃ മാധ്യമേന ഉഭയോർദേശയോഃ ദീർഘകാലീന സംബന്ധാൻ സുദൃഢീകർത്തും നാഗരിക കല്യാണായ സഹയോഗം വർദ്ധയിതും സംവാദം പ്രതി ആശാൻവിതോ വിദ്യതേ. അനേന സഹൈവ തേന വിമാനപത്തനെ ഭാരതീയ പ്രവാസീ ജനസമൂഹായ അപി ഹാർദികം സ്വാഗതാർത്ഥം ധന്യതാ വചാൻസി ജ്ഞാപിതാനി. ഗദിതം ച യത് ഭാരതീയ പ്രവാസിഭിഃ യഥാ സ്വസംസ്കൃതിഃ സംരക്ഷിതാ സാ ശ്ലാഘനീയാ വർത്തതേ. അവധേയാസ്പദം വർത്തതേ യത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെഷൽസ് ദേശസ്യ ഐതിഹാസിക പഞ്ചാശത്തമസ്യ സ്വതന്ത്രതാദിവസ സമാരോഹസ്യ മുഖ്യ അതിഥിഃ ഭവിഷ്യതി. തമിഴ്നാടുരാജ്യ വായ്കോ ഇത്യസ്യ നേതൃത്വേ എംഡിഎംകെ ദലം ഡിഎംകെ ഇത്യനേന സഹ നവവർഷീയം ഗഠബന്ധനം സമാപിതവാൻ. ദലസ്യ സചിവ വായ്കോ വര്യഃ അദ്യ ചെന്നൈ നഗരെ സാമാന്യ പരിഷദഃ സഭായാഃ നേതൃത്വം കൃതവാൻ. അപി ച സഭായാം ഗഠബന്ധനാത് ബഹിർഗന്തും സാമാന്യഃ പ്രസ്താവഃ സ്വീകൃതഃ. അവധേയം ച യത് എംഡിഎംകെ ദലം സപ്തദശാധിക ദ്വിസഹസ്രതമേ വർഷേ ഡിഎംകെ ഇത്യസ്യ നേതൃത്വേ ജാതേ ധർമ്മ നിരപേക്ഷ പ്രഗതിശീല സംഘടനെ സമ്മിലിതഃ ആസീത്. പ്രഖ്യാതഃ തമിഴ് ചലച്ചിത്രാഭിനേതാ നിദേശകശ്ച കെ ഭാഗ്യരാജഃ അദ്യ പ്രാതഃകാലേ ചെന്നൈ നഗരെ ദിവംഗതഃ. സഃ ത്രിസപ്തതിഃ വർഷീയഃ ആസീത്. പ്രഖ്യാതഃ ചലച്ചിത്ര നിർമാതാ ഭാഗ്യരാജഃ ചിത്താകർഷക ചിത്രകഥായാഃ വിനോദപൂർണ സംവാദാനാം ച കൃതേ പ്രസിദ്ധഃ ആസീത്, യേന സഹ തമിഴ് ചലച്ചിത്ര ജഗതി അദ്വിതീയം സ്ഥാനം അവാപ്നോത്. തേന പഞ്ചവിംശതിതോപ്യധികാനി ചലച്ചിത്രാണി നിർദ്ദേശിതാനി. പ്രായഃ പഞ്ചസപ്തതി ചലച്ചിത്രേഷു അഭിനയം ചാകരോത്. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ വര്യഃ സുപ്രസിദ്ധസ്യ ചലച്ചിത്ര നിർമാതുഃ അഭിനേതുഃ ചലച്ചിത്ര കഥാലേഖകസ്യ ച തിരു കെ ഭാഗ്യരാജസ്യ നിധനേ ശോകം പ്രകടിതവാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ പ്രാതഃ ഏകാദശവാദനെ ആകാശവാണ്യാഃ മൻ കീ ബാത് ഇതി കാര്യക്രമേ ദേശസ്യ വിദേശസ്യ ജനൈഃ സഹ സ്വീയ മനോഗതം വിനിമയീകരിഷ്യതി. മാസിക ആകാശവാണി കാര്യക്രമസ്യ അയം പഞ്ചത്രിംശദധികൈകശതതമോ സംസ്കരണോ ഭവിത. കാര്യക്രമസ്യാസ്യ പ്രസാരണം കൃത്സ്നേഹി ആകാശവാണി ദൂരദർശന ജാലപുടേ എഐആർ ന്യൂസ് ന്യൂസ് ഓൺ എഐആർ ചലദൂരഭാഷ്യ തന്ത്രാംശേ ച യുഗപദ് ഭവിഷ്യതി. അനേന സഹൈവ എഐആർ ന്യൂസ് ഡിഡി ന്യൂസ് പ്രധാനമന്ത്രി കാര്യാലയ പിഎംഒ തഥാ സൂചനാ പ്രസാരണ മന്ത്രാലയസ്യ യൂട്യൂബ് വാഹിനീഷു അപി അസ്യ സാക്ഷാത് പ്രസാരണം ഭവിത. ഹിന്ദി പ്രസാരണസ്യ അനുപദമേവ ആകാശവാണി അസ്യ കാര്യക്രമസ്യ അനുവാദം ക്ഷേത്രീയ ഭാഷാസു അപി പ്രസാരയിഷ്യതി. അമേരിക്കാദേശസ്യ വിദേശമന്ത്രി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വസ്യ ഭൂരിഭൂരി പ്രശംസാം അകരോത്. തേനോദീരിതം യത് ഭാരതേന ഉല്ലേഖനീയഃ ആർത്ഥിക വികാസഃ കൃതഃ. സഹൈവ ദേശോയം സമ്പ്രതി വൈശ്വിക മഞ്ചെ ഇതോപി മഹതീം ഭൂമികാം നിർവഹതി. വൈറ്റ് ഹൌസ് ഇത്യത്ര വാർത്താഹരൈഃ സഹ സംവാദക്രമേ റൂബിയോ സ്പഷ്ടീകൃതവാൻ യത് ട്രംപ് പ്രശാസനം ഭാരതം സംയുക്തരാജ്യ അമേരിക്കയാഃ അത്യന്തം നികടതമേഷു രണനീതിക സഹയോഗിഷു അന്യതമം മന്യതെ. തേന പ്രഖ്യാപിതം യത് പ്രധാനമന്ത്രിണഃ മോദിനഃ കുശല നേതൃത്വേ ഭാരതം ദൃഢം ആർത്ഥിക ലാഭം പ്രാപ്നുവദസ്തി സഹൈവ പ്രഭാവശാലി വൈശ്വിക ശക്തിത്വേന സമുദേതി. റൂബിയോ എതദപി സംസൂചയത് യത് പ്രധാനമന്ത്രിണഃ മോദിനഃ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപസ്യ ച സംബന്ധഃ അതീവ ഘനിഷ്ഠോ വർത്തതേ യഃ കൂട്നീതി ദൃഷ്ട്യാ അതീവ മഹത്വപൂർണഃ അസ്തി. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എഐആർ ചലദൂരഭാഷീയ തന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ ഉദഘോഷയത് യത് ദേശസ്യ സഹകാരി യാന ആഹ്വാൻ മഞ്ചസ്യ ഭാരത് ടാക്സി ഇത്യസ്യ ആഗാമി വർഷദ്വയാഭ്യന്തരേ ദേശസ്യ നഗരേഷു ക്ഷേത്രേഷു ച വിസ്താരഃ കരിഷ്യതേ. ഭാരത് ടാക്സി ഇത്യസ്യ ആധികാരിക ശുഭാരംഭാവധൌ മന്ത്രി അമിത്ഷാഹ സബലം പ്രാവോചത് യത് ഏഷഃ പ്രയാസഃ സഹകാരിതാക്ഷേത്രെ ഏകഃ ക്രാന്തികാരി പദക്ഷേപോ വർത്തതേ. തേന പ്രതിപാദിതം യത് ഭാരത് ടാക്സി ഇത്യസ്യ മുഖ്യോദ്ദേശ്യം വർത്തതേ യത് യാനചാലകാഃ സാരഥി ഇതി നാമ്നാ സംബോധിതാഃ ഭവിഷ്യന്തി സഹൈവ സാക്ഷാത് അംശധാരിണഃ ച ഭവിഷ്യന്തി. വിശ്വസ്യ കസ്യാപി അർത്ഥവ്യവസ്ഥായാഃ ശക്തിഃ തസ്യ MSME ക്ഷേത്രസ്യ യോഗദാനേ നിഹിതാസ്തി ഇതി ഉപരാഷ്ട്രപതിഃ സിപി രാധാകൃഷ്ണൻ ന്യഗാദീത്. അദ്യ നവദെഹ്ലിയാം വിശ്വ MSME വിംശതി ഷഡ്വിംശതേ ദിവസാവസരെ ആയോജിതം ഏകം കാര്യക്രമം അഭിസംബോധയൻ തേന പ്രഖ്യാപിതം യത് ഭാരതേ MSME ക്ഷേത്രം പ്രഥമതയാ ഉദ്യമീനാം സാഹസസ്യ ഉദ്യമശീലതായാ ച പ്രതീകം വർത്തതേ. പ്രധാനമന്ത്രി സംഗ്രഹാലയ പുസ്തകാലയേന അദ്യ പൂർവ പ്രധാനമന്ത്രിണഃ പിവി നരസിംഹ റാവസ്യ പഞ്ചാധികൈകശതതമ ജയന്ത്യവസരെ തസ്യ ജീവനം ന്യാസം ച അഭിലക്ഷ്യ ഏക പ്രദർശനീ സമായോജിതാ. അസ്യാഃ പ്രദർശിന്യാഃ ഉദ്ഘാടനം PMML കാര്യകാരി പരിഷദഃ അധ്യക്ഷേണ നൃപേന്ദ്ര മിശ്രേണ വിഹിതം. തദനന്തരം പ്രധാനമന്ത്രി സംഗ്രഹാലയേ ആഗന്തുകാനാം കൃതെ ഇയം മുക്താ കൃതാ. അസ്യാം പ്രദർശിന്യാം പിവി നരസിംഹ റാവസ്യ സാർവജനിക ജീവനസ്യ ഉത്കൃഷ്ടായാഃ യാത്രായാഃ സംസ്മരണാനി ദുർലഭാനി ച ഛായാചിത്രാണി ആധികാരിക പ്രപത്രാണി ഭാഷണാനി അഭിലേഖീയ സാമഗ്രയശ്ച പ്രദർശിതാഃ സന്തി. അമേരിക്കയാഃ കാലിഫോർണിയ രാജ്യസ്യ ഫുലർട്ടൺ നഗരെ പ്രവൃത്തായാം US ഓപ്പൺ ബാഡ്മിന്റൺ പ്രതിയോഗിതായാം ഭാരതസ്യ ദേവിക സിഹാഗഃ രൌനക് ചൌഹാനഃ ച സ്വസ്വവർഗേഷു വിജയമവാപ്യ പ്രാഗുപാന്ത്യ ചക്രേ പ്രവിഷ്ടവന്തൌ. ഫിഫ വിശ്വകപ്പ് സ്പർധായാം മിശ്രദേശ ഇറാൻ ദേശേന സഹ അന്തിമേ ജീ സമൂഹസ്യ ദ്വന്ദ്വേ ഏകമേകം ഇതി അങ്കൈഹി സമതാ വാപ്യ പ്രഥമതയാ ഫിഫ വിശ്വകപ്പ് സ്പർധായാഹ നോക്കൌട്ട് ഇതി ചരണേ പ്രവിഷ്ടഃ. അസ്മിൻ ദ്വന്ദ്വേ ഇറാൻ ദേശസ്യ റാമിൻ റിസൈൻ ക്രീഡായാഹ നായകത്വേന ഉദ്ഘോഷിതഃ. അധുനാ റൗണ്ട് ഓഫ് 32 ചരണേ തസ്യ സമ്മുഖീകരണം ഓസ്ട്രേലിയ ദലേന സഹ ഭവിഷ്യതി ഇതി വാർത്താഹ.
2: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
4: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിൽ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
3: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000+ പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000+ കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഖാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ, കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
7: ആറളം പുക്കുണ്ടിൽ RRT യുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
3: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിനും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്തമാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,05,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റ്

വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ശക്തി ശിവശക്തി.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.

0: സാവിത്രിയെ.
1: ആ ഖദീജ, കൊറേ കാലായല്ലോ കണ്ടിട്ട്.
0: ഞാൻ ഈരോട്ടൊന്നും പോക്കില്ലടോ.
1: എന്നാ?
0: ഒരു പനി വന്നിട്ട് ഞാൻ കൊറേ ദിവസമായി. ഇതെല്ലാം ആ മുറ്റലിങ്ങനെ വൃത്തിയാക്കിട്ട് നല്ല വൃത്തി വന്നിട്ടുണ്ടല്ലോ വീടും പരിസരമല്ലോ. എന്നാ പറ്റിയെ?
1: ഒന്നടിച്ചു വരാൻ വിചാരിച്ചടോ. എടോ, കാണുന്നില്ലേ, ഈ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ കൊറച്ച് കരിമ്പ് നടാന്ന് വിചാരിച്ചു.
0: കരിമ്പാ?
1: ആ, ഇവിടെ അങ്ങനെ ആരടുത്തും കണ്ടിട്ടൊന്നുമില്ല. എന്നൊന്ന് പരീക്ഷിച്ചേക്കാന്ന് വിചാരിച്ച്.
0: അല്ല, അത് നമ്മുടെ അടുത്തല്ല നട്ടാൽ ബാക്കിയാവോ?
1: ബാക്കിയാവോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. എന്തായാലും നട്ടുവെക്കട്ടെ, എന്തായാലും സ്ഥലം ഉണ്ടല്ലോ.
0: ആ, ഞാനും ബേക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നീ ഇത് മൊത്തം കരിമ്പാക്കാനാ ഉദ്ദേശിക്കുന്നത്?
1: കൊറച്ചെന്തായാലും നട്ടു വെക്കട്ടെ.
0: അപ്പൊ ഇതെവിടുന്ന് കിട്ടി നിനക്ക് കരിമ്പിന്റെ?
1: വയനാട്ടിന്ന് കൊടുത്തു കിട്ടാ.
0: ഓ, അതെയാ? അപ്പൊ ഇതിന്റെ ഇതെല്ലാം അറിയാം എനിക്ക്. ഇതെങ്ങനെ നടണ്ടേ ഇതിന്റെ ഇതല്ലോ?
1: ഇതിപ്പ എന്താ കപ്പ നടന്ന പോലെ അങ്ങ് നട്ടാ മതി. നോക്കാം, നമുക്ക് എന്തെങ്കിലും ആവുപ്പോ.
0: ആ, എന്നാ നിന്റെ ആവട്ടെ, എന്നിട്ട് ഞാനൊന്നും പരീക്ഷിക്കാൻ തോന്നല്ലേ. ഇന്ത്യ ആദ്യം വളരട്ടെ. അല്ല, ഇതെന്തെല്ലാം നീ ചേർത്ത് ഇട്ടുകൊടുക്കുന്നു?
1: എങ്ങനെയാ നടണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും വെറുതെ മഴയാണ്, സുഖമായിട്ട് വെള്ളം കിട്ടും. പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നു വേണ്ടല്ലോ, നട്ടു നോക്കാം.
0: ആ, അഥവാ ഇതാ നീ അധികം മഴയത്തൊന്നും നടണ്ട, കാരണം അതിന്റെ കുണ്ട ചീഞ്ഞു പോയിട്ടുണ്ടെന്നെയ്യാ.
1: ഇല്ല, ഇവിടെ അങ്ങനെ വെള്ളം കെട്ടിക്കുന്ന സ്ഥലമൊന്നല്ലടോ.
0: അല്ല സാവിത്രി, അങ്ങന്ന് വരുന്ന രാജനും കുമാരനും അല്ലേ?
1: ആ, ഇവർക്ക് വല്ലതും അറിയോ നോക്കാം.
0: അതെ, നീ അവര് കൊറേ പണിക്കെല്ലാം പോയതല്ലേ, കരിമ്പിന്റെ എന്തെങ്കിലും അറിയണ്ടേ? നീ ഒന്ന് ചോദിച്ചു നോക്കട്ടാ.
2: മോനെ, ഞാൻ ബജാറിൽ പോയിട്ട് നോക്കുമ്പോ നീ ഇതെന്നാ നിന്റെ കൈമില്? കൊറച്ച് സാധനം എന്തെങ്കിലും വേണ്ടിരുന്നു, ഈ മഴക്കാലല്ലേ.
3: അല്ല, മത്സ്യത്തിന് ഭയങ്കര മണല്ലോ.
2: സ്പ്രേ അടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? നല്ല കഥാ.
0: ഹലോ കുമാരാ, എന്താ കിട്ടിയ മീന്? എന്താ കിട്ടിയേ? ഒരു
2: സാധാരണ പോലെ വലിയ മാറ്റമൊന്നും ഇല്ല.
3: ഖദീജയോട് പറഞ്ഞ പറയണോള് കോയന്റെ സൈക്കിൾ നിർത്തിട്ടില്ലേനാ?
0: എല്ലടോ, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഓന്റെ എല്ലാം ബിസിനസ് എല്ലാം കുറഞ്ഞിന്. പണ്ടത്തെ പോലെ മീനിന് ഭയങ്കര വില, ഓനും മങ്ങാൻ പറ്റുന്നില്ല. മത്തിയിൽ കിട്ടിനി? കുഞ്ഞുമത്തിയാ?
3: അല്ല, സാവിത്രി എന്നാ വേണ്ടിയെടുക്കുന്നത്?
1: കരിമ്പ് നടാന്ന് വെച്ചിട്ടേ.
3: കരിമ്പ?
0: ആ, ഇവള് കരിമ്പ് കാണുന്നുണ്ട് അതിന്റെ ഇവളെ വീട്ടിന്റെ. ഇതാ കാണുന്നില്ല, പുറകു വശം വൃത്തിയാക്കിട്ട്.
2: അയ്യോ, ഈ മഴയത്ത അയ്യോ, ഇപ്പൊ നട്ടാ വൃത്തിയാന്നറിയാ? എല്ലാം പോയി പോവും.
1: അധികം വെള്ളമൊന്നും കെട്ടി കിടക്കുന്ന സ്ഥലമൊന്നുമില്ല.
2: ഇതിന് പണിയുണ്ട് കുളത്തിൽ നട്ടോ, വെള്ളത്തിന്റെ പ്രശ്നമില്ലല്ലോ.
1: മക്കാറാക്കണ്ട് കാര്യം പറയും.
3: അല്ല, ഇത് ഈ സമയത്തല്ല ഇത് നടുക. കുമാരൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഡിസംബർ, ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയമാണ് ഇതിന് ഏറ്റവും നല്ലത്.
1: ഈ സ്ഥലത്ത് ഇഞ്ചിയോ എന്തേ നടാ?
0: അപ്പൊ നീ കൊണ്ടുവന്ന

0: ഈ കരിമ്പ് നീ കൊണ്ടുവന്നിട്ടില്ലേ വയനാട്ടിൽ നിന്ന്?
1: അത് തൽക്കാലം ജ്യൂസ് അടിച്ചോ പറഞ്ഞപോലെ.
2: പിന്നെ ഇത്രയും ജ്യൂസ് അടിക്കാനാ?
1: അത് കുറച്ച് മാറ്റി വെച്ച കുറച്ച് വെക്കും കൊടുത്തേക്കറാജക്ക് കുമാരനും കൊടുത്തേ കുറച്ച്.
3: ഇത് നമ്മുടെ നാട്ടുകാരെ ഒരു കുഴപ്പം, ഇത് നമുക്ക് സമയമുള്ളവരെ എന്തെങ്കിലും നടു. അതല്ല, ഇതെല്ലാം നടുന്നതിന് ഒരു കാലവും സമയമല്ല ഉണ്ട്, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ.
1: പക്ഷേ സാവിത്രി പണിട്ടും കാര്യമില്ല മോരാ, ഇപ്പൊ മഴയത്തല്ലേ വെയില്, വെയിലത്തല്ലേ മഴ,
0: അത് പറഞ്ഞ ശരിയാ. അവിടെ ഇതിങ്ങനെ മാറി മാറി വരുമല്ലേ, ഇന്ന് ഒരു ദിവസം മഴ പെയ്യൂ, ഒരു ദിവസം വെയിലായിരിക്കും, എന്നാ ചെയ്യാ?
2: പണ്ടൊക്കെ കാലാവസ്ഥ നോക്കിട്ട് നമുക്ക് മാസം പറയാൻ പറ്റുമോ? ഇതിപ്പോ പറ്റുമോ? അങ്ങനെ
0: ഇല്ല.
1: ഇത് സംഭവം പറയല്ല, ഇനി അതായത് നീ കൊണ്ടന്നല്ലേ, നട്ട് നോക്ക്, ബാക്കിയായിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലോ അല്ലേ. ഇപ്പൊ മഴയെല്ലാം കുറച്ച് കുറവല്ലേ?
2: അല്ല, ഈനൊന്നും ഞാൻ ചെലവാക്കുന്നൊന്നുമില്ല. ആ അവിടുന്ന്
1: എന്നാ പിന്നെ നീ നടണ്ട.
3: അല്ല, ഒരു കാര്യം ചെയ്തോ, നല്ല തടം എടുത്ത് വലിയ വരമ്പ് പോലെ ആക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ നട്ടോ, എന്നിട്ട്
1: വെള്ളം കയറില്ല.
2: ഞാനും അതന്നെ ഉദ്ദേശിച്ച, കപ്പയ്ക്ക്
3: അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നാക്കണ്ട. ഒരു വരമ്പ് പോലെ നീളത്തിലെടുക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ നടുക. അല്ലാതെ ഇങ്ങനെ ഓരോരോ കുതിര പോലെ ആക്കിട്ട് നടാൻ നിക്കണ്ട.
1: ഈ എടവപ്പാതിന്റെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളെ പറമ്പത്തല്ലാണെങ്കിലും നട എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പണ്ടുള്ള ആൾക്കാർ.
3: പക്ഷേ ഇതിന്റെ വേറെ പ്രശ്നമുണ്ടപ്പോ, ഈ ഒറ്റപ്പെട്ട സ്ഥലത്തല്ലിങ്ങനെ നടുമ്പോ, ഇപ്പൊ എല്ലാം നമ്മുടെ നാട്ടില് ഒരുവിധം പ്രശ്നം തേച്ചെന്ന് വെച്ചാൽ എന്തു നട്ടാലും തണ്ടു തരപ്പനും അങ്ങനത്തെ കുറെ കീടങ്ങൾ വന്നിട്ട് ഇതെല്ലാം നശിപ്പിക്കുകയും
0: ചെയ്യും. നടാൻ
1: പറ്റുന്നുണ്ടോ? ചോന്ന കളർ വരും, അത് വന്നാ പോയി.
3: ആ അതെ, അതും പ്രശ്നം. ഇനി ഒരുവിധം ഈ കൂട്ടത്തിൽ നിന്ന് ഒന്നും രണ്ടെണ്ണം നന്നായി നീകരിക്ക്. ഞാനെ പോലത്തെ വന്നിട്ട് എടോ എന്തുണ്ടെന്ന് മറ്റേ ഇത് മുറിച്ചിട്ടു
1: പോകും.
3: അല്ല, സത്യല്ലേ?
0: അല്ല, ഇപ്പൊ നീ കണ്ടിട്ടില്ലോ വഴിയെ തേച്ചി കരിമ്പ് ജ്യൂസ് അല്ലേ? ഇപ്പൊ അങ്ങനത്തില്ലേ? അത് കണ്ടിട്ടാ?
2: അല്ലപ്പാ, മോന്റെ ഓളെ അവിടെ ഉണ്ടല്ലോ, ഓള് വയനാട്ടിലല്ലേ. അപ്പോ അവര് വിളവെടുത്ത സമയത്ത് ഓരോ മൂത്ത തണ്ടിങ് കൊടുത്തു വിട്ടതാ. അതാ ഞാൻ പറഞ്ഞേ, ഇതിന് പ്രത്യേകിച്ച് ഞാൻ ചെലവൊന്നും ചെയ്തിട്ടില്ല.
1: വേണ്ട, നീ ഇങ്ങനെ വെറുതെ ഇതാക്കിട്ടൊന്നും കാര്യമില്ല. നല്ലവണ്ണം മൂന്നാല് തവണ മണ്ണ് ഇളക്കി മറിച്ചിട്ട് വേണം പിന്നെ ഇത് മണ്ണിനൊരു
3: നല്ലോണം മണ്ണ് പാകപ്പെടണം.
1: പിന്നെ ഇത്
2: അതെന്താ,
3: ഒരു ദിവസം ഇങ്ങനെ കൊത്തിയിട്ടോണ്ടെന്ന് ആയില്ല. നമ്മള് നാട്ടിൽ നടാനെല്ലാം കണ്ടം പരുവപ്പെടുത്തുന്നില്ലേ,
0: അതുപോലെ
3: അങ്ങനെ നല്ല നല്ല പൊടിയാക്കി എടുക്കണം ഈ സാധനം.
1: ഇത് കണ്ട കുമാര, ഇത് ഏതാണ്ട് പാകത്തിലുള്ള സാധനം തന്നെയാണ്.
3: പക്ഷേ ഇത് നടുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇളക്കിയിടുന്ന നല്ലതായിരിക്കും
1: കേട്ടോ. അല്ല, കരിമ്പിന്റെ കഷ്ണം ഞാൻ പറഞ്ഞു.
3: കരിമ്പിന്റെ
1: കഷ്ണമോ, അത് മൂപ്പുള്ളത് പറ്റൂല, മൂപ്പ് കുറഞ്ഞ സാധനമേ പറ്റുള്ളൂ. അതുണ്ടല്ലോ, അതൊരു 75 സെന്റിമീറ്റർ ദൂരെ ദൂരെ നടാവും കേട്ടോ. അത് പിന്നെ 25 സെന്റിമീറ്ററോളം ആഴം വേണം. ആ എന്നാലേ അത് നല്ല ആഴത്തിലൂടെ
3: നിക്കണ്ടത്.
1: അതെ, പിന്നെ ഇടത്തരം മൂപ്പുള്ള എന്നാണെങ്കിൽ എന്ത് വേണം വെച്ചാൽ 90 സെന്റിമീറ്റർ അകലത്തിലേ നടാൻ പറ്റും. ഈ ഇതിപ്പം ഏതാണ്ട് ഭാഗം തന്നെ, അപ്പൊ 75 തന്നെ നടാം.
3: പിന്നെ ഇതെന്തെല്ലാം വളരെ നട്ടിട്ടപ്പാടൊക്കെ പോവുക, പിന്നെ ഇത് മുറിച്ചെടുക്കാനേ വരൂ.
2: നിങ്ങൾ തന്നെ വന്നിട്ട് വേണം ഇതിന്റെ പണിയൊക്കെ ചെയ്തുതരാം. അപ്പൊ നോക്കി നോക്കി ചെയ്തോളി.
1: ഇത് ഇനെന്താ വേണ്ടതറിയാം? ആദ്യം ജൈവവളം ഇടണം, നല്ല കമ്പോസ്റ്റോ ജൈവവളോ അല്ലെ ചാണകപ്പൊടിയോ എല്ലാം കൂടിയിട്ട്
2: അതൊക്കെ ഇവിടെ
1: തന്നെ. എന്നാലേ ഇതിനൊരു
3: അല്ല, എന്നാ പ്രശ്നം അറിയാം. നിങ്ങള് ഇതിപ്പോ നാട്ടുകാർക്ക് വലിയ ശീലമില്ലാത്ത ഒരു കൃഷിയായത്.
1: വയനാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്,
3: നമ്മള് ഈ പ്രദേശത്തുള്ളവർക്ക് അങ്ങനെ വലിയ ശീലമില്ല. പിന്നെ വീട്ടിന്റെ മുറ്റത്തല്ല സൈഡിലല്ല ഏതെങ്കിലും ഓരോ ചെടിയെല്ലാം നട്ടെങ്കിലായി, അത്രയും വലിയ രീതിയിൽ കൃഷി ചെയ്ത ശീലമില്ലല്ലോ.
1: പക്ഷെ ഇതിന് എന്ത് വേണം അറിയാം? ആദ്യം കുമ്മായ ഇട്ട് കൊടുക്കണം. കുമ്മായ അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇല്ലേ, അതൊരു ഒരു ഹെക്ടറിന് 500 കിലോ പാകത്തിന്. അത് പിന്നെ മണ്ണെല്ലാം നോക്കിയിട്ടല്ലേ ഇടണോ, അങ്ങനെ ഇട്ടിട്ട് ഇളക്കി
2: കൊടുത്തിട്ട്.
3: നമ്മളെ ഈ കൃഷി ചെയ്യുന്നവരെ ഒരു കുഴപ്പം നിറങ്ങള്, നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഇതിന് കുമ്മായ ഇടണോ അല്ലെ പറയുന്ന വളവിടുന്നതെല്ലാം പറഞ്ഞു. അതിപ്പോ പൊതുവായിട്ട് അങ്ങ് പറയുന്നത് കേട്ടിട്ട് ഈ മണ്ണിൽ ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തില്ല. ഇത് പറയുന്ന കേട്ട് ആ കൊണ്ടിട്ട് എത്ര ഇടണമെന്നു അറിയില്ല, എന്തിനിടണമെന്നും അറിയില്ല. ഇതൊരു ചടങ്ങ് പോലെ അങ്ങ് ചെയ്യൂ.
1: ഇത് വേറൊരു കാര്യം കേൾക്കണം, നമ്മളെ ദാമോരേട്ടനല്ലേ, രണ്ടാം കൊല്ലം കരിമ്പ് കെട്ട്, നീ കേക്കണോ? ഈ ഓനെന്താ ചെയ്തത് പറയാം? ഈ തലയല്ല, ഇത് കരിമ്പിൽ നല്ല സെറ്റാക്കി മുറിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു അവനോട് നല്ല ശ്രദ്ധിച്ച് നടണെന്നല്ല, ഇവനെല്ലാം തലയിൽ ചൂത്തി കൊടുത്തു തലയടിയിലേക്ക്. ആഹാന്ന് ഞാനത് പോയി നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, എന്തെന്നാ പറയണ്ടല്ല, ഞാൻ ഒരാഴ്ച അതിന്റെ പിന്നെ പോയിട്ടുള്ളൂ, സാധനം പോയില്ലേ. അപ്പൊ അത് വലിയ കാര്യമാണ്.
0: നടുമ്പോ അതിന്റെ തലയും പാലും അറിഞ്ഞിരിക്കണം.
1: ആ തലയും പാലും എന്തായാലും കൊത്തുമ്പം തന്നെ തല ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ചാൽ അതാണ് ഇവരേക്ക് മനസ്സിലാവും.
0: അത് ശരിയാ, നീ അങ്ങനെ ചെയ്താൽ മതി. ഇവരോട് പറഞ്ഞാൽ മതിയല്ലോ.
2: ഇവര് തന്നെ പണിക്ക് ഏൽപ്പിച്ചിന്, ഇപ്പഴേ ഏൽപ്പിച്ചിനെ, ഇനിയിപ്പോ തിരക്കാന്നൊന്നും.
3: ഇപ്പൊ ഏൽപ്പിച്ച സ്ഥിതിക്ക് കുഴപ്പമൊന്നുമില്ല, ഏതാണ്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശരിയാക്കാം.
1: അതെ,
3: എന്ത് തിരക്കാടോ ഇവിടുത്തെ കഥ അറിയെങ്കിൽ, കൃഷിക്ക് പണിക്കാരെ കിട്ടാനില്ല കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. എന്നാ നാട്ടിലിപ്പോ ആൾക്കാരെല്ലാം പറയും ഒരു പണിയും ഇല്ല. ഇതാന്നിട്ട് അവസ്ഥ, പണിയെടുക്കാൻ ആളില്ല, പണിയില്ലാന്നും പറഞ്ഞ് നടക്കലാന്ന്.
1: ഇത് എന്നിട്ട് രണ്ട് വശങ്ങളിലേക്കാണ് നടുക, ഒരേ വശത്തേക്ക് നടാൻ പാടില്ല.
3: അത് എല്ലാം കൂടി കൂട്ടി
1: ഒന്ന് ചായ്പോലെ. അപ്പൊ രണ്ട് വശത്തേക്കായിട്ട് നട്ടിട്ട് ഇടയിലേക്ക് കൂടി മണ്ണം കിടുക, എന്നിട്ടാന്ന് അത് അവിടെ ഉറപ്പിക്കുക.
3: സംഗതിയല്ല ശരിയെന്നെ, ഒഴിവുണ്ടാവോ
1: ഒന്ന്?
3: അല്ല, ഇത് നടന്ന ദിവസം ഒന്ന് വരെ
1: ഞാൻ പറഞ്ഞുതരാപ്പാ.
0: അതെ, രാജനെയും കൂട്ടിക്കോ എന്നാ, പിന്നെ അതിന്റെ അളവും കാര്യമല്ല
3: അറിയാം. ഒരു നല്ല കരിമ്പ് കൊടുക്കണേ, നല്ല റെഡി
2: ആയിട്ടാകുമ്പോ. എല്ലാവർക്കും തരുന്നുണ്ട്, മൂന്നാക്കും തരുന്നുണ്ട്.
1: നട്ട് കഴിഞ്ഞാല് വേണമെങ്കിൽ എന്നാ പിന്നെ കൗസുവിന്റെ മോൻ പുരുഷനും കൊടുത്തേ.
3: ഓന് പറ്റിയത്
1: അല്ല, ഓനിങ്ങനെ ഇടക്കിടക്ക് വന്ന് നോക്കലുണ്ട് ഇതിലെ കൂടി ഇങ്ങനെ.
0: ആ പച്ചക്കറിയെല്ലാം ഇടക്കിടക്ക് ഒരു നോട്ടമുണ്ട്.
3: അതെ, ഇത് നട്ട ആൾക്ക് അയാൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങൾക്ക് എന്തെങ്കിലും വളം വേണോ, ലേശം വെള്ളം നനക്കണോ, ഒരു സഹായം ആരും ചെയ്യില്ല. ഇത് വിളവെടുക്കുമ്പോ കൊറേ ആൾക്ക് വേണ്ടി വരും.
0: പക്ഷെ സാവിത്രി ഒരു കാര്യം എനിക്ക് തരണം.
2: ഇന്നാളെ കണ്ടത്തില് ഞാൻ മത്തനും വെള്ളരിക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി നോക്കാൻ വഴുകി പോയി. അന്നേരം ഞാൻ പറഞ്ഞു മഴ പെയ്ത ആ സമയത്ത്, നല്ല മഴ പെയ്ത ആ സമയത്തുണ്ടല്ലോ, വീട്ടിൽ തന്നെ ആയി പോയിട്ടില്ലേനോ. അന്നേരം ഒന്നും പോയിട്ടില്ല. പിന്നെ ഒരു ദിവസം പോയി നോക്കുമ്പോണ്ട് മത്തനൊക്കെ അതാ നടന്നു പോന്നാ. ആളെ കണ്ടിട്ടില്ല ഞാൻ. ഇങ്ങനെ നോക്കുമ്പം എന്താ കണ്ടെത്തുന്നുണ്ട് മത്തൻ നടക്കുന്നു.
0: അതില്ലടോ, ഈ പുല്ലരിയാൻ വരുന്നവരെ എപ്പോഴും അസുഖാണ്. ഈ പുല്ലിന്റെ കൂടെ കൊണ്ടുവച്ചിട്ട് വെള്ളരിക്കും. ഞാൻ എനിക്ക്
3: പശു,
0: എനിക്ക് പശുവില്ല. ഞാൻ പക്ഷെ നേരിൽ കണ്ടിന്, ആളെ കണ്ടിന്. പക്ഷെ അതൊന്ന് നിന്റെ കണ്ടെത്തുന്ന ഞാൻ കണ്ടതല്ല, വേറെ കണ്ടെത്തുന്ന ഞാൻ
1: കണ്ടിന്. സാവിത്രിക്ക് പശു ഉണ്ടേ?
0: ഓളങ്ങനെ പോക്കില്ല. ഓളെ
2: ഏൽപ്പിക്കലല്ലേ, പുല്ലരിയാൻ ഏൽപ്പിക്കലല്ലേ.
1: ഇത് നട്ടിട്ട് ഇതെന്നാ വേണ്ട അറിയാം സാവിത്രി, ഇനി അഥവാ നീ നടന്നിട്ട് തന്നെ നട്ടിട്ട് ഒന്നര മാസം ആകുമ്പോ, അതുപോലെ മൂന്ന് മാസം ആകുമ്പോ, ഒന്നര മാസം ആകുമ്പോ 45 ദിവസം ഒന്നര മാസം, പിന്നെ ഒരു 90 ദിവസം ആകുമ്പോ എന്നാ വേണ്ടി വെച്ചാല് ഈ കളയെല്ലാം പറിച്ചു കൊടുക്കണം. നല്ല ഇപ്പൊ ഉള്ള പോലെ തന്നെ നല്ല കളയെല്ലാം എടുത്ത് നല്ല വീണ്ടും വളമിട്ട് പിന്നെ വെള്ളം ഇടക്ക് ഒഴിച്ചു കൊടുക്കണം. വളം ഇട്ടിട്ട് പോയി കഴിഞ്ഞാല് അങ്ങ് പോയി പോലേ കുമാര.
3: വെള്ളം പോണം, ആവശ്യത്തിനുള്ള വെള്ളം പോണം.
1: അതെ,
3: എന്ന് വെച്ചിട്ട് ഒരു മാസത്തേക്കുള്ള വെള്ളം ഒന്നിച്ച് നനച്ചിട്ട്
1: പോകണ്ട. ഈ ചാലില് മാത്രം വെള്ളിച്ചാൽ മതി, ഇതിന്റെ മെരട്ട് കൊണ്ടേ വല്ലാണ്ട് ഒഴിക്കണ്ട. ചാലില് കുറെ ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി.
2: എന്നാൽ കഴിഞ്ഞാലേ ഏകദേശം എപ്പോഴാ ഇതിന്റെ വിളവെടുപ്പ് ആവുക?
1: ഇനി വളമെല്ലാം ചേർക്കണം കേട്ടാ. അതായത് ഈ വെള്ളം നനക്കുമ്പോ മണ്ണെല്ലാം ഇങ്ങനെ അതിലേക്ക് നിറഞ്ഞു നിറഞ്ഞു വരുമല്ലോ.
3: അപ്പൊ അതാണ്
1: അതെ ലെവലായി വരും. ഇനി വേണമെങ്കിൽ വളം ചേർക്കാം, കുറേശ്ശെ ഇംഗ്ലീഷ് വളം ചേർത്ത് കൊടുത്താല് പിന്നെ വെറുതെ ആക്കണ്ട. വെറും വളം രാസവളം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ നല്ലതാ. അതിന് നൈട്രജനും ഫോസ്ഫറസും ചേർത്ത് കൊടുക്കാം. നട്ട് കഴിഞ്ഞ പാട് എന്ത് വേണം വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ എല്ലാം വെള്ളിച്ചു കൊടുക്കണം. ആദ്യം കൂടുതൽ കൂടുതൽ വെള്ളം വേണം.
3: പിന്നെ
1: അല്ല വെള്ളം തന്നെ വെള്ളിച്ചെടുക്കൽ വേണം. വേനലിലാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ എന്തായാലും വെള്ളിക്കണം. ഒരു എല്ലാ ദിവസവും ഒഴിച്ചുണ്ട, അന്നേരം ചീഞ്ഞു പോകും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം വെള്ളിക്കണം.
2: അപ്പൊ ശരിക്കും മഴയത്ത് നട്ടാ നിക്കുക.
0: നീ ഇപ്പൊ നടണ്ടാന്ന് തോന്നുന്നു.
2: ഇതിപ്പോ എന്താക്കൂ?
1: ഇതിപ്പോ മിറ്റത്തിന്റെ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാറിയാ ഇടയ്ക്ക് നോക്കണം ഇത്. എന്നറിയാ ഇനി വല്ലാണ്ട് കീടവും രോഗം വരും, തണ്ടുപരപ്പം മുഴുവരും, വേരുതിനി ഇതത് വലിയ പ്രശ്നമാണ്.
3: അപ്പൊ ഇതിങ്ങനെ കളിച്ചു നോക്കിയേ.
1: അതാന്ന് ഞാൻ പറയാൻ വന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവൻ നട്ടിന്ന് ഓ ഇതാഴ്ച പോയിട്ട് വേര് വരുന്നുണ്ടോ വേര് വരുന്നുണ്ടോ പൊച്ചോ.
3: ഇത് സൂക്കോട് ഇങ്ങനെ
0: വേരുതിനി
1: അതുപോലെ ചതലുണ്ടോ നോക്കുക. ചതലെല്ലാം ഇതിന്റെ അതുപോലെ എലി എലി ഇത് വലിയ വിഷയമുള്ള സാധനമാണ്. ഇനിയെല്ലാം തടയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ജൈവ കീടനാശിനി എല്ലാം പ്രയോഗിക്കുന്നതല്ലാന്ന്. ഖദീജന്റെ വീട്ടിലുണ്ടാവും ചിലപ്പോ കൊണ്ടച്ചത്, കണ്ടത്തിൽ കൊണ്ടക്കുന്ന. നീ കീടനാശിനി എല്ലാം ഇല്ലടോ
0: ഇന്ത്യയിൽ?
3: എന്ന് ഇന്നലെ മയം കൊണ്ടിട്ട് പണിയെടുത്തിട്ട്
1: അതിനാ
0: ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് മഴ കൊള്ളും ഒക്കെ ചുമ.
1: ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചോന്ന കളറുള്ള ചെന്നീര്, അതൊരു വലിയ സൂക്കാട് അതിന് കേട്ടാ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം അതാണ് ചെന്നീരേൽപ്പിച്ചു.
2: ഇതെല്ലാം ആദ്യം അറിഞ്ഞെങ്കിൽ ഞാൻ പറയാൻ കൊടുത്തു വിടണ്ടെന്ന്.
3: അല്ല അതിനിപ്പോ മറ്റേ സ്യൂഡോ മോണസ് അങ്ങനെ പറഞ്ഞ സാധനം ഉണ്ട്, അതിലെന്താ
1: ഇതിന്റെ ഉള്ളിലെ എന്നാ അതാണ് സംഭവം. ഇതിന്റെ ഉള്ളിലെ ചുവന്ന കളറുള്ള ഇത് വന്നു കഴിഞ്ഞാല് അയലൊരു വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടായ ഇതുണ്ടാവും. വല്ലാണ്ടായി കഴിഞ്ഞാല് നല്ലോണം അയല് ആദ്യം ഉണ്ടാവണം, ആ ഘട്ടം വേണം, വല്ലാണ്ട് ഉണ്ടാവും. അതിനെ ഈ പറഞ്ഞ പോലെ സ്യൂഡോമോണസ് പറഞ്ഞില്ലേ, കുമാരൻ പറഞ്ഞില്ലേ, പിന്നെ അല്ലെങ്കിൽ നല്ല ജൈവ കുമിൾനാശിനി എന്തെങ്കിലും ഉണ്ടാവും, അതെന്തെങ്കിലും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബോഡോ കുഴമ്പ് തെച്ചു ആക്കി കൊടുത്താൽ മതി. ബോഡോ കുഴമ്പ് നമ്മള് ഇല്ലേ കൃഷി ആഫീസിൽ പോയിട്ട് നീ ആ പിന്നെ നീ എന്നാ
0: ഉണ്ട്.
1: പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇതിന് കൂടുതൽ രോഗമെല്ലാം വന്നിട്ട് വല്ലാണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗം വന്ന മരടിങ് പിരിച്ചെടുക്കുക, എന്നിട്ട് ഉപ്പടെ കത്തിച്ചളയണം. ആ പിന്നെ വരൂലേ പിന്നെ
2: കത്തിച്ചളയണെന്നൊക്കെ പറഞ്ഞാൽ
1: അതില് ചാടിയ പോലെ ചാടിയ മറ്റുള്ള
3: കളഞ്ഞാല് അവിടെ പറമ്പത്തന്നെ ഇട്ടാല് അതിലുള്ള സാധനം എല്ലാം വീടും
1: അടുത്തേക്ക് വരൂലേ.
3: അതാണ്
1: അതുകൊണ്ടല്ലേ ഇപ്പം പിന്നെ അല്ലേ കുമാരൻ അങ്ങനെയല്ലേ ജലത്തിനെല്ലാം അങ്ങനെ പ്രശ്നം വരുന്നില്ലേ.
3: ഇതെല്ലാം കേൾക്കുമ്പോട്ടല്ല ഞാൻ ഇങ്ങനെ വിചാരിക്ക, 10 rupees കൊടുത്തിട്ട് ഒരു കർഷകം വാങ്ങിയാൽ പോരെ, ഇതിനെ കൃഷി ചെയ്യുന്നു എന്തെല്ലാം കഷ്ടപ്പാടാന്ന് ഒരു കർഷകൻ ഞാൻ അനുഭവിക്കുന്നുണ്ട്.
1: അതന്നെയാണ്, പക്ഷേ ഇതെല്ലാം കൂടി കഴിഞ്ഞ് മാർക്കറ്റിലെത്തും.
3: അതന്നെയാ പറഞ്ഞു, ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം കൃഷി ചെയ്തിട്ട് ആ ഒരു അർഹിക്കുന്ന ഒരു ഒരു
1: വരുമാനം വരുമാനത്തിനല്ലേ ഉണ്ടാക്കുന്നത്. ഇവള് കരിമ്പ് ജ്യൂസ് തിന്നാ കുടിക്കാനുള്ള മോഹം കൊണ്ടല്ല
0: നീല്ലേ, അഥവാ ഇത് ഒരുപാടുണ്ടെങ്കിൽ കരിമ്പ് ജ്യൂസ് ആക്കുന്നവർ കൊടുത്താലും മതി, അതൊരു ബിസിനസ്.
3: ആർക്ക് കൊടുക്കുന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം, ആരോഗ്യത്തോടു കൂടി ഇതിനെ പൂർണ്ണ വളർച്ചയില് വിളവെടുക്കുന്ന പരുവത്തിൽ
0: എത്തിച്ചുണ്ടല്ലോ.
2: ഞാനിതൊരു നേരം പോക്കിയ പോലെ അങ്ങനെ നടാന്ന് ഉദ്ദേശിച്ച ഞാൻ വരുമാനോ.
1: പിന്നെ ഈ കരിമ്പ് പൂത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടാ എടെങ്കിലും
3: കരിമ്പ് പൂവിന് അക്കരെന്നെല്ലാം പറഞ്ഞിട്ട്,
1: അതന്നെ ആ കരിമ്പ് പൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതിന്റെ വളർച്ച നിന്നു പിന്നെ വളരൂല. അതുകൊണ്ട് പിന്നെ അന്നേരാണ് കത്തിയോ എന്തെങ്കിലും ഒരു ലോഹ കഷ്ണം എടുത്തിട്ട് പുറത്തിങ്ങനെ മുട്ടി വെക്കുക, അത് ലോഹത്തിന്റെ ശബ്ദം നല്ലോണം ഉണ്ടെങ്കിൽ അത് മൂപ്പ് ആയി, അതാണ് കണക്ക്. പണ്ടെല്ലാം പാരമ്പര്യ രീതി അങ്ങനെയാണ്. ഇപ്പൊ പിന്നെ എന്തെങ്കിലും വഴിയുണ്ടോ കണ്ടാൽ തന്നെ ഏകദേശം തിരിയും.
3: കാലത്തെല്ലാം പറയും പെണ്ണൊന്ന് പറ്റാല് ഓളെ ജിരിയും കളിയിലും നിന്ന് അതുപോലെ കരിമ്പിന്റെ അവസ്ഥ.
1: അതന്നെ
3: പൂത്ത് കഴിഞ്ഞാൽ
0: പിന്നെ നിന്ന്, അപ്പൊ അതിലെനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ.
1: എന്നിട്ട് എന്നാ വേണ്ട വെച്ചാല് നിലത്തോട് ചേർന്നിട്ട് വെട്ടിയും എടുക്കണം അതിന്റെ പിന്നെ മിരട്ടുന്ന, നമ്മളങ്ങനെയല്ലേ അറിയാം, ഈ നിലത്തോട് ചേർന്നിട്ട് ആ മിരട്ടുന്ന തന്നെ കൊത്തിയും എടുക്കണം. അങ്ങനെയാണ് സാധാരണ പിന്നെ നമ്മളെല്ലാം ചെയ്യല്.
3: നാളെ കുഞ്ഞമ്പോട്ടന്റെ വീട്ടില് കുറച്ച് പണിയുണ്ട്.
2: എന്നാ എപ്പ വരുക?
3: അതിപ്പോ ആർത്ത പണി തീർന്നിട്ടാവും വരാം.
0: അതിപ്പോ ഒരു പറയാൻ പറ്റുള്ളൂ.
2: അല്ലടോ ഇതിങ്ങനെ ചീഞ്ഞോല്ലേ,
0: നീ ആദ്യം ഏൽപ്പിക്കണ്ടേ. ഓന ഇതിപ്പോ ഏൽപ്പിച്ച സാധനം,
1: നീ ഇപ്പൊ ജ്യൂസ് ആക്കാനാ ഇത് ഉദ്ദേശിക്കുന്നത്?
3: ആദ്യം ജ്യൂസ് ആക്കും പിന്നെ നടാൻ മതി.
1: അല്ല ഇത് ജ്യൂസ് ആക്കാനാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇനി പറ്റൂല കുമാര. എന്നറിയാ ഇതിന്റെ തലപ്പില് മൂന്നിലൊന്ന് ഭാഗം അതായത് അവര് അവിടെ തന്നെ വെട്ടിയിട്ടിട്ടുണ്ടാവും. ഇത് അടിക്കഷനല്ലേ ഉള്ളൂ, ഇത് തട്ടി മുറിച്ചെടുത്തിട്ട് 24 hours നമ്മളിന്റെ നീരെടുക്കണം. ആ ജ്യൂസ് വേണം, ജ്യൂസ് വേണം. ഇതിപ്പോ മിഞ്ഞാൻ നാറ്റം കൊത്തിക്കൊണ്ടല്ലേ, അതിനി പറ്റൂല. കാരണം വെച്ചാല് ഈ നീരിലുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ക്രിസ്റ്റൽ ആവാത്ത ഗ്ലൂക്കോസ് ആയി പോവും.
3: എങ്ങനെ
1: 24 hours കഴിഞ്ഞാല് ഇത് ഗ്ലൂക്കോസ് ആയി മാറും, അതായത് നമുക്ക് അതിന്റെ നീര് കിട്ടൂല.
0: അതായത് ഒരു പഞ്ചസാര പോലെ ആയി
2: നടാൻ പറ്റുവാ പിന്നെ
1: നടാ നടന്നില്ല.
2: ആ
1: ഇനി അതുകൊണ്ട് ഇത് നട്ടോ, കിട്ടുന്ന കിട്ടിട്ട് കുമാര
2: ഡിമാൻഡ്
1: അല്ല കുമാരൻ എന്താ ഡിമാൻഡാപ്പാ നിനക്ക്
2: അടുത്ത് പണിയുണ്ട് കഴിഞ്ഞാലേ വരൂ.
1: അല്ല എനിക്കെന്നാന്ന്, എനിക്ക് കരിമ്പ് പിന്നെ വിളവ് കിട്ടിയിട്ടില്ല, ഓന് കൂലി കിട്ടൂലേ, പിന്നെ പോയപ്പോരെ.
3: ഓനെ നിങ്ങളെ പോലെ മറ്റേ കളർ നോക്കിട്ട് ലീവ് ചോദന മാർക്കും കണ്ടിട്ട് പണിക്കുന്നവരല്ല നമ്മള്, കിട്ടിയാ കിട്ടി ഇല്ല ഇല്ല അതാ
1: നമ്മളെ തരൂലേ.
3: അല്ല അതല്ല, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് അങ്ങനെ നിശ്ചയിച്ചു വെച്ച പണിയല്ല, ഇവിടെ കഴിഞ്ഞാ ആടെ കിട്ടി, കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ.
0: കിട്ടിയാ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല.
3: ആ എപ്പാന്ന് വെച്ചാല് കുഞ്ഞുമ്പോണ്ടെ വീട്ടിലെ പണി കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ
1: അങ്ങോട്ട് വരാം. അല്ല പിന്നെ പോയി പോലെ
3: ഇന്ന് വെച്ചിട്ട് ഇപ്പൊ
1: അയ്യോ
3: ഇന്നിപ്പോ കയ്യില്ല, ഇന്ന് ഉച്ചക്ക്
1: ഇവനെ കൊണ്ട് ഇതന്നെയാണ് ആ ബാർബർ ഷോപ്പ്.
0: ഏൽപ്പിക്കാത്തടോ
1: ആ ബാർബർ ഷോപ്പിൽ ഇരുന്നിട്ട് വെറുതെ വർത്താനം പറഞ്ഞിട്ട് രാവിലെ എന്നാലും ഒരിക്കലും പണിക്കൂല.
2: ഇത് അത്ര നേരല്ലേ വേണ്ടു, കൂടി വന്നാൽ ഒരു മണിക്കൂർ വേണ്ടി.
3: അതുകൊണ്ടാണ് വരാത്ത.
2: ഒരു ദിവസത്തെ കൂലി എന്നാ മതിയാ?
3: അതില്ല, അങ്ങനെ എടുക്കാത്ത പണിക്കൊന്നും ഞാൻ കൂലി
0: വാങ്ങാൻ.
1: നീ പോയിട്ട് ആ വേഷം മാറിയിട്ട് ഒന്ന് നട്ടു കൊടുക്കുക. ഏതായാലും കൊണ്ടൊന്നും ഇല്ലേ?
3: ഇന്ന് നല്ല സല്ല, നമുക്ക് നാളെ നോക്കാം.
0: നീ ഇല്ലേ ഒരു കാര്യം പറയാം, പണി കഴിഞ്ഞ് വാട്
3: ഇടവാ.
0: കുഞ്ഞമ്പൂന്റെ ആ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് അത് ഉച്ചവരെ എടുക്കേണ്ട പണിയുള്ളൂ ഞാൻ കണ്ടത്. അത് കഴിഞ്ഞാൽ എനിക്ക് മോദി പണി.
3: ഞാൻ ഉച്ചവരെ എടുക്കണ്ട, രാത്രി വരെ എടുക്കണ്ട, നീ നിശ്ചയിക്കണ്ടേ. എന്നാ പിന്നെ നീ പോയി എടുക്കും, ഞാൻ പോകാം.
1: അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വരാടോ, ഫോൺ വലിയ ഡിമാൻഡ് ഞാൻ വരാം.

0: ഇതോടുകൂടി ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
2: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले सातों स्थान पर भारत टैक्सी पहुंच जाएगी और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर कस्बों के अंदर हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ട് लॉन्च करने जा रहे हैं.
1: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താണേ മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ് വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
4: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്തമാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
5: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
1: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആന്റ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 വർഷത്തെ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതുപ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKക്ക് 2 MLA മാരുണ്ട്. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എഴുത്തുകാരിയും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയും ബുക്കർ സമ്മാന ജേതാവുമായ അരുന്ധതി റോയിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ സ്ത്രീ തരംഗത്തിലൂടെ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം. റോയിയുടെ തുടർന്നുള്ള സാഹിത്യ രചനകളിൽ പ്രധാനമായും രാഷ്ട്രീയാധിഷ്ഠിതമായ നോൺ ഫിക്ഷൻ കൃതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അവയിൽ ഭൂരിഭാഗവും ആഗോള മുതലാളിത്ത കാലഘട്ടത്തിൽ അവരുടെ മാതൃരാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: 2001 പവർ പൊളിറ്റിക്സ്, 2002 അൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ്, 2003 വാർട്ടോക്ക്, 2004 സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലെ പുതുശക്തി, 2009 ഫീൽഡ് നോട്ട്സ് ഓൺ ഡെമോക്രസി, ലിസണിംഗ് ടു ഗ്രാസ് ഷോപ്പേഴ്സ്, 2011 ബ്രോക്കൺ റിപ്പബ്ലിക് 3 Essays, കൂടാതെ 2014 ക്യാപിറ്റലിസം എ ഗോസ്റ്റ് സ്റ്റോറി, 2019 മൈ സെഡീഷ്യസ് ഹാർട്ട്. അവരുടെ 20 വർഷത്തെ നോൺ ഫിക്ഷൻ കൃതികളുടെ ഒരു സമാഹാരമാണ്. 2024 റോയ് സാമ്രാജ്യത്തിന്റെ ഘടനകളെ പര്യവേഷണം ചെയ്യുന്ന പത്രപ്രവർത്തകനും റേഡിയോ പ്രക്ഷേപകനുമായ ഡേവിഡ് ബർസാമിയനുമായുള്ള 2 പതിറ്റാണ്ടുകളുടെ അഭിമുഖങ്ങളുടെ ഒരു ശേഖരമായ ദി ആർക്കിടെക്ചർ ഓഫ് മോഡേൺ എംപയർ പുറത്തിറക്കി. റോയ് വിവിധ പരിസ്ഥിതി മനുഷ്യാവകാശ വിഷയങ്ങളിൽ സജീവമാണ്. പലപ്പോഴും ഇന്ത്യൻ നിയമ അധികാരികളുമായി എതിർപ്പുണ്ടാക്കുന്നു. നർമ്മദാ നദിയിലെ അണക്കെട്ടുകളുടെ നിർമ്മാണം തടയുന്നതിനുള്ള ശ്രമങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നതിനിടയിൽ 2001 ഒരു പ്രതിഷേധത്തിനിടെ അവർ തങ്ങളെ ആക്രമിച്ചതായി അണക്കെട്ട് നിർമ്മാണ പദ്ധതിയുടെ അനുകൂലികൾ ആരോപിച്ചു. കുറ്റങ്ങൾ ഒഴിവാക്കിയെങ്കിലും സുപ്രീംകോടതി ജഡ്ജിമാരെ അപമാനിക്കുന്ന തരത്തിൽ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് അടുത്ത വർഷം അവർ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടു. അവർക്ക് പിഴയും 1 ദിവസത്തെ തടവും വിധിച്ചു. 2002 ഡാം ഏജ് എന്ന ഡോക്യുമെന്ററിയിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. റോയിയുടെ നിയമ പ്രശ്നങ്ങൾ തുടർന്നു. 2010 കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപിരിയുന്നതിനെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തിയതിനു ശേഷം രാജ്യദ്രോഹ കുറ്റം ചുമത്തി പ്രോസിക്യൂഷനിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 2010 കാശ്മീരി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റോയിയുടെ പരാമർശങ്ങൾക്ക് 2024 ജൂണിൽ ഇന്ത്യൻ അധികാരികൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി. ഇന്ത്യയുടെ രാജ്യദ്രോഹ നിയമം സുപ്രീംകോടതി നിർത്തിവച്ചതിനു ശേഷം ഡൽഹിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിയമമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം UAPA 13 ഉപയോഗിച്ചു. ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനത്തെ ബാധിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന വ്യക്തികളെ 7 വർഷം വരെ തടവും പിഴയും ശിക്ഷിക്കുന്നതാണ് സെക്ഷൻ 13. പരിമിതികളില്ലാത്ത UAPA പ്രയോഗിക്കുന്നതിലൂടെ അവരുടെ കേസിൽ ബാധകമായേക്കാവുന്ന മറ്റു നിയമങ്ങളുടെ അത്തരം പരിമിതികളെ മറികടക്കാൻ കഴിയും. നിരവധി പൗരാവകാശ സംഘടനകൾ ഈ തീരുമാനത്തെ അപലപിച്ചു. കൂടാതെ 200-ലധികം ഇന്ത്യൻ ആക്ടിവിസ്റ്റുകളും പത്രപ്രവർത്തകരും അക്കാദമിക് വിദഗ്ധരും ഇന്ത്യൻ സർക്കാരിനോട് ഉപരോധം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു തുറന്ന കത്തിൽ ഒപ്പിട്ടു. മാവോയിസ്റ്റ് പിന്തുണയുള്ള സംഘടനയെ പിന്തുണച്ചതിനെ റോയ് വിമർശിക്കപ്പെട്ടു. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ആദിവാസി ഭൂമികളിലെ ഖനനത്തെ ചെറുക്കാനുള്ള നക്സലൈറ്റ് വിമത ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾ 3 ആഴ്ചയോളം കാട്ടിൽ

നിർത്തിവെച്ചു. ഈ സമയത്ത് റോയ് വിവിധ കാരണങ്ങളിൽ തുടർന്നു. 2019 അമേരിക്കയും താലിബാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ അഫ്ഗാൻ സ്ത്രീകളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു തുറന്ന കത്തിൽ ഒപ്പുവെച്ച നിരവധി ആളുകളിൽ അരുന്ധതിയും ഉണ്ടായിരുന്നു. 2019 ഡിസംബറിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ ന്യൂഡൽഹിയിലും അസമിലും ഉടനീളം 1000+ വിദ്യാർത്ഥികൾ, കലാകാരന്മാർ, എഴുത്തുകാർ എന്നിവരോടൊപ്പം അരുന്ധതിയും പങ്കുചേർന്നു. ഇന്ത്യൻ സർക്കാർ COVID-19 പാൻഡമിക് കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചുകൊണ്ട് അവർ പിന്നീട് തുറന്നു പറഞ്ഞു. 2020 അവർ ദി പാൻഡമിക് ഈസ് എ പോർട്ടൽ എന്ന സ്വാധീനമുള്ള ഒരു ലേഖനം എഴുതി. അതിൽ പാൻഡമിക് ഭാവിയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണെന്ന് അവർ ചർച്ച ചെയ്തു. ആ വർഷം തന്നെ അത് അവരുടെ ഉപന്യാസ സമാഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആസാദി, സ്വാതന്ത്ര്യം, ഫാസിസം, ഫിക്ഷൻ. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ തുറന്ന വാദത്തിന് അംഗീകാരമായി 2002 ലെനൻ കൾച്ചറൽ ഫ്രീഡം പ്രൈസും 2004 ഡിസ്നി പീസ് പ്രൈസും റോയ്ക്ക് ലഭിച്ചു. 2006 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് ലൈറ്റേഴ്സിന്റെ ദി അൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് എന്ന ഉപന്യാസ സമാഹാരത്തിന് സാഹിത്യ അക്കാദമി അവാർഡും അവർക്ക് ലഭിച്ചു. താൻ എതിർക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ക്രെഡിറ്റും സ്വീകരിക്കാൻ കഴിയാത്തതിനാൽ റോയ് ആ അവാർഡ് നിരസിച്ചു. ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിനും സാമൂഹിക അനീതിക്കും എതിരായ അവരുടെ നിരന്തരമായ പ്രതിഷേധങ്ങളെ മാനിച്ച് 2015 അംബേദ്കർ സുധാർ അവാർഡും അവർക്ക് ലഭിച്ചു. 2024 ജൂണിൽ അവർ പെൻ പിൻഡർ പ്രൈസ് നേടി. ബ്രിട്ടീഷ് നാടകകൃത്ത് ഹരോൾഡ് പിൻഡറിന്റെ പേരിലുള്ള ഈ സമ്മാനം നമ്മുടെ ജീവിതത്തിന്റെയും സമൂഹങ്ങളുടെയും യഥാർത്ഥ സത്യം നിർവചിക്കുന്നതിനുള്ള തീവ്രമായ ഭൌതിക ദൃഢനിശ്ചയം കാണിക്കുന്ന എഴുത്തുകാരെ ആദരിക്കുന്നു. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ എഴുതിയത് 1997 പ്രസിദ്ധീകരിച്ച അരുന്ധതി റോയ് രാഷ്ട്രീയം, വംശം, മതം, വർഗം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനിടയിൽ ഒരു കുടുംബത്തിന്റെ തകർച്ചയെ വ്യക്തവും കാവ്യാത്മകവുമായി വിവരിക്കുന്നു. ഈ മഹത്തായ കൃതി റോയിയുടെ ആദ്യ നോവലാണ്. ഇതിന് ബുക്കർ സമ്മാനം നേടുകയും ചെയ്തു. '1960s കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നടക്കുന്നത്. അമ്മുവിന്റെ കുടുംബത്തിലെ സാധാരണവും ദാരുണവുമായ സംഭവങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. അവരുടെ രണ്ടു മുട്ടുകളുള്ള ഇരട്ടകൾ എസ്ത, റാഹേൽ എന്നിവരിലാണ് ഇത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് കസിൻ മുങ്ങി മരിച്ചത് അവരുടെ യുവജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. ഉജ്ജ്വലമായ ഏറ്റുമുട്ടലുകളുടെയും വിവരണങ്ങളുടെയും ഒരു ജിക്സോയിലൂടെയാണ് നോവൽ പറയുന്നത്. ഇന്ത്യയിലെ ദളിത് ജാതിയിൽപ്പെട്ട ഇരട്ടകളുടെ സുഹൃത്തായ വെളുത്തയിൽ അവ ചെലുത്തുന്ന സ്വാധീനവും മുതിർന്നവരുടെ ദുരന്തങ്ങളും തടസ്സപ്പെടുത്തുന്ന ഒരു ബാല്യകാല ലോകത്തെ വായനക്കാരൻ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അരുന്ധതിയുടെ ശൈലി സൽമാൻ റുഷ്ദിയുടെ ശൈലിയുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും അവരുടെ ഗദ്യം വ്യക്തമായും താളാത്മകവും കാവ്യാത്മകവുമാണ്. കൂടാതെ മൊത്തത്തിലുള്ള പ്രഭാവം അതിന്റെ ഇന്ദ്രിയതയിൽ അതുല്യവുമാണ്. മനുഷ്യക്രമത്തിന്റെയും ചിലപ്പോൾ ക്രൂരമായ വ്യാഖ്യാനങ്ങളുടെയും പ്രതിബിംബമായും പ്രകൃതി ലോകത്തിന്റെ വിചിത്രവും നിയമവിരുദ്ധവുമായ സൗന്ദര്യത്തെ അരുന്ധതി ഉണർത്തുന്ന രീതിയിൽ E.M. ഫോസ്റ്ററിന്റെ എ പാസേജ് ടു ഇന്ത്യ ആയിരിക്കാം കൂടുതൽ ഉചിതമായ റഫറൻസ് പോയിന്റ്. കുട്ടിയുടെ മനസ്സിനെ അവൾ അവതരിപ്പിക്കുന്ന വിചിത്രമായ വ്യക്തതയിലും വിവിധ ബന്ധങ്ങളിൽ അവർ സൃഷ്ടിക്കുന്ന വൈകാരിക ശക്തിയിലുമാണ് അവരുടെ ശക്തി. ആരെ സ്നേഹിക്കണം, എത്രമാത്രം സ്നേഹിക്കണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത് എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലെ രാഷ്ട്രീയ ആശങ്കകൾ. റോയിയുടെ സംഭാവനാപരമായ അതിക്രമങ്ങൾ വായനക്കാരനെ ഞെട്ടിക്കുന്നതിനോ ചലിപ്പിക്കുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടില്ല. അടിച്ചമർത്തപ്പെട്ടവരുടെ ക്ഷേമത്തിനായി വാദിച്ച ഒരു രാഷ്ട്രീയ വ്യക്തിയായ അരുന്ധതി വീണ്ടെടുക്കാനും നശിപ്പിക്കാനുമുള്ള കഴിവിൽ ഞെട്ടിക്കുന്ന മനുഷ്യന്റെ ചെറിയ ശക്തികളെക്കുറിച്ച് ആശങ്കാകുലനാണ്. തന്റെ വിശ്വാസങ്ങളെ അറിയിക്കാൻ അവൾ ഘടനയോ സങ്കീർണതയോ മനോഹരമായ ഗദ്യമോ ത്യജിക്കുന്നില്ല. സ്നേഹം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ച മറ്റുള്ളവർക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഒരു വെല്ലുവിളിയാണ്. ഒരു ഇന്ത്യൻ എഴുത്തുകാരിയും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയും ബുക്കർ പുരസ്കാര ജേതാവുമായ അരുന്ധതി റോയിയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീ തരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഡൽഹിയിൽ രണ്ട് ദിവസമായി നടന്ന ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയായി. വിപണി ലഭ്യത, ഡിജിറ്റൽ വ്യാപാരം, തീരുവ ഇതര പ്രതിസന്ധികൾ എന്നിവയിൽ ചർച്ച നടന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കരാർ എന്ന് ഒപ്പിടുമെന്ന് വ്യക്തമാക്കിയില്ല. US വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീറും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും തമ്മിലായിരുന്നു ചർച്ച. കരാറിലേക്ക് അടുക്കുകയാണെന്ന് US ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ബെഥനി പൗലോസ് മോറിസൺ അറിയിച്ചു. പശ്ചിമേഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അമേരിക്കയുടെ തോൽവി പ്രഖ്യാപനമാണെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖേർ ഖാലിബാഫ്. ഇറാനെതിരെയുള്ള US സൈനിക നടപടി ശാശ്വതമായി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് യുദ്ധാധികാരം കോൺഗ്രസിൽ നിക്ഷിപ്തമാക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. 100 സെനറ്റിൽ ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 48 50 വോട്ടിനാണ് പ്രമേയം അംഗീകരിച്ചത്. ഗാസയിലെ പലസ്തീൻ കുട്ടികളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് വംശഹത്യയിൽ കലാശിച്ചെന്നും അത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും UN സ്വതന്ത്ര കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഉത്തരകൊറിയൻ നാവികസേനയെ ആണവായുധ സമ്പന്നമാക്കാനും വൻ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ച് ചെയർമാൻ കിം ജോങ് ഉൻ. 2025 പുറത്തിറക്കിയ 5,000 ടൺ ക്ലാസിലുള്ള ചോ ഹ്യോൻ യുദ്ധക്കപ്പലിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലാണ് പ്രഖ്യാപനം. ഹോർമുസ് കടലിടുക്കിലൂടെ തിങ്കളാഴ്ച മാത്രം 1.9 കോടി വീപ്പ എണ്ണ കടന്നുപോയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇത് റെക്കോർഡാണെന്നും പറഞ്ഞു. പാഠ്യപദ്ധതിയിലും സ്കൂൾ നടത്തിപ്പിലുമുള്ള കേന്ദ്ര സർക്കാർ സമ്മർദ്ദം പരിശോധിക്കാൻ മന്ത്രിതല ഉപസമിതി ചേർന്നു. ആദ്യ യോഗത്തിൽ LDF സർക്കാർ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകളും അനുബന്ധ രേഖകളും ചർച്ച ചെയ്തതൊഴിച്ചാൽ മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാനത്തിനാവില്ലെന്ന് ധാരണാപത്രത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനാനുമതി UDFന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയത് മുൻ സർക്കാരാണെന്നും UDFന്റെ മദ്യനയം രാഷ്ട്രീയ തീരുമാനമാണെന്നും കരട് തയ്യാറാക്കി എല്ലാ കക്ഷികളുമായും സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ജന്മദിനാശംസകൾ നേർന്ന് നേതാക്കൾ. സമഗ്ര വികസനത്തിനായുള്ള രാഷ്ട്രപതിയുടെ സംഭാവനകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ധൈര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ജനസേവനത്തിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും യാത്രയാണ് രാഷ്ട്രപതിയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി ഇക്കൊല്ലം ജനുവരിയിൽ രൂപവത്കരിച്ച വിദഗ്ധ സമിതിയിലേക്ക് കേരളം നിർദ്ദേശിച്ച വിദഗ്ധനെ ഏകപക്ഷീയമായി നീക്കി കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള തുടർ നടപടികൾ അനുസരിച്ചുണ്ടാക്കിയ സമിതിയിൽ നിന്നാണ് കേരള പ്രതിനിധി TK ശിവരാജിനെ കേന്ദ്ര അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി നീക്കിയത്. കേന്ദ്ര ജലകമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയറാണ് ശിവരാമൻ.
2: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: യോഗ എല്ലാവരെയും ബന്ധിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേമത്തിനും ഐക്യത്തിനുമായി രാജ്യവും ലോകവും യോഗയിലൂടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾ അവസാനിക്കുന്നതിനും തന്ത്രപരമായ ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ US ഇറാനും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ സ്വിറ്റ്സർലാൻഡിൽ പൂർത്തിയായി. കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടിയിലെ 5 മേത്യുവാണ് മരിച്ചത്. നാവിക കരുത്താകാൻ 3 യുദ്ധക്കപ്പലുകൾ: INS ദുനഗിരി, INS സംശോധക്, INS അഗ്രേ എന്നീ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഈ യുദ്ധക്കപ്പലുകൾ. കേരളത്തിൽ 5 വേരുറപ്പിച്ച അവയവ കച്ചവട മാഫിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാധാരണക്കാരെ ചൂഷണം ചെയ്ത് വൻ ലാഭമുണ്ടാക്കിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. സംഘത്തിന്റെ അനധികൃത സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ നടപടി തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ജലവിഭവ സെക്രട്ടറി കാന്താറാവുവിന് കേരള ജലവിഭവ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ കത്തയച്ചു. ഓണക്കാല ആവശ്യത്തിനായി ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ സംസ്ഥാനത്തിന് നിശ്ചിത നിരക്കിൽ പുഴുക്കലരി അനുവദിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് FCI കത്തയച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ സന്ദർശിച്ച് ഇക്കാര്യം അടക്കം ഉന്നയിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട മന്ത്രിതല ചർച്ച ഈ ആഴ്ച നടക്കും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും US വ്യാപാര പ്രതിനിധി ജേമിസൺ ഗ്രീറും തമ്മിൽ ഡൽഹിയിൽ രണ്ടു ദിവസമാണ് ചർച്ച. ആംബുലൻസ് സേവനത്തിന്റെയും ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന്റെയും മറവിൽ മയക്കുമരുന്ന് വിറ്റാൽ കർശന നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത അക്കാഡമിക് വർഷം മുതൽ 3 മുതൽ 9 വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതിയിൽ യോഗ ഉൾപ്പെടുത്തുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞു. ഹരിയാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഹരിയാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവ നടത്തുന്ന എല്ലാ പരീക്ഷകളിലും യോഗയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വർധന. ജൂണിൽ പ്രതിദിനം 26.6 ലക്ഷം വീപ്പ അസംസ്കൃത എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. മെയ്യിൽ ഇത് 19.1 ലക്ഷം വീപ്പയായിരുന്നു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയെ കേന്ദ്ര സർക്കാർ 3 വർഷത്തേക്ക് പുനർനിയമിച്ചു. 2018 ഒക്ടോബർ 10 ആദ്യം ചുമതലയേറ്റത്. 2023 ജൂലൈ 1 പുനർനിയമിച്ചതിന്റെ കാലാവധി 2026 ജൂൺ 30 അവസാനിക്കാനിരിക്കെയാണ് വീണ്ടും നിയമനമുണ്ടായത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പേരിലുള്ള കേസുകളിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 2016 നൽകിയ പരാതിയിൽ 124 ഇടപാടുകളിലാണ് അന്വേഷണം. താരസംഘടനയായ അമ്മയിൽ ജനറൽ ബോഡി യോഗത്തിലെ തർക്കങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കുമൊടുവിൽ കൂട്ടരാജി. പ്രസിഡന്റ് ശ്വേതമേനനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമടക്കം 17 അംഗ ഭരണസമിതിയിലെ എല്ലാവരും രാജിവെച്ചു. അധികാരമേറ്റ 1 വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ് ഭരണസമിതിയുടെ പടിയിറക്കം. പിന്നീട് താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപവൽക്കരിച്ചു.
2: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
5: 96 വർഷം നീണ്ട ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ അർജന്റീനയുടെ ഇതിഹാസ താരം ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരനെന്ന റെക്കോർഡ് സ്വന്തമാക്കി. തന്റെ 6ാം ലോകകപ്പിൽ തിങ്കളാഴ്ച രാത്രി ഓസ്ട്രിയക്കെതിരെ ഇരട്ട ഗോൾ നേടിയതോടെ മെസ്സിയുടെ പേരിൽ ഗോളുകളുടെ എണ്ണം 18 ലയണൽ മെസ്സി ആദ്യം പെനാൽറ്റി പാഴാക്കുകയും പിന്നീട് ഇരട്ട ഗോൾ നേടുകയും ചെയ്ത മത്സരത്തിൽ അർജന്റീന ഓസ്ട്രിയയെ 2-0 പരാജയപ്പെടുത്തി. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലെ ടെർമിനലിൽ ഞായറാഴ്ച രാത്രിയുണ്ടായ വൻ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാരുൾപ്പെടെ 13 മരിച്ചു. 66 പരിക്കേറ്റു. ബർസാൻ വാതക വിതരണ കേന്ദ്രത്തിലാണ് സ്ഫോടനമുണ്ടായതെന്ന് ഖത്തർ എനർജി അറിയിച്ചു. തർക്കവിഷയങ്ങൾ പരിഹരിച്ച് 60 ദിവസത്തിനിടെ അന്തിമ സമാധാന കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ സ്വിറ്റ്സർലൻഡിൽ നടന്ന ദ്വിദിന ചർച്ചയ്ക്ക് ശേഷം US ഇറാനും അംഗീകരിച്ചു. മധ്യസ്ഥരായ പാകിസ്ഥാനും ഖത്തറുമാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സ്വിസ് നഗരമായ ബെർജൻ സ്റ്റോക്കിൽ നടന്ന ലേക് ലൊസാൻ ഉച്ചകോടിയിലാണ് തീരുമാനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തു നിന്നും കെയർ സ്റ്റാമർ രാജിവെച്ചു. രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് വഴുതി വീണ ബ്രിട്ടനിൽ 10 വർഷത്തിനിടെ രാജിവെക്കുന്ന 6ാം പ്രധാനമന്ത്രിയാണ് 63-കാരനായ സ്റ്റാമർ. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലെ അലിഗഞ്ചിൽ ആനിമേഷൻ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്ന 3-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 15 ദാരുണാന്ത്യം. പരിശീലന കേന്ദ്രത്തിലെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന വിദ്യാർത്ഥികളാണ് മരിച്ചവരിലേറെയും. 7 പരിക്കേറ്റു. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് ഉത്തരവിറക്കിയതിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. അധികാരമേറ്റ് 1 മാസം പിന്നിടുമ്പോഴേക്കും മദ്യനയത്തിൽ UDFൽ തർക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശമാണ് തർക്കത്തിൽ കലാശിച്ചത്. കരിമണൽ ഖനനാനുമതിയുടെ വിഷയത്തിലും വിവാദം കനത്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശങ്ങളും എക്സൈസ് മന്ത്രി M ലിജുവിന്റെ അതൃപ്തിയുമൊക്കെ മദ്യവിവാദത്തിന് വീര്യം കൂട്ടുന്നു. തൃണമൂൽ കോൺഗ്രസിന് പുതിയ ദേശീയ പ്രവർത്തക സമിതി രൂപവൽക്കരിച്ച് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത തൃണമൂൽ വിഭാഗം. മമതയെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയ യോഗം പുതിയ ഭാരവാഹികളടങ്ങിയ 30 സമിതിയെ തെരഞ്ഞെടുത്തു. 20 ഹ്രസ്വ ഹജ്ജ് തീർത്ഥാടന പാക്കേജ് നിലനിർത്തി 2027 ഹജ്ജ് നയം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയെന്ന് പുതിയ നയം പുറത്തിറക്കിക്കൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ജൂലൈ 20 അപേക്ഷിക്കാം.
2: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: ജനപ്രതിനിധികൾക്ക് നിയമത്തിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സത്യപ്രതിജ്ഞ ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി. ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ വേണമെന്നാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ടിലും പഞ്ചായത്ത് രാജ് ആക്ടിലും പറയുന്നത്. ഭരണഘടനയിലും ഇതാണ് പറയുന്നത്. ദൈവം എന്നത് വിവിധ പേരുകൊണ്ട് വിപുലീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വിദേശ സംഭാവന ചട്ടം കേന്ദ്ര സർക്കാർ കടുപ്പിച്ചതോടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ സർക്കാരിന്റെ നേരിട്ടുള്ള സെൻസറിംഗ് വരുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. സംഭാവന സ്വീകരിക്കുന്ന സന്നദ്ധ സ്ഥാപനമോ ഭാരവാഹികളോ 1 എന്തെങ്കിലും പ്രസിദ്ധീകരണം നടത്തിയെങ്കിൽ അറിയിക്കണമെന്നാണ് പുതിയ ചട്ടം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണെന്നും പൗരത്വം തെളിയിക്കാനുള്ള തിരിച്ചറിയൽ രേഖയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ ദിവസ് ആചരണത്തോടനുബന്ധിച്ച് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര യാത്രകൾക്കായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരർക്ക് നൽകി വരുന്ന യാത്രാരേഖയാണ് പാസ്പോർട്ട്. ബിശ്വനാഥ് സിൻഹയെ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ മാസം 30 നിലവിലെ ചീഫ് സെക്രട്ടറി A ജയതിലക് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ദേശീയപാതകളിലെ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമായി അനധികൃത പാർക്കിംഗും കയ്യേറ്റത്തിനുമെതിരെ ദേശീയപാത അതോറിറ്റി രാജ്യവ്യാപകമായി നടപടി ആരംഭിച്ചു. രാജ്യത്ത് അനധികൃത പാർക്കിംഗ് പതിവാക്കിയ 595 കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിക്കുകയാണെന്ന് അതോറിറ്റി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസുകാർക്കെതിരെ ജാതി പരാമർശം നടത്തിയെന്ന പരാതിയിൽ റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു പഞ്ചാബ് പട്ടികജാതി കമ്മീഷന് മുൻപാകെ നേരിട്ട് ഹാജരായി മാപ്പപേക്ഷിച്ചു. ജില്ലാ ജഡ്ജിയായി വിരമിച്ച N ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ശുപാർശ ഗവർണർക്ക് നൽകും. ലോകായുക്ത സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി N അനിൽകുമാറിനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കേരള ഹൈക്കോടതിയിൽ 4 സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാർ, 12 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാർ, 24 ഗവൺമെന്റ് പ്ലീഡർമാർ എന്നിവരുടെ നിയമനവും മന്ത്രി

0: സഭ അംഗീകരിച്ചു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ഒരാൾക്ക് ജാമ്യം ലഭിച്ചു. കേസിലെ ഒൻപതാം പ്രതി കടകംപള്ളി മധുമുക്ക് പുണർദം ഹൌസിൽ ഹരീഷ് കുമാറിനാണ് ജാമ്യം ലഭിച്ചത്. ഇരിട്ടി വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരി കല്ലറയിലെ ദുരൂഹത ഒഴിഞ്ഞു. പള്ളിയുടെ രേഖകളിലുള്ള രണ്ടു പേരുടെ മൃതദേഹമാണ് 38-ാം നമ്പർ കല്ലറയിൽ ഉള്ളതെന്ന് തുറന്നുള്ള പരിശോധനയിൽ വ്യക്തമായി. ശാസ്ത്രീയമായി വ്യക്തത വരുത്താൻ ഇരു മൃതദേഹാവശിഷ്ടങ്ങളുടെയും സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ചു. കണ്ണൂർ സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലേക്കും സെന്ററുകളിലേക്കും താൽക്കാലിക അധ്യാപക നിയമനങ്ങൾക്ക് ഏകീകൃത രൂപമില്ലെന്ന് റിപ്പോർട്ടുകൾ. ചില തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്താൻ തയ്യാറെടുക്കുമ്പോൾ മറ്റു ചിലതിൽ ദിവസവേതനാടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. പഠന വകുപ്പുകളിലും സെന്ററുകളിലും വ്യത്യസ്ത വേതന വ്യവസ്ഥയിലാണ് നിയമനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എലിപ്പനി എന്ന് വിളിക്കുന്ന ലെപ്റ്റോസ്പൈറോസിസ് സംസ്ഥാനത്ത് സ്ഥിര സാന്നിധ്യമുള്ള ഏറ്റവും അപകടകാരിയായ പകർച്ചവ്യാധിയായി മാറിയെന്ന് റിപ്പോർട്ടുകൾ. വർഷാവർഷം രോഗികളുടെ എണ്ണം കൂടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ തെരുവുനായ ശല്യം തടയാൻ നിർദ്ദേശം, ചുറ്റുമതിൽ നിർബന്ധം. പൊതു ഇടങ്ങളിലെ തെരുവുനായ ആക്രമണം തടയാൻ സുപ്രീംകോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എഥനോൾ കലർത്തിയ E20 ഇന്ധനം വാഹനങ്ങൾക്ക് സുരക്ഷിതമാണെന്നും ഇൻഷുറൻസ് പരിരക്ഷയോ ക്ലെയിമുകളോ അസാധുവാകില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ പെട്രോൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുമെന്നും ക്ലെയിമുകൾ നഷ്ടപ്പെടുമെന്നും സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും പ്രചാരണം തുടങ്ങിയതോടെയാണ് വിശദീകരണം.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിൽ കർശന വ്യവസ്ഥകളടങ്ങിയ ഭേദഗതികളുമായി കേന്ദ്രം. മതപരിവർത്തന ശ്രമങ്ങൾക്ക് വിദേശ പണം ഉപയോഗിക്കരുത്. വാങ്ങുന്ന പണം വിനിയോഗിക്കുന്നതിൻ്റെ കൃത്യമായ ഉദ്ദേശം രേഖാമൂലം വ്യക്തമാക്കണം എന്നിവയുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഭേദഗതിയിൽ. സന്നദ്ധ സംഘടനകൾക്കുള്ള വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം FCRA 2011 ഭേദഗതി ചെയ്തുള്ള ഗസറ്റ് വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തിറക്കി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനിയെ സ്ഥലം മാറ്റിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. പകരം നിയമിക്കപ്പെട്ട ഡോക്ടർ വി മീനാക്ഷി ചുമതലയേറ്റത് പരിഗണിക്കാതെ സ്റ്റേ അനുവദിച്ചത് തെറ്റാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവ്. പ്രശസ്ത നൃത്താധ്യാപികയും നർത്തകിയുമായ കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. നടൻ മമ്മൂട്ടി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവർ പത്മഭൂഷണം, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ എന്നിവർ പത്മവിഭൂഷണം അഷ്ടപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. മാനന്തവാടിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കത്തിനശിച്ചു. 42 തീർത്ഥാടകരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവരുടെ ലഗേജുകളും പാസ്പോർട്ട് തുടങ്ങിയ രേഖകളും കത്തിപ്പോകാതെ വീണ്ടെടുക്കാനായി. സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്കുള്ള ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന വരുത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. PSC മുഖേനയുള്ള നേരിട്ടുള്ള നിയമനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന വരുത്തി 2026 മാർച്ച് 9 ഉത്തരവായിരുന്നു. കഴിഞ്ഞ വർഷം ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ വേണ്ടി ഇല്ലാത്ത കേടുപാടുകൾ റിപ്പോർട്ടിൽ ഉണ്ടാക്കിയതായി സൂചന. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചു. രാജ്യസഭ കാലാവധി അവസാനിച്ചതോടെ കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചത്. രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. ഓപ്പറേഷൻ തുഫാനിലൂടെ ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിനിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും പാർട്ടി മുഖപത്രത്തിലും സമസ്ത മുഖപത്രത്തിലും എഴുതിയ ലേഖനത്തിലാണ് പരാമർശം. തടസ്സമില്ലാതെ നടക്കാൻ കഴിയുക എന്നത് മൗലികാവകാശമാണെന്നും നടപ്പാതിയിൽ കൊമേഴ്ഷ്യൽ കിയോസ്ക് അനുവദിക്കാനാകില്ലെന്നും ഹൈക്കോടതി. എറണാകുളം നഗരത്തിലെ ക്വീൻസ് വാക്വേയിൽ വാണിജ്യ കിയോസ്കുകൾ സ്ഥാപിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ നിരീക്ഷണം.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ

0: വൃത്താന്തം.
1: അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനകളായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിച്ചെന്ന ആരോപണത്തിൽ ഒടുവിൽ കേസെടുത്ത് അയോധ്യ പോലീസ്. വി എച്ച് പി ഉപാധ്യക്ഷനായ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായിയുടെ സഹായി ടിന്നു യാദവ്, അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, അവിനാശ് ശുക്ല, മനീഷ് യാദവ് ഉൾപ്പെടെ 8 ആളുകളുടെ പേരിലാണ് കേസ്. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശകളെ തുടർന്നാണ് നടപടി. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഗാർഹികേതര എൽ പി ജി വിതരണത്തിന് ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് മുൻപുണ്ടായിരുന്ന പോലെ വിതരണം പുനഃസ്ഥാപിച്ചു. കാര്യക്ഷമമായ ആസൂത്രണവും വിതരണ മാനേജ്മെന്റും സുഗമമാക്കുന്നതിനായി വാണിജ്യ വ്യവസായ എൽ പി ജി ഉപഭോക്താക്കളെ സംബന്ധിച്ച സമഗ്ര വിവരശേഖരം തുടർന്നും സൂക്ഷിക്കാൻ എണ്ണക്കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കില്ല. മദ്യനയം UDFന്റെ തീരുമാനത്തിന് വിധേയമായി നടപ്പാക്കൂവെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തൽക്കാലം അത് അടഞ്ഞ അധ്യായമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്കെതിരെ രംഗത്തു വന്ന VM സുധീരനാണ് പാർട്ടിയിൽ ഇനി ചർച്ച വേണ്ടെന്നും നികുതി നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ബുധനാഴ്ചയുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ 188 പേർ മരിച്ചു. 1520 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഭൂകമ്പമാപിനിയിൽ 7.2ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പമാണ് മേഖലയിൽ ഉണ്ടായത്. പിന്നാലെ 20ലേറെ തുടർ ചലനങ്ങളും ഉണ്ടായി. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് കീഴിലുള്ള മഞ്ഞക്കാട് കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും 7 കിലോ അരി വീതം നൽകുന്നത് പരിഗണനയിൽ. ഒരു കുടുംബത്തിന് 35 കിലോ അരിയെന്ന നിലവിലെ ഘടന മാറ്റിയാവും ഇത്. വലിയ ദരിദ്ര കുടുംബങ്ങൾക്ക് പദ്ധതി കൂടുതൽ ഗുണകരമാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട പരമാവധി അരി 35 കിലോഗ്രാമായി പരിമിതപ്പെടുത്തും. പാസ്പോർട്ടിനും അനുബന്ധ യാത്രാരേഖകൾക്കും ഈടാക്കുന്ന ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ കൂട്ടി. പുതുക്കിയ നിരക്കുകൾ അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരും. 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കി നൽകുന്നതിനുമുള്ള ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 ആക്കി. തൽക്കാൽ സേവനത്തിന് 5000 രൂപ നൽകണം. നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികളെ ഭീകരരായി മുദ്രകുത്തുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. മോദി സർക്കാർ തങ്ങളുടെ അവകാശങ്ങളും നീതിപൂർവമായ പരീക്ഷാ നടത്തിപ്പും സുരക്ഷിതമായ ഭാവിയും ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ ഭീകരവാദികളെന്ന് വിളിക്കുന്ന നിലയിലേക്ക് താഴ്ന്നെന്നും രാഹുൽ വിമർശിച്ചു. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ച സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അതേസമയം ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും രാഹുൽഗാന്ധിയും രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിത ബുദ്ധി ക്ലൗഡ് പശ്ചാത്തല സൗകര്യ വികസനത്തിന് $1,300 കോടി കൂടി നിക്ഷേപിക്കാൻ ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോൺ. ഡിസംബറിൽ പ്രഖ്യാപിച്ച $3,500 കോടി പുറമെയാണിതെന്ന് ആമസോൺ CEO ആൻഡി ജാസി വ്യക്തമാക്കി. ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിക്ഷേപം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ ഇടത് സർക്കാർ നൽകിയ ലൈഫ് ഭവന പദ്ധതിയെപ്പറ്റി ബജറ്റിലെ മൗനത്തിൽ ആശങ്കയെന്ന റിപ്പോർട്ടുകൾ. ലൈഫ് ഉപേക്ഷിക്കില്ലെന്നും തിരുത്തലുകൾ ഉണ്ടാകുമെന്നാണ് അടുത്തിടെ മന്ത്രി KM ഷാജി പറഞ്ഞത്. ബജറ്റിൽ ലൈഫ് എന്ന വാക്കില്ല. മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക ഭവന പദ്ധതി നൽകുമെന്നാണ് പ്രഖ്യാപനം. ഇതോടെ ഈ 2 വിഭാഗവും ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ഒഴിവാകും. സംസ്ഥാനത്ത് മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇതിനു പിന്നിൽ മദ്യക്കമ്പനികളുടെ കച്ചവട താൽപര്യം കൂടി ഉണ്ടെന്ന വിമർശനവും ഉണ്ട്. കോടിക്കണക്കിന് ടൺ അസംസ്കൃത എണ്ണയുമായി 3 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു. ഇന്ത്യൻ പതാക വഹിച്ച ദേശ് വൈഭവ്, ദേശ് വിഭോർ, സന്മാർ ഹെറാൾഡ് എന്നീ കപ്പലുകളാണ് കടലിടുക്ക് കടന്നത്. 86,000 കോടിയിലധികം ടൺ അസംസ്കൃത എണ്ണയും 94 ജീവനക്കാരുമാണ് കപ്പലിൽ ഉള്ളത്. രണ്ട് മുതിർന്ന വ്യക്തികൾ തമ്മിലുള്ള ദീർഘകാലത്തെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ വിവാഹ വാഗ്ദാനം പാലിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. തീവണ്ടികളിലെ ടിക്കറ്റില്ലാ യാത്രയ്ക്ക് റെയിൽവേ വൻ പിഴത്തുക ഈടാക്കി തുടങ്ങി. ഇനി ജനറൽ കോച്ചിൽ ടിക്കറ്റില്ലാതെ പിടിക്കപ്പെട്ടാൽ അടയ്ക്കേണ്ടുന്ന ചുരുങ്ങിയ ദൂരത്തിനുള്ള തുക 570 രൂപയാണ്. നിലവിൽ ഇത് 320 രൂപയായിരുന്നു. ജൻവിശ്വാസ് 2026 നിയമപ്രകാരം ടിക്കറ്റില്ലാ യാത്രയ്ക്കുള്ള കുറഞ്ഞ പിഴത്തുക 250 രൂപയിൽ നിന്ന് 500 രൂപയാക്കി ഉയർത്തിയതോടെയാണ് ഈ വർധന വന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ മേൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം ലിങ്ക് വ്യാജമാണെന്ന് മേൽമ അറിയിച്ചു. ലിങ്ക് ക്ലിക്കു ചെയ്ത് വിവരം നൽകിയ വ്യക്തികൾക്ക് അക്കൗണ്ടിലെ പണം നഷ്ടപ്പെട്ടതായി മേൽമയ്ക്ക് പരാതി ലഭിച്ചിരുന്നു. തട്ടിപ്പ് സന്ദേശവും ലിങ്കും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേൽമ അറിയിച്ചു. പോലീസിൽ പരാതി നൽകി. അടുത്ത മാസം മുതൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 69 പ്രതിവാര അന്താരാഷ്ട്ര സർവീസുകളുണ്ടാകും. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് നിർത്തിവെച്ച ഭൂരിഭാഗം സർവീസുകളും പുനരാരംഭിക്കുന്നതോടെയാണ് സർവീസുകൾ വർദ്ധിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, റിയാദ്, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ജൂലൈ 3 മുതൽ പുനരാരംഭിക്കും. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്ന PF പെൻഷൻ വെട്ടിക്കുറച്ച EPFOയുടെ നടപടി ഹൈക്കോടതി തടഞ്ഞു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് 2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിച്ച ഒരു കൂട്ടം പെൻഷൻകാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ഇടക്കാല ഉത്തരവ്. കവി, നിരൂപകൻ, വിവർത്തകൻ, ബഹുഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ കവി പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 2022 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു.
1: വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നീക്കിയില്ലെങ്കിൽ നരേന്ദ്രമോദി ചരിത്രത്തിൽ ഏറ്റവും കഴിവുകെട്ട പ്രധാനമന്ത്രിയായി മാറുമെന്ന് ക്രോക്കോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. പരീക്ഷാക്രമക്കേടുകളിൽ പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ ആരംഭിച്ച സമരത്തിന്റെ 2 ദിനത്തിലാണ് ദീപ്കെ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. ചെന്നൈക്ക് സമീപം തിരുവള്ളൂരിലെ മത്സ്യ സംസ്കരണ ഫാക്ടറിയിൽ നിന്ന് ചോർന്ന അമോണിയ വാതകം ശ്വസിച്ച് 7 സ്ത്രീകൾ മരിച്ചു. ശ്വാസതടസ്സം, കണ്ണെരിച്ചൽ തുടങ്ങിയ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 60-ൽ തൊഴിലാളികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എവറസ്റ്റ് കൊടുമുഴയുടെ ബേസ് ക്യാമ്പിൽ എത്തി കണ്ണൂർ ജില്ലക്കാരായ 3 പേർ, എടക്കാട്ടെ ജിജേഷ്, അമ്പായത്ത്, തലശ്ശേരി സ്വദേശികളായ ഹരീഷ് അഹമ്മദ്, MMK റിയാസ് എന്നിവരാണ് സമുദ്രനിരപ്പിൽ നിന്ന് 5364 മീറ്റർ ഉയരത്തിലുള്ള എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ കാലുകുത്തിയത്. May 29 തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട സംഘം ബംഗളൂരുവിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വിമാനമാർഗമാണ് എത്തിയത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനയ്ക്ക് ഇറാനിൽ പ്രവേശനാനുമതി കിട്ടിയെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദം ഇറാൻ തള്ളി. US ബോംബിട്ട ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഒരു സന്ദർശനവും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഖേയി പറഞ്ഞു. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമസ് കടലിടുക്കിനുമേലുള്ള നിയന്ത്രണം തുടരുമെന്ന് സൂചിപ്പിച്ച് ഇറാൻ. ഹോർമസ് കടലിടുക്ക് ഇനി ഒരിക്കലും യുദ്ധപൂർവ്വ സാഹചര്യത്തിലേക്ക് മടങ്ങില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഇത് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിയന്ത്രണത്തിലായിരിക്കും. US ചർച്ചകളിൽ ഇറാനിയൻ സംഘത്തെ നയിക്കുന്ന പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖേർ ഖാലിബാഫ് പറഞ്ഞു. നീലേശ്വരം മുക്കോണിമുക്കിൽ അതിവേഗത്തിൽ മണ്ണുമായി വന്ന ടിപ്പർലോറി ബസ് കാത്തുനിന്നവരുടെ മുകളിലേക്ക് മറിഞ്ഞ് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയടക്കം 3 പേർ മരിച്ചു. കടലാവിള കാർമൽ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി നീലേശ്വരം പ്രീത ഭവനിൽ പാർത്ഥിപ്, KSRTC പുനലൂർ ഡിപ്പോയിലെ മെക്കാനിക്ക്, നീലേശ്വരം അനഘഭവനത്തിൽ അജയനാചാരി, പാരലൽ കോളേജ് അധ്യാപകൻ കുടവട്ടൂർ മാരൂർ ലക്ഷ്മി കോട്ടേജിൽ ഹരിലാൽ എന്നിവരാണ് മരിച്ചത്.
0: ഇടക്കാല
1: സമാധാന കരാർ അന്തിമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ച ഇറാനും US ചൊവ്വാഴ്ചയോടെ പുനരാരംഭിച്ചേക്കുമെന്ന് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ അറിയിച്ചു. സംസ്ഥാനത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന മയക്കുമരുന്ന് കേസുകളുടെ ജില്ല തിരിച്ചുള്ള കണക്ക് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. ഹൈക്കോടതി ഭരണവിഭാഗത്തോടാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷ വിലയിരുത്തുന്നതിനുള്ള വിദഗ്ധ സമിതിയിലേക്ക് കേരളത്തിന്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിയാണ് കേരളത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു.

0: സമിതി അംഗമായിരുന്ന ടി ആർ ശിവരാജിനെ ഏകപക്ഷീയമായി മാറ്റിയതിൽ സംസ്ഥാനം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇരിട്ടി നഗരത്തിലെ ഗതാഗതം പരിഷ്കരിക്കാനുള്ള നടപടികൾ നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും പോലീസും തുടങ്ങി. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ പാർക്കിംഗ് മേഖല നിശ്ചയിക്കുന്നതിനും നിലവിലുള്ള സംവിധാനം മാറ്റുന്നതിനും മറ്റുമായി നഗരസഭ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വ്യാപാരികൾ, മോട്ടോർ ട്രേഡ് യൂണിയൻ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സംഘം സംയുക്ത പരിശോധന നടത്തി. ജില്ലയിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഭൂനികുതി അടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകം. നിരവധി ഭൂ ഉടമകളുടെ ഭൂമി ഒന്നായി ചേർന്ന് ഡിജിറ്റൽ സർവേ നടത്തിയപ്പോഴാണ് വ്യക്തിഗത സർവേ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് നികുതി സ്വീകരിക്കാത്തത്. തലശ്ശേരി നഗരസഭയിൽ 12 വയസ്സുകാരന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് കൊളശ്ശേരി നഗരാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ കുട്ടിക്കാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനെ 3-0 പരാജയപ്പെടുത്തി സി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലെത്തി. മറ്റൊരു മത്സരത്തിൽ ഹെയ്ത്തിയെ 4-2 മൊറോക്കോ പരാജയപ്പെടുത്തി. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ആദ്യമായി നോക്കൌട്ടിൽ. ചെക്ക് റിപ്പബ്ലിക്കിനെ ഏകപക്ഷീയമായ 3 പരാജയപ്പെടുത്തി ആതിഥേയരായ മെക്സിക്കോയും നോക്കൌട്ടിലെത്തി. ഏഷ്യൻ കപ്പ് വോളിബോളിൽ തുടരെ 5 ജയം നേടി ഇന്ത്യ. അവസാന പൂൾ എ മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഇന്ത്യ ഏകപക്ഷീയമായ പോരാട്ടത്തിൽ കീഴടക്കി. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെ 5 തോൽപ്പിച്ച് ഇന്ത്യ.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276200.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ
0: നമുക്ക് പോണ്ടേ മാഷ് അടുത്ത്?
1: പോണം.
0: കഥ പിന്നെ നമുക്ക് അറിയാലോ.
1: അറിയാ.
0: അതിന്റെ ബാക്കി ഭാഗം കേൾക്കണ്ടേ?
1: കേൾക്കണോ?
0: എന്നാ വാ.
1: വാ.
0: മാഷേ,
2: കഥ പറയണമല്ലേ. ഇന്നും തെക്കൻ പാട്ട് തന്നെയാണ്.
0: അതെ, മൂന്നാം ഭാഗം.
2: കഴിഞ്ഞ ചാരികസേലിൽ ഒരു പാട്ടിന്റെ പേര് പറഞ്ഞപ്പോ ചോദ്യം ഉണ്ടായല്ലോ അല്ലേ? അപ്പൊ അശ്വിനി ഇടപെട്ടിട്ട് പറഞ്ഞു ഇന്ന് വേണ്ട, പാട്ട് അടുത്ത ആഴ്ച മതി.
0: മാഷേ, ഇവൾക്കില്ലേ അത്രേ കപ്പാസിറ്റി ഉള്ളു. എന്നെ പോലെ എല്ലാം കൊള്ളു എന്ന് വരില്ല തലയില്.
2: തലയില് ചെറിയ സോഫ്റ്റ്വെയർ കപ്പാസിറ്റി കുറഞ്ഞതാണല്ലോ.
0: കുറഞ്ഞതാണ്, ഇപ്പോഴത്തെ ജനറേഷൻ ആയതുകൊണ്ടാവാ.
1: അതെ, അത് അങ്ങനെയാ മാഷേ. പഴയ തലമുറക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്, സൂര്യേച്ചിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ കപ്പാസിറ്റി കുറവുകൊണ്ടല്ല, ശ്രോതാക്കളുടെ കാര്യം വിചാരിച്ചപ്പോ അവർക്കും ഉണ്ടാവൂലേ, ഒരേ സമയം തന്നെ കുറെ കഥ കേട്ടാല് കൺഫ്യൂഷൻ ആവും. എനക്കിപ്പോ എല്ലാം അറിയുന്നതുകൊണ്ട് പ്രശ്നമില്ല, അവര് പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും.
0: അശ്വിനി,
1: ഓ
0: നീ എന്നാ വേണ്ടെന്ന് വെച്ചല്ലേ, നിന്റെ ആരോഗ്യത്തിനെ കുറിച്ച് കുറച്ചെങ്കിലും ഓർമ്മ വേണം. കാരണം ശ്രോതാക്കളെ നീ അധികം കൊച്ചാക്കൊന്നും വേണ്ട. നീ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങണ്ടേന്ന് എനിക്ക് ഓർമ്മ വേണം. കുന്നുമെന്ന് താഴോട്ട് ഇറങ്ങണ്ടേ?
1: ശ്രോതാക്കളെ കൊച്ചാക്കിയതല്ല, ഇതാന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലോ എന്നോ?
0: പിന്നെ
1: അവരെ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ
2: പറഞ്ഞേ. കഥ പറയണ്ടേ? അല്ല, നമ്മളിങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. തെക്കൻ പാട്ട് കഥകൾ നമ്മള് മൂന്നാമത്തെ ഇരിപ്പാണ് അല്ലേ? തെക്കൻ പാട്ടിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ഇരിപ്പോട് കൂടി ഇത് അവസാനിപ്പിക്കാം.
1: അപ്പൊ തെക്കൻ പാട്ട് അത്രേ ഉള്ളൂ?
2: അത്രയും നല്ല ഒരുപാടുണ്ട്. കാരണം നമ്മള് പറഞ്ഞ കഥ പൊന്നുരത്താൾ കഥ പറഞ്ഞു അല്ലേ? ഇനി ശാസ്താം കഥയുണ്ട്, ഉലകുട പെരുമാൾ പാട്ടുണ്ട്, പുരുഷാദേവി അമ്മ പാട്ടുണ്ട്.
0: അതല്ലേ മാഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വന്നത്?
2: അതെ, ഇന്ന് പറയണമെന്ന് പറഞ്ഞത്.
0: അതെ.
2: അതുകൂടാതെ ഇനി ഇരവിക്കുട്ടിപ്പിള്ള പോരു പാട്ടുണ്ട്, ചാമുണ്ടി കഥയുണ്ട്, കുഞ്ചുത്തമ്പി കഥയുണ്ട്, അഞ്ചുതമ്പുരാൻ പാട്ടുണ്ട്, കണിയാങ്കുളത്ത് പാട്ട്, കന്നടയൻ പോരു പാട്ട്, മതിലകത്തു കഥ, ആയിരവല്ലി കഥ, ഇതൊക്കെ തെക്കൻ പാട്ടിലെ പ്രധാനപ്പെട്ട കഥകളാണ്. അനവധി കഥകളുണ്ട് വടക്കൻ പാട്ട് പോലെ തന്നെ. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്ന് പറയുമെന്ന് പറഞ്ഞ പുരുഷാദേവിയുടെ കഥ പറഞ്ഞ് തൽക്കാലത്തേക്ക് മാത്രം നമുക്ക് നിർത്താം. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വടക്കൻ പാട്ടുകളൊക്കെ പറഞ്ഞ് മടുക്കുമ്പോൾ തെക്കോട്ടേക്ക് പിന്നീടും പോവാം. അപ്പൊ നമ്മളന്ന് ചോദിച്ചത് പുരുഷാദേവി അമ്മ പാട്ടിലെ ഒരു വൈരുദ്ധ്യമാണല്ലേ. എന്താണ് വൈരുദ്ധ്യം?
1: പുരുഷൻ
2: എങ്ങനെയാണ് ദേവിയാവുക? പുരുഷൻ ദേവനല്ലേ വേണ്ടതല്ലേ. ആ നമുക്ക് കഥ പറയുമ്പോൾ കഥയിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കഥയിലും ഒരുപാട് സമാനതകളുണ്ട്. ഒരുപാട് ദുരന്തങ്ങളും ക്രൂരതകളൊക്കെ അരങ്ങേറിയ, അതുപോലെ വരങ്ങളും ശാപങ്ങളൊക്കെ ഇതിവൃത്തമാകുന്ന കഥകളാണ് തെക്കൻ പാട്ടിൽ പൊതുവെയുള്ളത്. എതിരാളിയുമായി പോരാടുമ്പോൾ സ്വന്തം വയറ് പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് ശത്രുക്കളുടെ മുന്നിലേക്ക് എറിഞ്ഞ ശേഷം ജീവനൊടുക്കിയ ദേവിയാണ്
1: പുരുഷാദേവി.
2: ഇതുവരെ കേൾക്കാത്തൊരു നടപടിയാണല്ലേ. ഇതിന്റെ കഥ പെണ്ണരിശിയാർ കഥ എന്നുകൂടി പ്രചാരമുണ്ട്. പെണ്ണരിശിയാർ കഥ
1: കേൾക്കുമ്പോ ഒരു തമിഴ്ച്ചൊവയുണ്ട് അല്ലേ?
0: അതല്ലേ തെക്കൻ പാട്ട് എന്ന് പറയുന്നേ. അത് മനസ്സിലാവുന്നില്ല, കന്യാകുമാരി എവിടെയാ, മഹാരാഷ്ട്രയല്ല?
1: മാഷേ നമുക്ക് കഥ പറയുന്നില്ലേ നല്ലത്?
2: അതാ നല്ലത്, കഥയിലേക്ക് വരാം. പെണ്ണരശു നാട്ടിലെ,
0: അശ്വിനി ചോദിക്കുന്നില്ലേ തമിഴ്നാട്ടിലാന്നോ ചോദിക്കുന്നില്ലേ?
1: അത് നമ്മള് പറഞ്ഞല്ലോ, ബുദ്ധിമുതിയായ സൂര്യച്ചൻ കറിവ് പകർന്നു തന്നല്ലോ.
2: അപ്പം അരസ് അരസന്മാരെന്നൊക്കെ പറഞ്ഞാല്
1: തമിഴാണ്.
2: അവിടെ തിരുവണ്ണയാരമ്മയുടെ ഭരണം. എന്തമ്മയാണ്?
1: തിരുവണ്ണയാരമ്മ.
2: തിരുവണ്ണയല്ല, തിരുവണ്ണയാരമ്മ.
0: തിരുവണ്ണയാരമ്മ
2: അവരാണ് രാജ്യം ഭരിക്കുന്നത്. പ്രജകൾക്ക് അക്ഷരാർത്ഥത്തിൽ സംതൃപ്തിയോടുകൂടിയാണ്, സംതൃപ്തി പകർന്നുകൊണ്ടാണ് അവരുടെ ഭരണകാലം. ഭരണകാര്യങ്ങളിലാണെങ്കിൽ ബുദ്ധിമതികളായി 7 സഖികൾ മഹാറാണിയെ സഹായിക്കാനുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ രാജാവാണ്, സഹായിക്കുന്ന സഖികളെല്ലാം സ്ത്രീകളാണ്. രാജ്ഞി പ്രജകളെയും പ്രജകൾ രാജ്ഞിയെയും പ്രാണന തുല്യം സ്നേഹിച്ചു. പ്രജാക്ഷേമ താല്പര്യമാണെന്ന് വ്യക്തം. പക്ഷേ രാജ്ഞിയുടെ മനസ്സിന് ഒരു സന്തോഷമില്ല.
1: അത് വേണ്ടേ, നല്ലൊരു ട്വിസ്റ്റ് ഉണ്ടാവുള്ളൂ.
0: പിന്നെന്താ,
2: എന്തായിരിക്കും കാരണം?
1: കുട്ടികളില്ല.
2: പതിവ് പോലെ തന്നെ കാരണം അല്ലേ. നമ്മൾ ഒരുപാട് കഥ പറഞ്ഞപ്പോൾ ശ്രോതാക്കളും ഏതാണ്ട് ഊഹിച്ചിട്ടുണ്ടാവും.
1: അതെ,
2: മഹാറാണിയുടെ സങ്കടം അനുപത്യതയാണ്, മക്കളില്ലാത്ത സങ്കടം തന്നെയാണ്. ഇവിടെയും കഥ മാറിയിട്ടില്ല, പതിവ് കഥ തന്നെ. വളരെ കാലം കാത്തിരുന്നിട്ടും തനിക്കൊരു കുഞ്ഞു പിറക്കാത്തതാണ് അവരെ വേദനിപ്പിച്ച കാര്യം. അപ്പൊ എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക?
1: തപസ്,
2: നേർച്ചകൾ നേരുക അല്ലേ, ദൈവത്തിനെ പൂജിക്കുക. അല്ലാതെ ആശുപത്രിയിൽ പോലൊന്നും
1: ആയിരിക്കില്ലല്ലോ
2: കഥയല്ലേ. വഴിപാടുകളും നേർച്ചയൊക്കെ കഴിഞ്ഞ് കുറേ കാലം നടന്നു, പക്ഷെ അതിനൊന്നും ഒരു ഗുണം ഉണ്ടായില്ല. അറ്റ കൈ എന്ന നിലയിൽ രാജ്ഞി ഒരു കാര്യം ചെയ്തു, അതികഠിനമായൊരു വ്രതം. നമ്മൾ തപസ്സാണ് പിന്നീട് വ്രതമായിട്ട് മാറുന്നത് അല്ലേ. ഇന്നും വ്രതമുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ തപസ്സിന്റെ രൂപത്തിലാണ് ആ വ്രതം വരിക, കഠിനമായ തപസ്. മനസ്സും ശരീരവും ഏകാഗ്രമാക്കി ജലപാനം പോലും ഉപേക്ഷിച്ച് ഒരു മണ്ഡല കാലം നീളുന്ന വ്രതം, 41 ദിവസം. ഈ വ്രതത്തിൻ്റെ സമയത്ത് മനസ്സേകാഗ്രമാക്കണം. പക്ഷേ മനസ്സിൽ പല പല അപായ ചിന്തകളൊക്കെ കടന്നു കൊടുക്കും, പേടിപ്പിക്കുന്ന ചില ചിന്തകളൊക്കെ കടന്നു വരും. എന്തിനാണ്?
1: പിന്തിരിപ്പിക്കാൻ.
2: ഈ വ്രതം ശരിക്കും ആത്മാർത്ഥതയോടുകൂടിയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി പലതും കാണിച്ച് പേടിപ്പിക്കും. റാണിയുടെ മനസ്സിലേക്ക് കയറി വന്ന എന്താണെന്നറിയോ? തേനീച്ചക്കൂട്, പിന്നെ പാമ്പുകൾ, നൃത്തം ചെയ്യുന്ന പാമ്പുകൾ, നാഗങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും സ്വപ്നം കാണുക. തേനീച്ച കുത്തി ഇളകുന്ന തേനീച്ച കണ്ടാൽ നമ്മൾ നിൽക്കും എവിടെയെങ്കിലും? തേനീച്ച നല്ലതാണ്, നമുക്ക് നല്ല തേൻ, മധുരമുള്ള തേന് തരുന്നതാണെങ്കിൽ കൂടി അതിന്റെ കുത്തത്ര മധുരം ഉണ്ടോ?
1: അല്ല.
2: അപ്പൊ അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ടു. കൊട്ടാരത്തിലെ ജ്യോതിഷികളെ വിളിച്ചു, എന്താണ് ഇങ്ങനെ സ്വപ്നത്തിനൊക്കെ കാരണം. അവർ ചില പ്രവചനങ്ങൾ നടത്തി. എന്താ പ്രവചനം? ഈ സ്വപ്നങ്ങളൊക്കെ നാളെ മംഗളകരമായ ഒരു പരിസമാപ്തിയിലേക്ക് നയിക്കും. റാണയുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കും. അതിനുള്ള ചില സൂചനകളാണിത്. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, മുന്നോട്ട് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഠിനവ്രതം ഫലം കണ്ടു. തിരുവണയാരമ്മ ഗർഭിണിയായി ഗർഭകാല ശുശ്രൂഷകളെല്ലാം പിഴവില്ലാതെ ഈശ്വരാരാധനയോടുകൂടി നടത്തി. ആദിത്യ ഭഗവാന്റെ അനുഗ്രഹത്തോടെ രാജ്ഞിക്ക് ഓമനത്വമുള്ള ഒരു മകൾ ജനിച്ചു. അതും പെൺകുട്ടിയാണ്. രാജ്ഞിയുടെ സന്തോഷം വളരെ ഇരട്ടിപ്പിച്ചു. കാരണം രാജ്ഞിക്ക് പൊതുവെ എന്താണ്? ഭരിക്കുന്നത് രാജ്ഞിയാണ്, ഭരണത്തിന് സഹായിക്കുന്ന ഉപദേഷ്ടാക്കളൊക്കെ സ്ത്രീകളാണ്, സഖികളാണ്. അപ്പോൾ ജനിച്ചതൊരു പെൺകുഞ്ഞാണ്, തൻ്റെ പിൻഗാമിയായിട്ട് വരാൻ പോകുന്നതും ഒരു സ്ത്രീയാണ് എന്നറിഞ്ഞതോടുകൂടി രാജ്ഞിയുടെ സന്തോഷം ഇരട്ടിച്ചു. പെണ്ണരശ് നാട്ടിന് എന്തുകൊണ്ടും യോജിച്ചത് പെൺകുഞ്ഞു തന്നെ.
1: ഓ, അതാണ് പെണ്ണരശിന്റെ അർത്ഥം.
0: പിന്നല്ലാണ്ട് അല്ലെങ്കിൽ ആണരശി എന്നല്ലേ പറയാ? എനിക്ക് നേരത്തെ മനസ്സിലായിനി. പിന്നെ എന്റെ തലയിൽ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട്
1: നിങ്ങൾ പറയായിട്ടിരിക്കല്ലേ.
0: പിന്നെ എന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു.
2: ഏതായാലും ശ്രോതാക്കൾക്ക് മനസ്സിലായി, പെണ്ണരശ് നാടെന്ന് പറയാൻ കാരണം അവിടെ ഭരിക്കുന്ന എല്ലാം പെണ്ണുങ്ങളാണ്. അപ്പൊ അതിന് മാറ്റം ഉണ്ടായില്ല, റാണിക്ക് ജനിച്ചത് പെൺകുഞ്ഞായതുകൊണ്ട്. പക്ഷേ പെൺകുഞ്ഞിന് നൽകിയ പേരാണ് അത്ഭുതം. എന്താണ്?
0: ആണരശി.
1: ആണരശി അല്ല, പുരുഷാദേവി. കഥേന്റെ പേരെന്നെ നിങ്ങൾക്ക് തിരിഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞ വലിയ വിവരം ഉണ്ട്.
0: ഞാൻ പുരുഷാദേവി എന്ന് പറയാൻ വേണ്ടി വന്നതാ, വായില് വന്നത് ആണരശി എന്നായി പോയി.
2: ഏതായാലും രണ്ടിലും പുരുഷനിലും അല്ലെ, ആണുണ്ട്, ആണിലും പുരുഷനുണ്ട്. തൽക്കാലം തർക്കുന്നവർക്ക് അവിടെ നിർത്താം. പുരുഷാദേവി എന്നാണ് മകൾക്ക് പേര് നൽകിയത്. പേരിലെങ്കിലും ഒരു പുരുഷനാവട്ടെന്ന് കരുതിയിട്ടാവും അല്ലേ? ആയിരിക്കും. രാജ്ഞി മകളെ എങ്ങനെയാണ് വളർത്തുണ്ടാവുക?
1: താഴത്തും വെക്കാണ്ട് തലയിലും
0: വെക്കാണ്ട്.
2: തലയിൽ വെച്ചാൽ എന്താ?
0: പേനരിക്കും.
2: താഴത്ത് വെച്ചാലോ?
0: ഉറുമ്പരിക്കും. അതെന്താ ചിതലടിച്ചൂടെ?
1: നമ്മൾ ഉറുമ്പരിക്കുന്ന വീട്ടിന്
2: എന്തോ ആയിരിക്കും. അങ്ങനെ തലയിലും താഴത്തും വെക്കാതെ വളർത്തുകയാണ്. 5 വയസ്സിൽ ഗുരുനാഥക്ക് കീഴിൽ പഠനം തുടങ്ങി. അസാമാന്യമായ ബുദ്ധി സാമർത്ഥ്യത്താൽ സഹപാഠികളെയും ഗുരുക്കന്മാരെയും ഒക്കെ അവര് അമ്പരപ്പിച്ചു. സകല കലകളിലും പുരാണങ്ങളിലും വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും എല്ലാം 18 വയസ്സാകുമ്പോഴേക്കും സ്വന്തമാക്കി, അഗാധമായ പാണ്ഡിത്യം നേടി.
1: പറഞ്ഞു കേട്ടിടത്തോളം പുരുഷാദേവി
0: എന്നെ പോലെ തന്നെയാ. മാഷെ, കഥ തുടരുന്നല്ലേ? നല്ല
2: കഥ. നല്ലത്.
0: അശ്വിനി, നീ ഇങ്ങനെ നിർത്തി നിർത്തി പറയരുത് കേട്ടാ, അല്ലെങ്കിൽ കേറി ഗോളടിക്കൂ. ഇതുപോലെ
1: അല്ല കഥ നമുക്ക് സൂര്യച്ചിനെ കൊണ്ട് പറയിപ്പിച്ചാലോ മാഷെ?
2: ഏതായാലും നമുക്ക് പറയാം, സൂര്യ ഇടക്കിടക്ക് സഹായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എത്ര വയസ്സായി?
0: 18. നൊണ വെറും നൊണ. അതിന്റെ ഇരട്ടിയ മാഷി ഇവൾക്ക്.
1: എന്റതല്ല, പുരുഷാദേവിന്റെ പ്രായം 18.
0: ഓ, അങ്ങനെ.
2: പുരുഷാദേവിന്റെ പ്രായമാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു 18 വയസ്സോടുകൂടിയാണ് എല്ലാ വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യം നേടിയത്. പിന്നീടുള്ള ഓരോ ചടങ്ങുകളും വളരെ ഉത്സവഛായയോടുകൂടി നടന്നു. രാജകുമാരിക്ക് ദീർഘായുസ് ആശംസിക്കാൻ കൊട്ടാരത്തിലേക്ക് പ്രജകളും പുരോഹിതന്മാരൊക്കെ ഒഴുകിയെത്തി. ഇനി എന്ത് വേണം?
1: കല്യാണം.
2: കല്യാണം, അതിനെക്കുറിച്ചൊക്കെ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷാദേവി ദേവന് സമർപ്പിക്കപ്പെട്ടവളായി ഒരു മഹാത്ഭുതം അവിടെ നടന്നു. ദേവന്റെ അനുഗ്രഹത്താൽ ജനിച്ചതാണല്ലോ. അന്തരീക്ഷം ആകെ മാറുകയാണ്. ചണ്ഡവാദം എന്ന് പറഞ്ഞാൽ ചക്രവാദം എന്ന് കേട്ടില്ല, ചക്രവാദം, കൊടുങ്കാറ്റ്, ചുഴി, നാലുപാടും കൊടുങ്കാറ്റ് വീശുകയാണ്. പൊടിക്കാറ്റിൽപ്പെട്ട് എല്ലാവരും നട്ടം തിരിഞ്ഞു. ആ സമയത്ത് രാജകുമാരിയുടെ ഉദരമൊന്നുലഞ്ഞു, ഒരു ദിവ്യഗർഭം.
0: കഥയല്ലേ?
2: ആ, പുരുഷാദേവിക്ക്. പുരുഷാദേവിയുടെ 4ാം കല്യാണത്തോടെയാണ് ചടങ്ങുകൾ. 4ാം കല്യാണം എന്ന് പറഞ്ഞാൽ ഋതുമതിയായതിന് ശേഷമുള്ളൊരു ചടങ്ങാണ്. ആ ചടങ്ങിന്റെ സമാപന സമയത്താണ് ഇങ്ങനെ പ്രകൃതിയാകെ മാറി, കൊടുങ്കാറ്റ് വീശി, അതുപോലെ പൊടിക്കാറ്റ് വീശുന്നു. ഒരുപാട് കാറ്റിൻ്റെ ഒരു കാഠിന്യം കാരണം പുരുഷാദേവിയുടെ ഉദരം വയറന്നുളകിയപ്പോൾ ഒരു ദിവ്യഗർഭം ഉണ്ടായത്രേ, അത് നാട്ടിലെല്ലാം പാട്ടായി. കാര്യം എന്താണ്, കന്യകയല്ലേ, കന്യകയാണ് വിവാഹിതയായിട്ടുള്ള, അതിനു മുമ്പ് ഗർഭിണിയായി, അതും ദിവ്യഗർഭമാണ്. മകളുടെ ഗർഭവാർത്ത തിരുവണയാരമ്മയും അറിഞ്ഞു. അവര് സന്തോഷിച്ചു, സന്തോഷിച്ചു. കാരണം എന്താണ്, ഇത് ദിവ്യഗർഭല്ലേ, ഭഗവാന്റെ അനുഗ്രഹമാണ് മകൾക്ക് ലഭിച്ചതെന്നുള്ള അറിഞ്ഞതോടുകൂടി സാധാരണഗതിയിൽ അമ്മ എന്ത് ചോദിക്കും,
1: ആരാണ് ഉത്തരവാദി.
2: ആ, പക്ഷേ ഈ ഉത്തരവാദി സാക്ഷാൽ ഈശ്വരനാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. മകളുടെ ഗർഭകാല ശുശ്രൂഷകളിൽ അവർ വ്യാപൃതരായി, വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഈ സമയത്ത് ശത്രുക്കളുടെ ആക്രമണം തടയാനായി പുരുഷാദേവി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. രാജ്യം ഭരിക്കുന്ന രാജ്ഞിയല്ലേ, യുദ്ധകാര്യങ്ങളും ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെടണം. ഈ സമയത്താണ് ഈ തിരുവണയാരമ്മയെ അവരുടെ രാജ്യത്തെ ആക്രമിക്കാൻ ശത്രുക്കൾ വരുന്നത്. അപ്പം മകൾ ഒത്ത മകളാണ്, എല്ലാം പഠിച്ചവളാണ്, വെറും വേദശാസ്ത്രങ്ങൾ മാത്രമല്ല ആയുധവിദ്യകളൊക്കെ പഠിച്ചവളാണ്. അവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. എന്താ നിർദ്ദേശം, കൊട്ടാരത്തിന് ചുറ്റുമുള്ള മതിലിൻ്റെ പൊക്കം 3 ഇരട്ടി ഉയർത്തണം, അതാണൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അതിനുശേഷം ഈ ഒരു നിർദ്ദേശം തിരുവണയാരമ്മ അനുസരിക്കുകയും ആ നിർദ്ദേശം അനുസരിച്ചതിൻ്റെ പേരിൽ ശത്രുക്കളൊക്കെ ഈ കൊട്ടാരത്തെ ആക്രമിക്കാൻ പറ്റാതെ തിരിച്ചു പോവുകയുണ്ടായി. അതോടെ മകളോട്, മകളുടെ ബുദ്ധി സാമർത്ഥ്യത്തോട്, യുദ്ധതന്ത്രജ്ഞതയോട് തിരുവണയാരമ്മക്ക് വളരെ മതിപ്പുണ്ടാവുകയും ഭാവി ഭരണം മകളെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്രമത്തിന് പോകണമെന്നാണ് തീരുമാനം. ഈ ഒരു നിർദ്ദേശം പാലിക്കാൻ വേണ്ടി, ഏതാണ് നിർദ്ദേശം, മതിലിൻ്റെ ഉയരം കൂട്ടുക അല്ലേ, ദിവസങ്ങൾക്കകം പട്ടുകൂറ്റൻ മതിൽ കൊട്ടാരത്തിന് ചുറ്റും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ അയൽരാജാവുണ്ട്, അയൽരാജാവിന് ഒരു പേരുണ്ട്, ചെമ്പൻമുടി രാജാവ്. രാജാവിന്റെ പേര് തന്നെയാണ്, മുടിയുടെ നിറം കൊണ്ടേയിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെങ്കിൽ രാജാവാണല്ലോ ആദ്യം ഉണ്ടാവുക അല്ലെ, ജനിച്ച ഉടനെ ചെമ്പൻമുടി ആയതുകൊണ്ടാവും അങ്ങനെ. ചെമ്പൻമുടി രാജാവിനും കുവല്ലൂരിലെ ഭടന്മാർക്കും പുരുഷാദേവിയുടെ ഈ നടപടി ഒട്ടും രസിച്ചില്ല. കാരണം ആ കൊട്ടാരത്തിലേക്ക് ഇനി സാധാരണ ആർക്കും കടന്നു ചെല്ലാൻ പറ്റില്ല, എന്തുകൊണ്ട്, മതിലുയർത്തിയല്ലോ. ഇത് ഈ ചെമ്പൻമുടി രാജാവിനെയും കുവല്ലൂരിലെ ഭടന്മാരെയും വെല്ലുവിളിക്കാനാണ്, ഭീഷണിപ്പെടുത്താനാണ് എന്ന് അവർക്ക് തോന്നി. അങ്ങനെ റാണിയുടെ അല്ലെങ്കിൽ പുരുഷാദേവിയുടെ നടപടിയോട് എതിർപ്പ് കാണിച്ച ചെമ്പൻമുടി രാജാവിനെ പരാജയപ്പെടുത്താനും രാജാവിൻ്റെ അഹങ്കാരം മുളയിലേ നുള്ളാനും നമ്മുടെ തിരുവണയാരമ്മയും പുരുഷാദേവിയും തീരുമാനിച്ചു. രാജാവ്, ചെമ്പൻമുടി രാജാവ് എന്ത് ചെയ്തെന്ന് അറിയോ, പുരുഷാദേവിക്ക് ഒരു സന്ദേശം അയച്ചു. എന്താണ് സന്ദേശം, തൻ്റെ ഒരു എഴുന്നള്ളത്ത് പുരുഷാദേവിയുടെ കൊട്ടാരം വഴി പോവണം, അതിനെന്ത് ചെയ്യണം, തിരുവണയാരമ്മയുമായി സംസാരിക്കുകയും കോട്ടമതിലിൻ്റെ ഉയരം കൂട്ടിയതല്ലേ, അപ്പോൾ സാധാരണ യാത്രക്ക് അത് തടസ്സമാണ്, അത് പരിഹരിച്ചു തരണം, അതിലൂടെ പോവാൻ അനുവദിക്കണമെന്നാണ് നമ്മുടെ ചെമ്പൻമുടി രാജാവിൻ്റെ ആവശ്യം. എന്താണ് മറുപടി, മകൾ അമ്മയുമായിട്ട് ആലോചിച്ചു, മറുപടി ഉടൻ അയച്ചു, സാധ്യമല്ല, അനുവദിക്കാനാവില്ല, തൻ്റെ കോട്ട വഴിയുള്ള ഒരു യാത്രയും അനുവദിക്കില്ല എന്ന് പറഞ്ഞയച്ചു. ശത്രുത കൂടാനത് കാരണമായി. ഇതോടുകൂടി പുരുഷാദേവിയുടെ ധിക്കാരം കലർന്ന മറുപടി കേട്ടതോടെ ചെമ്പൻമുടി രാജാവ് ആകെ പ്രകോപിതനായി. പെണ്ണരശുനാട് തൻ്റെ കീഴിലാണെന്നും അവിടെ ഭരണം തുടരണമെങ്കിൽ പ്രതിമാസം വലിയ തുക കപ്പം നൽകണമെന്നും രാജാവ് പുരുഷാദേവിയോട് പറഞ്ഞു. എന്താണ്, എഴുന്നള്ളത്ത് പോവാൻ അനുവദിക്കാതെ ദേഷ്യം കൊണ്ടാണ്. പക്ഷേ അതിനോടും വളരെ ധിക്കാരത്തോടെയാണ് ആര് പ്രതികരിച്ചത്,
1: പുരുഷാദേവി.
2: അതോടെ ചെമ്പൻമുടി രാജാവ് പെണ്ണരശുനാട്ടിലേക്ക് പടന്ന് അയക്കാൻ തീരുമാനിച്ചു. ഇനി നേരിട്ടുള്ള യുദ്ധം തന്നെയാണ്. ചാരന്മാർ മുഖേന ശത്രുരാജാവിൻ്റെ ഒരുക്കങ്ങളെല്ലാം പുരുഷാദേവിയും അറിഞ്ഞു. തൻ്റെ വലിയ ഉയർന്ന കോട്ടമതിലിന് ചുറ്റും ചെമ്പൻമുടി രാജാവിൻ്റെ സൈന്യം, അതുപോലെ മറ്റൊരു ഉണ്ടല്ലോ കൂവല്ലൂരിലെ ഭടന്മാരൊക്കെ തമ്പടിച്ചിരിക്കുന്നുണ്ട് എന്നറിഞ്ഞു. അതൊക്കെ ചാരന്മാർ മുഖേന പുരുഷാദേവി അറിഞ്ഞു. തൻ്റെ സൈന്യത്തെ സർവ്വവിധത്തിലും യുദ്ധസജ്ജരാക്കി വെക്കുകയും അക്ഷരാർത്ഥത്തിൽ കരുത്താർന്നൊരു പെൺപടിയായി അത് മാറി. സൈന്യത്തിലും പെണ്ണുങ്ങൾ തന്നെയാണ്, ഒരു പെൺനാടാണ്, പെൺപട്ടണമാണ്. കനത്ത സൈന്യവുമായി ചെമ്പൻമുടി രാജാവ് പെണ്ണരശുനാട്ടിലെ അതിക്രമിച്ചു കടന്ന് യുദ്ധം ആരംഭിച്ചു. ഈ സമയത്ത് പുരുഷാദേവി എന്താണ് അവസ്ഥ,
1: ഗർഭിണിയാണ്,
2: പൂർണ്ണ ഗർഭിണിയായി കഴിഞ്ഞു. ഈ തന്ത്രജ്ഞതയും അല്ലെങ്കിൽ എഴുന്നള്ളത്ത് നിരോധിച്ചതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണ ഗർഭിണിയായിരുന്നിട്ടും യുദ്ധത്തിന് പോവാതിരുന്നില്ല, യുദ്ധത്തിന് പുറപ്പെട്ടു. അന്തപ്പുരത്തിൽ അടങ്ങിയിരിക്കാൻ അവർക്ക് പറ്റിയില്ല. കാരണം തിരുവണയാരമ്മ ഒറ്റയ്ക്ക് പോയാൽ യുദ്ധം ജയിക്കില്ല എന്ന ബോധ്യം അവൾക്കുണ്ട്. അങ്ങനെയാണ് ഈ പൂർണ്ണ ഗർഭിണിയായ നമ്മുടെ പുരുഷാദേവി പോകുന്നത്. നിറവയറും താങ്ങി പടച്ചട്ടിയും ആയുധങ്ങളുമായി തിരുവണയാരമ്മയോടൊപ്പം അങ്കത്തട്ടിലേക്ക് പോയി. സങ്കല്പിക്കാൻ പറ്റുമല്ലേ, നമ്മൾ സാധാരണ ഒരു കഥയിലും ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല. ശത്രുനിഗ്രഹവും പ്രജാസംരക്ഷണവുമാണ് തൻ്റെ ലക്ഷ്യമെന്ന് ശപഥം ചെയ്ത് അവൾ ശത്രുക്കളുടെ ശിരസ്സുകൾ അരിഞ്ഞു തള്ളി മുന്നേറുകയാണ്. പുരുഷാദേവിയുടെ കരുത്തിന് മുന്നിൽ ചെമ്പന്മുടി രാജാവിന് ഒടുവിൽ തോൽവി സംബന്ധിച്ച് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. പക്ഷേ ഇത് താൽക്കാലികമായൊരു പിന്മാറ്റമാണ്. സ്ത്രീജനങ്ങളോടാണ് തോൽക്കുന്നത്. അതേറെ അപമാനമാണല്ലോ ഇദ്ദേഹത്തിന്. തൽക്കാലം പിന്മാറിയെങ്കിലും കുറച്ചുകൂടി ശക്തരായി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് തിരിച്ചു വരാനാണ് അവരെ തൽക്കാലത്ത് പിന്മാറ്റം. രാജ്യാതിർത്തികൾ അടച്ച് സൈന്യത്തെ നവീകരിച്ച് സൈന്യത്തെ കൂടുതൽ ആയുധങ്ങൾ ലഭ്യമാക്കി. പുരുഷാദേവിയുടെ കണക്കുകൂട്ടലുകളൊന്നും തെറ്റിയില്ല. കാരണം ചെമ്പന്മുടി രാജാവ് പോയത് ആത്യന്തികമായ പരാജയം സംബന്ധിച്ചിട്ടല്ല, കരുത്താർജിച്ച് തിരിച്ചു വരും. നേരത്തെ തോറ്റ പരാജയ അപമാന ഭാരത്തോടുകൂടിയുള്ള പ്രതികാരം അദ്ദേഹത്തിനുണ്ടാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. പെണ്ണരശ് നാട് അദ്ദേഹം വീണ്ടും ആക്രമിച്ചു. അമ്മയോടൊപ്പം പുരുഷാദേവി ആനപ്പുറത്താണ് അംഗത്തിനെത്തുന്നത്. ഇപ്പോഴും അവൾ പ്രസവിച്ചിട്ടില്ല, പൂർണ്ണ ഗർഭിണിയാണ്. ആ ഗർഭാലസ്യങ്ങളൊന്നും വകവെക്കാതെയാണ് യുദ്ധമുന്നണിയിൽ പ്രവർത്തിക്കുന്നത്. പുതിയ പുതിയ യുദ്ധരീതികളൊക്കെ അവൾ പുറത്തെടുത്തു. ശത്രുരാജാവിന്റെ മന്ത്രിയെ കൊന്നു. സൈന്യത്തിന്റെ മനോവീര്യം അങ്ങനെ ചോർത്തിക്കളഞ്ഞു. അതോടെ ചെമ്പൻമുടി രാജാവ് തോൽവി സമ്മതിച്ചു. രണ്ടാമത്തെ യുദ്ധത്തിലും തോൽവിയാണ്. അടിയറവ് പറഞ്ഞ് സൈന്യത്തെ ആക്രമിക്കുന്നത് ഉചിതമല്ലെന്ന് മനസ്സിലാക്കിയ പുരുഷാദേവി ജീവനോടെ പോകാൻ അനുവദിച്ചു. തങ്ങൾ പിന്മാറുകയാണെന്ന് പറഞ്ഞ പിന്നെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചെമ്പൻമുടി രാജാവിന്റെ പക ആളിയാളി കത്തി. കാരണം രണ്ടു തവണയാണ് പരാജയപ്പെടേണ്ടി വന്നത്. അതും കേവലം ഒരു പെണ്ണിൽ നിന്ന് തുടർച്ചയായി സംഭവിക്കുന്ന വൻ പരാജയങ്ങൾ അദ്ദേഹത്തെ ലജ്ജിപ്പിച്ചു. പുരുഷാദേവിക്ക് മുമ്പിൽ ഏത് വിധേയനെയും ജയം നേടണം തന്റെ അഭിമാന പ്രശ്നമാണത് എന്ന് ചെമ്പൻമുടി രാജാവിന് തോന്നി. അതിനുവേണ്ട ചില സൂത്രങ്ങളും ഒരുക്കങ്ങളൊക്കെ അദ്ദേഹം ആരംഭിച്ചു. എന്താണ് തന്ത്രങ്ങൾ? അയൽ രാജാവായ കാടാത്തി രാജാവിന്റെ സൈന്യം, എന്താണ് പേര്? കാടാത്തി രാജാവിന്റെ സൈന്യത്തോട് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ചെമ്പൻമുടി രാജാവിന്റെ സൈന്യവും കാടാത്തി രാജാവിന്റെ സൈന്യവും കൂടി നമ്മൾ ഇവിടത്തേക്ക് വന്നു, പെണ്ണരശ് നാട്ടിലേക്ക് വരികയാണ്. പുരുഷാദേവിക്ക് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായി. രണ്ടു തവണ തോൽപ്പിച്ച പോലെയല്ല, നേരത്തെയൊക്കെ തോൽപ്പിക്കേണ്ടി വന്നത് ആരെ മാത്രമായിരുന്നു? ചെമ്പൻമുടി രാജാവിന് മാത്രമാണ്. ഇപ്പോഴാണെങ്കിലോ കാടാത്തി രാജാവിനെ കൂടി തോൽപ്പിക്കണം. യുദ്ധം നടന്നു. ഇരുപക്ഷവും തമ്മിൽ കടുത്ത യുദ്ധമാണ്. ആയുധപ്രയോഗത്തിൽ എല്ലാവരും വിറങ്ങലിച്ചു പോവുകയാണ്. അങ്ങനെ കടുത്ത യുദ്ധം, തുല്യ ബലവാന്മാരാണ് അപ്പുറത്തും ഇപ്പുറത്തും. രണ്ടു പക്ഷത്തും ഒരുപാട് നാശമുണ്ടായി. പുരുഷാദേവിക്ക് രണ്ട് രാജാക്കന്മാരുടെ സൈന്യത്തെയും ഒരുപാട് നശിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ മെല്ലെ മെല്ലെ യുദ്ധത്തിന്റെ ഗതി മാറി. കാരണം പുരുഷാദേവിയുടെ കൂട്ടത്തിലെ സൈന്യത്തിന്റെ എണ്ണം കുറയാൻ തുടങ്ങി. അപ്പുറത്ത് രണ്ട് സൈന്യങ്ങളോടല്ല ഏറ്റുമുട്ടേണ്ടത്, അവർ മെല്ലെ മെല്ലെ ജയത്തിനരികിലേക്ക് നീങ്ങുകയാണ്. ചെമ്പൻമുടി രാജാവിന്റെയും കാടാത്തി രാജാവിന്റെയും സംയുക്ത സൈന്യമാണ് യുദ്ധത്തിൽ മെല്ലെ മെല്ലെ മേൽക്കൈ പിടിക്കുന്നത്. തങ്ങൾ പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ആർക്ക് മനസ്സിലായി? പുരുഷാദേവിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും തളർന്നില്ല. അവസാന നിമിഷം വരെ പൊരുതാൻ തന്നെ അവർ തീരുമാനിച്ചു. ശത്രുസൈന്യം അവസാനം വിജയം കൈവരിക്കുന്നു, വിജയക്കൊടി നാട്ടുന്നു എന്ന അവസ്ഥ വന്നപ്പം തിരുവണയാരമ്മയുടെ ഏഴ് സഖികളും വയറ്റത്ത് വാൾമുന കുത്തി ഇറക്കി ആത്മാഹുതി ചെയ്തു. മന്ത്രിമാരാണ്, സഖിമാരാണ്, എത്രയുണ്ട്? ഏഴാളുണ്ട്. അവര് ശത്രുവിന് മുന്നിൽ കീഴടങ്ങിയാൽ തടവിൽ നിൽക്കേണ്ടി വരും, തടവിൽ പാർക്കേണ്ടി വരുമല്ലോ. അത് ഭയന്ന് അവര് സ്വയം വാള് വയറിൽ കുത്തിയിറക്കി ആത്മഹത്യ ചെയ്തു. ശത്രുവിന് പിടികൊടുക്കാൻ മനസ്സ് വരാതെ തിരുവണയാരമ്മയും ആത്മഹത്യ ചെയ്തു. എങ്ങനെയാണ്? സ്വയം ശിരസറത്തുകൊണ്ടാണ് വീരസ്വർഗം പോകിയത്. ഇനിയിപ്പോൾ ആര് മാത്രമേ ബാക്കിയുള്ളൂ?
1: പുരുഷാദേവി
2: മാത്രം. അടുത്തോളം പുരുഷാദേവിക്കാണ്. ഏഴ് സഖികള് മരിച്ചു, ആത്മഹത്യ ചെയ്തു, അമ്മ മരിച്ചു. അഭിമാനിയായി അവൾ എന്താ ചെയ്ത്? നിറവയർ കീറി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് ശത്രുക്കൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ജീവനൊടുക്കി. നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ, സങ്കല്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ശ്രോതാക്കൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള മറുപടി, ഇത് വെറും കഥയാണ് അല്ലേ, ഇത് വെറും നാടകമാണെന്ന് പറയുന്നിരുന്നു ആര്? നമ്മൾ ഷേക്സ്പിയറിയൻ തിയേറ്ററുകൾ എന്ന് കേട്ടിരുന്നു.
1: ആ
2: നാടകത്തിൽ നമ്മൾ അല്ലാതെ ലയിച്ചു പോകുമ്പോൾ ഇടയ്ക്കിടക്ക് ഒരു കഥാപാത്രം വന്നിട്ട് പറയും, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം നാടകമാണ്, ജീവിതമല്ല. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത് കേവലം
1: കഥയാണ്,
2: സത്യമല്ല, യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഇത് വളരെ ഭീകരമായ ഒരവസ്ഥയാണ്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, കേവലം മിത്തുകളിൽ, ഐതിഹ്യങ്ങളിൽ മാത്രമാണ് പുരുഷാദേവിയുള്ളത്. പൊരുതു നേടിയ വിജയത്തിൽ പക്ഷേ ചെമ്പൻമുടി രാജാവിനും കാടാത്തി രാജാവിനും സന്തോഷിക്കാനായില്ല. തീർച്ചയായിട്ടും അടുത്ത നടപടി എന്തായിരിക്കും? ഈ പുരുഷാദേവിയുടെ ആത്മാഹുതിയുടെ പാപഭാരം അവരനുഭവിക്കേണ്ടി വരും അല്ലേ. അനുഭവിച്ചു. ദൈവത്വം തികഞ്ഞ പുരുഷാദേവിയാണ്, അങ്ങനെയല്ലേ ജനിക്കുന്നത്? ദൈവാനുഗ്രഹം കൊണ്ട്. തിരുവണയാരമ്മയുടെയും അകാല മരണത്തിൽ താനാണ് വഴിയൊരുക്കിയതെന്ന ചിന്ത ചെമ്പൻമുടി രാജാവിനെ പശ്ചാത്താപ വിവശനാക്കി. കുറ്റബോധം കൊണ്ട് വലഞ്ഞ രാജാവ് തൻ്റെ വാൾമുന മേലോട്ടാക്കി കുത്തി നിർത്തുകയും അതിനുമേൽ ചാടി വീണ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഓരോ പുതിയ പുതിയ വിദ്യകളാണ് ഈ കഥയിൽ ആത്മഹത്യ. വാളെ കുത്തിന് വെച്ച് അതിൻ്റെ മേലേക്ക് ചാടി യുദ്ധവിജയം നേടി അല്ലേ. പെണ്ണരശ് നാട് സ്വന്തമാക്കിയിട്ടും അനുഭവിക്കാൻ പറ്റിയില്ല. കുറ്റബോധം വല്ലാതെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ചെമ്പൻമുടി രാജാവ് മരിച്ചു. ഇനി ആരുകൂടി ബാക്കിയുണ്ട്? കാടാത്തി രാജാവ് എന്താ ചെയ്ത്? ഈ കൊലപാതകങ്ങൾക്ക് തനിക്ക് കൂടി പങ്കില്ലേ? അതും സ്ത്രീകളാണ് അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നത് അല്ലേ. അപമാന ഭാരത്താൽ അവര് ആത്മാഹുതി ചെയ്തത്, അത് ആ രക്തത്തിൽ തനിക്ക് കൂടി പങ്കിട്ടെന്ന് മനസ്സിലായി കാടാത്തി രാജാവും ജീവനൊടുക്കി. അങ്കത്തെട്ടിലെ വീരചരമം പ്രാപിച്ചവർ കൈലാസത്തിൽ ശ്രീപരമേശ്വരന്റെ സന്നിധിയിലെത്തും. മഹാകാലനാണല്ലോ ശിവൻ, അവിടെയാണ് എത്തുക. അവരെ ഭഗവാൻ അനുഗ്രഹിച്ചു. പുതിയ പേരുകളും സ്ഥാനങ്ങളൊക്കെ അവർക്ക് നൽകി. അങ്ങനെ പുരുഷാദേവി ആട്ടക്കാരി ഇശക്കിയും ചെമ്പൻമുടി രാജാവ് ധീരൻ ചെങ്കിടാക്കാരനും കാടാത്തി രാജാവ് കഴുക്കാരനും തിരുവണയാരമ്മ അമ്മ ദേവവുമായി. ആ നാട്ടില് ആരാധനാമൂർത്തികളാണ് ഇവരൊക്കെ. യക്ഷരൂപം പൂണ്ട പുരുഷാദേവി പുരുഷാദേവി അമ്മയായി തെങ്കാശിയിൽ വാസമുറപ്പിച്ചു. താഴാക്കുടി, കൊക്കൂട്ടൂർ, കാട്ടുവിള എന്നീ തമിഴ് ഗ്രാമങ്ങളിൽ അവർക്ക് ക്ഷേത്രമുണ്ട്. ആർക്ക്?
0: പുരുഷാദേവിക്ക്.
2: അപ്പം അത്തരം സ്ഥലങ്ങൾ തമിഴ്നാട്ടിലെ ഇത്തരം സ്ഥലങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ദൈവരൂപമായിട്ടാണ്, അമ്മദൈവമായിട്ടാണ് പുരുഷാദേവി ഇപ്പോഴും ആരാധിച്ചു പോരുന്നത്. കുഞ്ഞൊക്കെ മരിച്ചിട്ടുണ്ടാകും, കാരണം ഗർഭസ്ഥ ശിശുവാണല്ലോ അല്ലേ. ചിലപ്പം പ്രായമാവാത്ത ഒരവസ്ഥയിലായിരിക്കും. മാത്രമല്ല അതൊക്കെ സ്വാഭാവികമായ അല്ലാതുള്ള പുറത്തുവരലല്ലേ. അപ്പം തീർച്ചയായിട്ടും ബലി നൽകി, തൻ്റെ ഗർഭസ്ഥ ശിശുവിനെയും തന്നെയും ബലി നൽകിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ മാനം കാത്തത്. ഇവിടെയൊക്കെ പെണ്ണരശ് നാടിൻ്റെ മാനം കാക്കാനാണ് ഇവരെല്ലാവരും രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഒരു ഭാഗത്ത് രാജ്യത്തിൻ്റെ രക്ഷ, ശത്രുക്കളിൽ നിന്ന് പെറ്റനാടിനെ മോചിപ്പിക്കുവാനുള്ള സമരം ചെയ്യുന്നു. അത് ഏതവസ്ഥയിലും പൂർണ്ണ ഗർഭിണിയായിരിക്കെ തന്നെ അതിൻ്റെ ആലസ്യങ്ങളെല്ലാം വിസ്മരിച്ചു കൊണ്ടാണ് പൊരുതുന്നത്. ആർക്കു വേണ്ടി?
0: നാടിന് വേണ്ടി,
2: പെറ്റനാടിന് വേണ്ടി. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഇത്തരം തെക്കൻ കഥകൾക്കുണ്ട്. അല്പം അതിശയോക്തി കലർന്നതാണെങ്കിലും ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇനി മറുപുറമാണെങ്കിലോ, കൊന്നവർക്കും അനുഭവിക്കാൻ സാധിച്ചില്ല.
0: അപ്പം
2: ഇതുപോലെ ക്രൂരത, ഒരു പെണ്ണരശ്നാട് അവര് ഭരിച്ചാൽ പോരെ? എന്തിനാണ് ചെമ്പൻമുടി രാജാവ് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. കാടാത്തി രാജാവും പോകേണ്ട ആവശ്യമില്ല. അപ്പം മറ്റ് രാജ്യങ്ങളിൽ സ്വച്ഛന്തമായുള്ള ഭരണത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തി അവരെ ആക്രമിച്ചാൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും ഒടുവിലത്തെ ദുരന്തവും ഇതുപോലെ ജീവനാശമാണ് എന്ന് ഈ തെക്കൻ കഥയിലൂടെ നമുക്ക് പറയാം. ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. നന്മ ചെയ്യുക, മാതൃരാജ്യത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരുടെ സമ്പത്തിന്മേൽ ആഗ്രഹിക്കാതിരിക്കുക തുടങ്ങിയ അങ്ങനെയൊക്കെ ചെയ്താൽ, അങ്ങനെ ആഗ്രഹിച്ചാൽ വരുന്ന ദുരന്തങ്ങൾ ഈ തെക്കൻ പാട്ടിൻ്റെ പുരുഷാദേവിയമ്മ പാട്ടിൻ്റെ കഥകളിലുണ്ട്. തൽക്കാലം നമുക്ക് തെക്കൻ പാട്ട് കഥകളുടെ പരമ്പര ഇവിടെ ഉപസംഹരിക്കാം. കഥകൾ തീർന്നിട്ടില്ല, ഒരുപാടുണ്ട്. മറ്റൊരവസരത്തിൽ നമുക്ക് തെക്കൻ പാട്ടുകളിലേക്ക് പോവാം. തൽക്കാലം പുരുഷാദേവിയമ്മ എല്ലാവരെയും
0: അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചാരുകസേര നിർത്താം. നന്ദി, നമസ്കാരം. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സംഗീത വിരുന്നായ മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. പാട്ടുകൾ പലപ്പോഴും നമുക്ക് ഓർമ്മയാണ്, ചിലപ്പോഴെല്ലാം അത് കാത്തിരിപ്പാണ്. മനസ്സിന്റെ ഏറ്റവും രഹസ്യമായ കോണിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വികാരം കൂടിയാണത്, അല്ലെ? അങ്ങനെ വികാരങ്ങൾക്ക് വാക്കുകൾ ലഭിക്കുമ്പോൾ അത് കവിതയാകുന്നു, ആ കവിതയ്ക്ക് ഈണം ലഭിക്കുമ്പോൾ അത് ഗാനമായി മാറുന്നു. ഇന്നത്തെ മധുരഗീതങ്ങളിൽ ഇനി വരാൻ പോകുന്ന ഒരു മണിക്കൂർ നേരം നമ്മൾ ആസ്വദിക്കുന്നത് കവിത എന്ന പദം വരുന്ന ചില ഗാനങ്ങളാണ്. കവിത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പ്രണയത്തിന്റെ ചിത്രങ്ങളായിരിക്കും. ആരുടെയോ കണ്ണുകളെ കവിതയോട് ഉപമിച്ച വരികൾ, ആരുടെയൊക്കെയോ പുഞ്ചിരിയെ കവിതയായി വിശേഷിപ്പിച്ച ഈണങ്ങൾ, ജീവിതത്തെ തന്നെ ഒരു കവിതയായി കണ്ട ഗാനരചയിതാക്കളുടെ മനോഹരമായ സൃഷ്ടികൾ. പക്ഷേ നമ്മൾ ആദ്യം കേൾക്കുന്നത് ഇതിനെല്ലാം വിപരീതമായ ചില വരികളാണ്. 1970 പി ഭാസ്കരൻ സംവിധാനം ചെയ്ത സ്ത്രീ എന്ന സിനിമയിൽ നിന്നും ഭാസ്കരൻ മാഷിന്റെ തന്നെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം കൊടുത്ത് എസ് ജാനകി പാടിയ ഗാനം ഇങ്ങനെയാണ് കവിത പാടിയ രാക്കുയിലൻ കഴുത്തറുത്തു ആ കനകപഞ്ചരം മാത്രം അവർ കവർന്നെടുത്തു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ ഒരു മനോഹരമായ പഴയകാല ഗാനം നമ്മൾ ആസ്വദിച്ചു. ഒരു നല്ല കവിത വായിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം നമ്മൾ ആ ലോകത്ത് തന്നെ ജീവിക്കും. അതുപോലെ ഒരു നല്ല ഗാനം കേട്ടുകഴിഞ്ഞാലും അതിന്റെ വരികളും ഈണവും ഏറെ നേരം മനസ്സിൽ തങ്ങി നിൽക്കും. കവിതയും ഗാനവും തമ്മിൽ അത്രമേൽ ആത്മബന്ധമുണ്ടെന്ന് വേണം പറയാൻ. ഒരു കവിയുടെ മനസ്സിൽ ജനിച്ച വാക്കുകൾ ഒരു സംഗീത സംവിധായകന്റെ സ്പർശത്തിലൂടെ ഈണമായി മാറുന്നു, ഒരു ഗായകന്റെ ശബ്ദത്തിലൂടെ ജീവൻ പ്രാപിക്കുന്നു. അങ്ങനെയാണ് നാം ഇഷ്ടപ്പെടുന്ന ഓരോ ഗാനങ്ങളും ജനിക്കുന്നത്. അത്തരത്തിൽ മറ്റൊരു ഗാനം കേൾക്കാം. ഇന്നത്തെ മധുരഗീതങ്ങളിലൂടെ ചിത്രം 1970 പി ബാൽതസാർ സംവിധാനം ചെയ്ത ചിത്രം ആ ചിത്രശലഭം പറന്നോട്ടെ. പ്രേംനസീറും അടൂർ ഭാസിയും ഷീലയും കെ വി ശാന്തിയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ സിനിമയായിരുന്നു. ഇതിൽ മനോഹരങ്ങളായ ഒരുപാട് ഗാനങ്ങളുണ്ട്. നമുക്ക് കേൾക്കാം. കെ ശിവദാസ് വരികളെഴുതി, ജി ദേവരാജൻ ഈണം കൊടുത്ത്, പി ബി ശ്രീനിവാസ്, ശിവദാസ് എന്നിവർ ചേർന്ന് പാടിയ ആ മനോഹര ഗാനം കവിതയോ നിന്റെ കണ്ണിൽ മധുരമോ, നിന്റെ ചുണ്ടിൽ അമൃതമോ, നിന്റെ നെഞ്ചിൽ പറയുമോ പ്രേമസഖീനി.
1: പൂക്കുന്ന ലതകളും മണക്കുന്ന മരങ്ങളും മനസ്സിനെ മതിപ്പിക്കുന്ന മധുകാലം, അസുരചക്രവർത്തിയുടെ മകൾ മനോഹരിയായ ശർമ്മിഷ്ഠ മാനസോല്ലാസത്തിനായി വനത്തിൽ വന്നെത്തി. 1000 തോഴിമാരുണ്ട് പരിചരിക്കാൻ, ശുക്രമഹർഷിയുടെ മകൾ ദേവയാനിയുണ്ട് സല്ലപിക്കാൻ. വനാന്തരങ്ങളിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന യയാതി മഹാരാജാവ് ശർമ്മിഷ്ഠയെ കണ്ടു, ശർമ്മിഷ്ഠ യയാതിയെ കണ്ടു. അവിടെ 4 കണ്ണുകൾ സംസാരിച്ചു, കഥ പറഞ്ഞു. അവളുടെ കണ്ണുകളോട് രാജാവിന്റെ കണ്ണുകൾ ചോദിച്ചു.

0: പിന്നെ കാണാം. ശർമ്മിഷ്ഠയുടെ കണ്ണുകൾ മറുപടി പറഞ്ഞു. മൃഗങ്ങളെ തേടി രാജാവ് വനത്തിൽ മറഞ്ഞു. 1002 സുന്ദരിമാരും വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരയിലിറങ്ങിട്ട് ഒരു കാട്ടുചോലയിൽ ചാടി നീന്തി കളിച്ചു നീരാടി. സ്വർഗത്തിന്റെ താഴ്വരയിൽ നിന്ന് താഴോട്ടു നോക്കിയ ദേവേന്ദ്രൻ പരിപൂർണ നഗ്നകളായ ആ സുകുമാരിമാരെ കണ്ടു. ഭൂമിയിലിറങ്ങി ചോലയിൽ എത്തി നോക്കി.
1: പക്ഷേ

ആയിരത്തിരണ്ട് മോഹനാംഗിമാർ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ കുലുങ്ങി കുലുങ്ങി ഓടി നടക്കുന്ന കാഴ്ച കാണാൻ കൊതിച്ച ദേവേന്ദ്രൻ കാറ്റായി മാറി. വസ്ത്രങ്ങൾ അടിച്ചുപറത്തി ആ സുന്ദരിമാർക്കരയിൽ ഓടിക്കയറി കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങൾ കടന്നെടുത്തു. ശർമ്മിഷ്ഠ ധരിച്ചത് ദേവയാനിയുടെ വസ്ത്രം. ദേവയാനി എതിർത്തു, വഴക്കായി, വാക്കേറ്റമായി. നിങ്ങളല്ലേ പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു. കോപിച്ച ശർമ്മിഷ്ഠ ദേവയാനിയെ ഒരു കിണറ്റിൽ തള്ളിയിട്ടിട്ട് അവിടെ നിന്നും പോയി. നിലവിളി കേട്ട് ഓടി വന്ന യയാതി മഹാരാജാവ് നഗ്നയായ ദേവയാനിയെ രക്ഷിച്ച് ആശ്രമത്തിലെത്തിച്ചു. അതിന്റെ ഫലമോ? ദേവയാനി രാജാവിനെ ആശിച്ചു, ശുക്രമഹർഷി കൽപ്പിച്ചു,

0: ദേവയാനിയേയാദിയുടെ ഭാര്യയായി,
1: ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയായി.
0: ഭൂമി സൂര്യനെ പലവട്ടം ചുറ്റിക്കറങ്ങി. ഒരു ദിവസം ദേവയാനി ആശ്രമത്തിലേക്ക് പോയി. ആ സന്ദർഭവും കാത്ത് രാജാവിനെയും ഓർത്ത് വേദനിച്ചിരുന്ന ശർമ്മിഷ്ഠാകുമാരി കുളിച്ചു വന്ന് അണി

0: അവൾ കൊതിച്ച പോലെ. ഏയാദി ആ വഴി വന്നു. രാജാവ് അവളെ നോക്കി, അവൾ രാജാവിനെ നോക്കി. നല്ലൊരു അവസരമാണ്, കൊതിച്ചു കൊതിച്ചിരുന്ന ദിവസമാണ്. പിന്നെ താമസിച്ചില്ല, രാജാവിന്റെ കൈകൾ ഉയർന്നുപോയി. കുമാരി ആ മാറിലേക്ക് ചാഞ്ഞുപോയി. ശർമ്മിഷ്ഠേ, രാജാവ് വിളിച്ചു.
1: എത്ര രാവുകൾ കഴിഞ്ഞുപോയി, എത്ര കിനാവുകൾ കൊഴിഞ്ഞുപോയി, ഈ എന്നെ മറന്നില്ലേ?
0: ഇല്ല, രാജാവ് പറഞ്ഞു.

അവളുടെ കണ്ണുകൾ പകുതി അങ്ങ് അടഞ്ഞുപോയി, ചുണ്ടുകൾ പകുതി അങ്ങ് വിടർന്നുപോയി, കവിളങ്ങ് തുടുത്തുപോയി, കരളങ്ങ് തുടിച്ചുപോയി. കാമുകന്റെ കവിളോട് കവിൾ ചേർത്ത്, ഉടലോട് ഉടൽ ചേർത്ത് അവൾ മയങ്ങി മയങ്ങി മൊഴിഞ്ഞു.

0: വീട് മറന്ന് നാട് മറന്ന് ലോകമേ മറന്നവർ നിന്നപ്പോൾ വാതിലിന്റെ വിടവിൽ എരിഞ്ഞു നിൽക്കുന്ന അതെന്താണ്? കണ്ണുകൾ, രണ്ട് കണ്ണുകൾ, വികാര വിക്ഷുബ്ധങ്ങളായ രണ്ട് കണ്ണുകൾ. കോപാക്രാന്തനായ രാജാവ് പരിസരം മറന്നു മനം തിളച്ചലറി. ഒട്ടിച്ചേരുന്ന രണ്ട് ഹൃദയങ്ങളെ വെട്ടിപ്പിളക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടേ, ഭാരത സമ്പ്രാട്ടിന്റെ കോപാഗ്നിയിൽപ്പെട്ട് ചാമ്പലാകാതെ അകന്നുപോ, അകന്നുപോ. പക്ഷേ അതാ
1: മണ്ണും വിണ്ണും ചുട്ടുപൊടിക്കാൻ കണ്ണിൽ തീപ്പൊരി ചിതറുന്നു.
0: ആരാണത്? ആരാണത്? അവൾ തന്നെ, അവർ ഭയന്ന് അവൾ തന്നെ.
1: ആകെ തുടിക്കുന്ന ദേവയാനി, ദേവയാനി, ആകെ തിളയ്ക്കുന്ന ദേവയാനി, ദേവയാനി.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കവിത എന്ന പദം വരുന്ന ഗാനങ്ങളാണ്. ഇനി കേൾക്കാം കവിത എന്ന വാക്കിനെ മനോഹരമായി ചേർത്ത മറ്റൊരു ഗാനം. വരികളിങ്ങനെയാണ്: ചിരിയുടെ കവിത വേണോ, മണമുതിരുന്ന കുളിരിന്റെ കൂമ്പാരം വേണോ. ചിത്രം 1982 പുറത്തിറങ്ങിയ പ്രിയ സഖി രാധ. ഇതിൽ ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം കൊടുത്ത് പി സുശീലയാണ് പാടിയിട്ടുള്ളത്. കെ പി പിള്ള സംവിധാനം ചെയ്ത ഈ സിനിമയിൽ എം ജി സോമൻ, പ്രതാപ് പോത്തൻ, ലക്ഷ്മി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. കേൾക്കാം അതിമനോഹര ഗാനം റേഡിയോ മലബാറിലൂടെ.

0: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. കവിത എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കവിത എന്ന് പറയുമ്പോഴാണ് ഓർക്കുന്നത്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കവിത എഴുതാത്തവർ വളരെ കുറവായിരിക്കും. പ്രണയം കടന്നു വന്നപ്പോൾ, സൗഹൃദം നഷ്ടമായപ്പോൾ, ആരെയെങ്കിലുമൊക്കെ ഓർത്തപ്പോൾ, അതുമല്ലെങ്കിൽ ഒറ്റയ്ക്ക് മഴ നോക്കിയിരുന്നപ്പോൾ മനസ്സിൽ ജനിച്ച കുറച്ച് വരികൾ നമ്മളിൽ പലരും എഴുതി വച്ചിട്ടുണ്ടാവും. കവിത എന്നത് വെറും സാഹിത്യമല്ല, അത് മനസ്സ് സംസാരിക്കുന്ന ഭാഷയാണ്. ആ ഭാഷയ്ക്ക് സംഗീതം ചേർന്നാൽ അത് കൂടുതൽ എളുപ്പത്തിൽ ഹൃദയങ്ങളിലേക്ക് ചേക്കേറും. അങ്ങനെ ചേക്കേറാനായത് മറ്റൊരു ഗാനം പി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവരാണ് പാടിയിട്ടുള്ളത്. യൂസുഫ് അലി കേച്ചേരി വരികൾ എഴുതി ശ്യാം ഈണം കൊടുത്ത ഈ ഗാനം 1983 ഐ വി ശശി സംവിധാനം ചെയ്ത ഇനിയെങ്കിലും എന്ന സിനിമയിലേതാണ്. മോഹൻലാലും മമ്മൂട്ടിയും സീമയും റാണി പത്മിനിയൊക്കെ തകർത്തഭിനയിച്ച ഈ സിനിമയിലെ ഗാനം തന്നെയാവട്ടെ മധുര ഗീതങ്ങളിൽ അടുത്തതായി.

ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ, റേഡിയോ റേഡിയോ മലബാർ 89.6 FM. മധുരഗീതങ്ങളിലൂടെ കവിത എന്ന പദം വരുന്ന അടുത്ത ഗാനത്തിനായി കാത്തിരിക്കുകയാണെന്നറിയാം. ഒരു കവിതയ്ക്ക് ഏറ്റവും വലിയ അംഗീകാരം അത് മറ്റൊരാളുടെ ഹൃദയത്തിൽ ഇടം നേടുമ്പോഴാണ്, സത്യമല്ലേ? അതുപോലെ ഒരു ഗാനത്തിന്റെ സൗന്ദര്യം അത് ശ്രോതാക്കളുടെ മനസ്സിൽ ജീവിക്കുമ്പോഴാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില ഗാനങ്ങൾ നമ്മോടൊപ്പം ജീവിക്കുന്നു. അവ കേൾക്കുമ്പോൾ മനസ്സ് ഇന്നും പുതുമ കണ്ടെത്തുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ആസ്വദിക്കാം അതുപോലൊരു ഗാനം ഹരികൃഷ്ണൻസ് എന്ന സിനിമയിൽ നിന്നും. ഹരിയുടെയും കൃഷ്ണന്റെയും ഒപ്പം മീരയുടെയും ആ കഥ നിങ്ങളും മറന്നിട്ടുണ്ടാവില്ല. അതിൽ പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം കൊടുത്ത് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കവിത എന്ന പദം വരുന്ന ഗാനങ്ങള് നമ്മൾ കേട്ടു. പക്ഷേ ഇന്നത്തെ സംഗീതയാത്രയിലൂടെ ഒരു ഗാനം കേൾക്കുന്നതിനപ്പുറം പലരും ഓർമ്മകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവുക. പഴയ സ്കൂൾ കാലവും മഴക്കാല സായാഹ്നവും കോളേജ് വരാന്തയുമെല്ലാം കവിതകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തും. അതുകൊണ്ടാവാം ചിലരെങ്കിലും സംഗീതത്തെ സമയം സഞ്ചരിക്കുന്ന യന്ത്രമെന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെ? ഇനി കേൾക്കാം നമ്മുടെ കൈവിരലുകളെയും കാൽവിരലുകളെയും പതിയെ ചലിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം 2000 പുറത്തിറങ്ങിയ സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന സിനിമയിൽ നിന്നും. എം ശങ്കറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. കുഞ്ചാക്കോ ബോബനും കാവ്യ മാധവനും അമ്പിളി ദേവിയുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ സിനിമയിൽ അതിമനോഹരങ്ങളായ ഒരുപാട് ഗാനങ്ങളുണ്ട്. എല്ലാത്തിനും എസ് രമേശൻ നായരാണ് വരികളെഴുതിയത്, ഈണം കൊടുത്തത് മോഹൻ സിത്താര. ഇതിൽ മോഹൻ സിത്താര തന്നെ പാടിയ പ്രണയ കവിതകൾ ലഹരി പകരും, പ്രമദവനികയിൽ കുളിരി നിറയും എന്ന ഗാനമാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. കേൾക്കാം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത്

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാറിലൂടെ മധുര ഗീതങ്ങളാണ് ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കവിത എന്ന പദം വരുന്ന അടുത്ത ഗാനം ഏതാവുന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. പറഞ്ഞുതരാം. ചിത്രം മേലെ വാരിത്തി മാലാഖ കുട്ടികൾ. 2000-ൽ തുളസീദാസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ജഗദീഷ് ശ്രീകുമാർ, ബാലചന്ദ്ര മേനോൻ, ഗീത, കെ പി എസ് സി ലളിത, അഭിരാമി, ജോമോൾ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിൽ 4 ഗാനങ്ങളുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കവിത എന്ന പദം വരുന്ന ആ ഗാനം യേശുദാസ് പാടിയിട്ടുള്ളതാണ്. കാണാപ്പൂങ്കുയിൽ ഒരു കവിത. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം കൊടുത്തത് ബേണി ഇഗ്നീഷ്യസ്.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ അടുത്തതായി നമുക്ക് പച്ചക്കള്ളം എന്ന സിനിമയിലെ ഒരു ഗാനം കേൾക്കാം. 2016 പ്രശാന്ത് മാമ്പുള്ളിയാണ് സംവിധാനം ചെയ്തത്. ഇതിൽ മാമുക്കോയ, മക്ബൂൽ സൽമാൻ, അക്സ ഭട്ട് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 4 ഗാനങ്ങളുള്ള ഈ സിനിമയിൽ നിന്നും സുധീകൃഷ്ണ വരികളെഴുതി ഡേവിഡ് ഷോൺ ഈണം കൊടുത്ത് ചന്ദ്രലേഖ പാടിയ ആ ഗാനം, കൺകളാലൊരു കവിതയെഴുതാൻ നിന്നുവോ കിളിവാതിലിൽ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളിൽ കവിത എന്ന പദം വരുന്ന അടുത്ത ഗാനം രാമന്റെ ഏതൻ തോട്ടം എന്ന സിനിമയിൽ നിന്നുമാണ്. ഇതിൽ സന്തോഷ് വർമ്മ വരികൾ എഴുതി ബിജിബാൽമണിയിൽ ഈണം കൊടുത്ത് സൂരജ് സന്തോഷ് പാടിയ ഗാനം. കവിത എഴുതുന്നു കനകമഷിയിലാരോ, കരളിലുണരുന്നു പ്രിയതരമൊരു നവഗാനം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ അടുത്ത ഗാനം കേൾക്കാം. ചിത്രം ഷട്ടർ. ഇതിൽ ഷഹബാസമൻ വരികളെഴുതി അദ്ദേഹം തന്നെ ഈണം കൊടുത്ത് ആലപിച്ച ഒരു ഗാനമാണ് ഈ രാത്രിയിൽ ഞാൻ എഴുതുന്നു എന്റെ ഏറ്റവും വിഷാദാർദ്ര കവിത.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഇത്രയും നേരം കേട്ടത് കവിത എന്ന പദം ഉൾക്കൊള്ളുന്ന ചില ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു. അതെല്ലാം നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വാക്കിൽ ആരംഭിക്കുന്ന ഗാനങ്ങളുമായി മധുരഗീതങ്ങൾ തുടരും. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക.
1: മധുരഗീതങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം MG ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലോചന.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 14, ഹിജറ വർഷം 1447, മുഹറം 12, ശകവർഷം 1948, ആഷാഢം 7, 2026 ജൂൺ 28 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.